0: ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ആഗോള പിന്തുണയാണ് ലഭിച്ചത്.
1: യു പി എസ് സി നടത്തിയ ഈ വർഷത്തെ സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചു. 1000-ൽ അധികം ഒഴിവുകളിലേക്ക് നടത്തിയ പരീക്ഷയിൽ 13,000-ൽ അധികം ഉദ്യോഗാർത്ഥികൾ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് അർഹത നേടിയതായി യു പി എസ് സി അറിയിച്ചു. പരീക്ഷാഫലം യു പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഡൌൺലോഡ് ചെയ്യാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. പുലർച്ചെ ഉറുഗ്വേയും സൌദി അറേബ്യയും തമ്മിലെ മത്സരവും ഓരോ ഗോൾ വീതം നേടി സമനിലയിലായി. ഇന്നലെ ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിനിനെ കേപ്പ് വർദ ഗോൾരഹിത സമനിലയിൽ തളച്ചു. ഗ്രൂപ്പ് ജിയിൽ ഇപ്പോഴത്തെ മത്സരത്തിൽ ഇറാനെതിരെ ന്യൂസിലാന്റ് ഒരു ഗോൾ നേടി മുന്നിട്ട് നിൽക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിനും ഉറുഗ്വേയ്ക്കും കരുത്തരായ ബെൽജിയത്തിനും ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ വിജയം കാണാനായില്ല. കേപോ വെർദെ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടം താരനിബിഡമായ സ്പാനിഷ് നിരയെ ശരിക്കും പ്രതിരോധിച്ചു. തുടക്കക്കാരായ എതിരാളികളുടെ ഗോൾ മുഖത്തേക്ക് തിരമാല കണക്ക് ഇരമ്പിയാത്തെങ്കിലും പന്ത് വലയിലെത്തിക്കാൻ സ്പെയിനായില്ല. കിരിലൻസോവുമായി ഗോൾ വല കാത്ത കേപോ വെർദെയുടെ ഗോൾ കീപ്പർ ജോസിമർ ഡയസ് ഒഴിഞ്ഞയുടെ പ്രതിരോധ കോട്ടയ്ക്ക് മുന്നിൽ ചാമ്പ്യൻ ടീമിന്റെ വിജയമോഹങ്ങൾ പൊലിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ലോക ഫുട്ബോളിലെ തലയെടുപ്പുള്ള ബെൽജിയത്തിന് ഈജിപ്തിനെതിരെ ലഭിച്ച സെൽഫ് ഗോളാണ് തുണയായത്. ആദ്യ പകുതിയുടെ 19-ാം മിനിറ്റിൽ ക്യാപ്റ്റൻ മുഹമ്മദ് സലയുടെ അസിസ്റ്റിൽ ഇമാം അഷൂറാണ് ഈജിപ്തിന്റെ ഗോൾ നേടിയത്. 65-ാം മിനിറ്റിൽ മുഹമ്മദ് ഹാനിയുടെ സെൽഫ് ഗോളാണ് ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ജയം ഈജിപ്തിന് നിഷേധിച്ചത്. ഇതോടെ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ബെൽജിയവും ഈജിപ്തും ഓരോ പോയിന്റ് വീതം പങ്കിട്ടു. ഇന്ന് പുലർച്ചെ നടന്ന തീപാറിയ ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണത്തിൽ തെക്കേ അമേരിക്കയിലെ കൊമ്പന്മാരായ ഉറുഗ്വേയെ ഉശിരൻ പ്രതിരോധത്തിലൂടെ സൌദി അറേബ്യ സമനിലയിൽ കുരുക്കി. ഒരു ഗോളിന് മുന്നിട്ട് നിന്നെങ്കിലും തിരിച്ചടിക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതിയ ഉറുഗ്വേ അവസാന ഘട്ടത്തിൽ ലക്ഷ്യം കണ്ടു.
1: കണ്ണൂർ പോത്താംകണ്ടം ആനന്ദഭവനത്തിന്റെ 21-ാമത് തുരീയ സംഗീതോത്സവം ഇന്ന് തുടങ്ങും. വൈകിട്ട് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
3: 41 ദിവസം നീണ്ടു നിൽക്കുന്ന തുരീയം സംഗീതോത്സവത്തിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശസ്ത സംഗീതജ്ഞരാണ് പങ്കെടുക്കുന്നത്. ശ്രുതിലയ താളമേളനവുമായി കർണാടിക് ഹിന്ദുസ്ഥാനി കച്ചേരികളും നാദവിസ്മയം തീർക്കുന്ന വയലിൻ മോഹനവീണ ഷഹനായി മാൻഡലിൻ പുല്ലാങ്കുഴൽ കച്ചേരികളും സോപാന സംഗീതവും തുരീയം വേദിയിലെത്തുന്ന സംഗീതാസ്വാദകർക്ക് നവശ്രവ്യാനുഭവം പകർന്നു നൽകും. പത്മഭൂഷൺ പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ടിന്റെ മോഹനവീണ കച്ചേരിയോടെയാണ് സംഗീതോത്സവത്തിന് തുടക്കമാവുന്നത്. ദിവസങ്ങളിൽ പത്മവിഭൂഷൺ ഡോക്ടർ എൽ സുബ്രഹ്മണ്യം, ടി എം കൃഷ്ണ, രമേശ് നാരായണൻ, നിത്യശ്രീ മഹാദേവൻ തുടങ്ങിയവർ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ എത്തുന്നുണ്ട്. ജൂലൈ 26 പഞ്ചരത്ന കീർത്തനാലാപനത്തോടെയാണ് സംഗീതോത്സവത്തിന് സമാപനമാവുക.
1: എറണാകുളം പരിയത്തുകാവ് ഭൂമി വിഷയത്തിൽ ഇരുവിഭാഗങ്ങളും മന്ത്രി റോജി എം ജോണിന്റെ സാന്നിധ്യത്തിൽ സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചു. ജില്ലാ കലക്ടറുടെ ചേംബറിൽ നിലവിലെ താമസക്കാരും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ഒപ്പിട്ടത്. വ്യവസ്ഥകളനുസരിച്ച് അടുത്ത ആഴ്ച തന്നെ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ 5 സെന്റ് വീതം സ്ഥലവും വഴിയും അളന്നുതിരിക്കുന്നതിന് നടപടി ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. ഫ്രാൻസിൽ പ്രധാനമന്ത്രി ഇന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. കോഴിക്കോട്ട് നിപ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ആരോഗ്യ പ്രവർത്തകയുടെ 2 പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994491. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ആണല്ലേ. അപ്പൊ അങ്ങനെ ഇന്നും നമുക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നത്. ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവരെയും ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ കൂടെ ഉള്ളത് ദീപയാണ്. സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇഷ്ടമുള്ള നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ വിഷസ് അറിയിക്കാനായിട്ട് വിളിക്കാം. 0469273033 എന്ന നമ്പറിലേക്ക്, പിന്നെ നമുക്ക് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജസ് ആയിട്ട് നല്ല നല്ല പോസിറ്റീവ് ചിന്തകൾ പിന്നെ വിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. 9497303333 എന്നതാണ് വാട്സപ്പ് നമ്പർ. 9495733333. അപ്പൊ ഇന്ന് June 16 അല്ലേ. നമുക്ക് ഓരോ ദിവസം ഞാൻ പറയുമല്ലോ, ഓരോ ദിവസം നമുക്ക് ഓരോരോ പ്രത്യേകതകളുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസത്തിനും കുറച്ച് പ്രത്യേകതകളുണ്ട്. അതിൽ ആദ്യം പറയാനുള്ളത് ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലി റെമിറ്റൻസസ് ആണ്. അപ്പൊ അതായത് എന്താ, നമ്മൾക്ക് അറിയാലോ നാടും വീടും ഒക്കെ വിട്ട് പല സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്ത് നാട്ടിലേക്ക്, നാട്ടിലുള്ളവരുടെ പിന്നെ കാര്യത്തിന് വേണ്ടിയിട്ട് പണം അയക്കുന്ന പ്രവാസികളുടെയും പിന്നെ മറ്റ് തൊഴിലാളികളുടെയും കഠിനാധ്വാനത്തെ ആദരിക്കുന്നതിനായി UN ആചരിക്കുന്ന ഒരു ദിനമാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലി റെമിറ്റൻസസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോക കടലാമ ദിനം, അതും ഈ ദിവസമാണ് കേട്ടോ. വേൾഡ് സീ ടർട്ടിൽ ഡേ. കടലാമകളുടെ സംരക്ഷണം, പിന്നെ അവ നേരിടുന്ന വംശനാശ ഭീഷണി, ഇതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ജനങ്ങളിൽ അവബോധം വളർത്താനായിട്ട് ഈ ദിവസം മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നെ ഇന്റർനാഷണൽ ഡേ ഓഫ് ദി ആഫ്രിക്കൻ ചൈൽഡ്, അതായത് ആഫ്രിക്കൻ കുട്ടികൾ നേരിടുന്ന വിദ്യാഭ്യാസപരവും സാമൂഹികവുമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ലോകത്തിന്റെ ഒരു ശ്രദ്ധ ആകർഷിക്കുന്നതിനുള്ള ഒരു ദിവസം കൂടിയാണ് June 16 എന്ന് പറയുന്നത്. പിന്നെ ബ്ലൂംസ് ഡേ, അത് വിഖ്യാത ഐറിഷ് എഴുത്തുകാരനുണ്ട് ജെയിംസ് ജോയിസ്. അദ്ദേഹത്തിന്റെ യുലിസസ് എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമുണ്ട് ലിയോപോൾഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ലിയോപോൾഡ് ബ്ലൂമിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയിട്ട് ലോകമെമ്പാടുമുള്ള സാഹിത്യ പ്രേമികൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഈ പറഞ്ഞിട്ടുള്ള ബ്ലൂംസ് ഡേ എന്ന് പറയുന്നത്. പിന്നെ ചരിത്രപരമായിട്ട് പിന്നെ മറ്റു കാര്യങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വനിതാ ബഹിരാകാശ യാത്ര, അതായത് സോവിയറ്റ് യൂണിയന്റെ വാലന്റീന തെരഷ്കോവ വോസ്റ്റോക് 6 എന്ന പേടകത്തിൽ ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്ന് ബഹിരാകാശത്തെത്തിയ ലോകത്തിലെ ആദ്യ വനിത എന്ന ചരിത്രം കുറിച്ച ദിവസമാണ്. അത് വർഷം 1963. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുപോലെ ലോക സിനിമയിലെ എക്കാലത്തെ മികച്ച ഒരു ഹൊറർ ത്രില്ലർ ചിത്രമുണ്ട്, അത് ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ സൈക്കോ. അത് തിയേറ്ററിൽ റിലീസ് ചെയ്ത ഒരു ദിവസം കൂടിയാണ് 1960 June 16 അത് റിലീസ് ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകളാണ്. പിന്നെ അതുപോലെ നമുക്കറിയാം മിഥുൻ ചക്രവർത്തി പ്രശസ്ത ബോളിവുഡ് നടനും ഇന്ത്യൻ സിനിമയിലെ ഈ ഡിസ്കോ ഡാൻസിങ് തരംഗത്തിന് തുടക്കമിട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണിന്ന്. അപ്പൊ അങ്ങനെയുള്ള, പിന്നെ നമ്മുടെ KP ഉമ്മർ, അദ്ദേഹത്തെ നമ്മളെ വിട്ടുപോയ ഒരു ദിവസമാണ് ഇന്ന്. അങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകളാണ് ഇന്നുള്ളത്. അപ്പം എന്തായാലും നമ്മളുടെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ ഇന്ന് വിഷസിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വിഷസുകൾ അറിയിക്കാം. ഇത്രയും സംഭവങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ ഫാദേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മെസ്സേജ് വരുന്നുണ്ട്. ഫാദേഴ്സ് ഡേ ശരിക്കും നമുക്ക് 3rd ഞായറാഴ്ചയാണ് നമ്മളത് ആഘോഷിക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും എന്താ, ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഓയെ ആണല്ലോ ആദ്യം ഓയെ വിളിച്ചില്ലെങ്കിൽ ഐശ്വര്യം കൊണ്ടുവരുന്ന അനിലേട്ടനാ. ഐശ്വര്യം കൊണ്ടുവരുന്നത് അനിലേട്ടനാണ്. ഐശ്വര്യ ദേവത എന്ന് വേണേ പറയാം. ഇന്നത്തെ വിഷസ് ആർക്കാ? അല്ല, ഫാദേഴ്സ് ഡേ ശരിക്കും 3rd ഞായറാഴ്ചയാണ് ഫാദേഴ്സ് ഡേ. അതെ, ഞാനും കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി നോക്കിയത്. അപ്പൊ 3rd ഞായറാഴ്ചയാണെന്നാണ് എന്റെ അറിവ് ഫാദേഴ്സ് ഡേ. അപ്പൊ

0: പറഞ്ഞോളൂ അനിലേട്ട, വേറെ ആർക്കാണ് വിഷസ്?
1: രണ്ട് ബർത്ത്ഡേ ഉണ്ട്. ഒന്ന് നമ്മുടെ റേഡിയോയുടെ ആർജെ ആണ്. ഇപ്പൊ എനിക്കൊന്ന് ആർജായിട്ട് ജോലി ഒന്നുമില്ല, കല്യാണം കഴിഞ്ഞു പാലക്കാട്.
0: നോർലിന്റെ
1: ബർത്ത്ഡേ ആണ്.
0: ഓക്കെ.
1: ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു. ഇന്ന് ബർത്ത്ഡേ നോർലിന് ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട് ആനിക്കാട്ടുള്ള ഉഷ്ണയുടെ ബർത്ത്ഡേ ആണ്.
0: ഓക്കെ.
1: രണ്ടുപേർക്ക് ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. ദേവക്കുട്ടി, അപ്പുസ്കുട്ടി, അമൃത കാർത്തികക്കുട്ടി, നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഞങ്ങൾ താങ്ക്സ് ഗ്രൂപ്പിലെ
0: എല്ലാവർക്കും ഒരു സ്പെഷ്യൽ വിഷസ് കൊടുക്കാം. ഇനി പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ആൾക്കാർക്ക് വെഡിങ് ആനിവേഴ്സറി അല്ലേ? വെഡിങ് ആനിവേഴ്സറി അല്ലേ പറഞ്ഞ ഒരാളുടെ?
1: വെഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേ.
0: ഓക്കെ, അപ്പൊ ബർത്ത്ഡേക്കും ഒരു സ്പെഷ്യൽ ആശംസ പറയുന്നു. അനിലേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ. ഓക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെ വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, പിന്നെ വിശേഷ ദിവസങ്ങൾ, അതിനൊക്കെയാണ് നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കൊടുക്കുന്ന, ഒരാൾക്ക് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പരിഗണന നമ്മൾ ഓർക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഓർത്ത് ചില ആൾക്കാർ കലണ്ടറിലൊക്കെ നോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പൊ ഫോണിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെയൊക്കെ വെച്ചിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷസ് അറിയിക്കുമ്പോൾ നമ്മൾ പോലും ചിലപ്പോൾ സർപ്രൈസ് ആവും. എന്റെ പിറന്നാൾ അല്ലെങ്കിൽ ഞാൻ പോലും അറിയാതെ ഓർത്ത് വെക്കുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെയുള്ള സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സന്തോഷമാണ്. അങ്ങനെയാണ് നമ്മുടെ ബാക്ക്ഫാസ്റ്റിലും ഇതുപോലെയുള്ള വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടി ആഘോഷിക്കുന്നത് അല്ലേ? ഏക ചേച്ചി ആദ്യം തന്നെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എന്നും പ്രാർത്ഥനയിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒത്തിരി ഇഷ്ടങ്ങളുണ്ട്. എവിടെയാണേലും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ അവരെന്നും സന്തോഷമായിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഗുഡ് മോർണിംഗ്. ലേഖ ചേച്ചി, വെരി വെരി ഗുഡ് മോർണിംഗ്. ഹലോ ഹലോ
2: ഹലോ,
0: ആരാ റേഡിയോ കൂട്ടി വെച്ചിരിക്കുന്നത്? ആരാ അത്? അമ്പിളി ചേച്ചി. എന്താണ് അമ്പിളി ചേച്ചി? ഓക്കെ മോളെ എന്ന് പറഞ്ഞിട്ട് റേഡിയോ ഒക്കെ കൂട്ടിവെച്ചിരിക്കല്ലേ. ശരി, അപ്പൊ ഇന്ന് അമ്പിളി ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഞാൻ പറയുന്നില്ല, അമ്പിളി ചേച്ചി തന്നെ പറഞ്ഞോളൂ. ഓ അത് ശരി. ഹസ്ബൻഡിന്റെ പേരെന്താ?
2: സുനിൽ.
0: ആ അമ്പിളി സുനിൽ. ഓക്കെ, ഇപ്പൊ സുനിലേട്ടാ, സുനിലേട്ടന് ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് ഞങ്ങളുടെ ബാക്ക്ഫാസ്റ്റ് ഫാമിലി അങ്ങ് തരുകയാണ്. ഓക്കെ, അപ്പൊ രാവിലെ വിളിച്ച് പറഞ്ഞോ വിഷസൊക്കെ. എനിക്ക് വയ്യ, 12 മണി കഴിഞ്ഞിട്ട് അമ്പിളി ചേച്ചി വിളിച്ച് വിഷസൊക്കെ അറിയിച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടൻ വിളിക്കുമ്പോ പറയാം ഞങ്ങളുടെ എല്ലാവരുടെ ആശംസകൾ അറിയിക്കാം കേട്ടോ. ശരി, താങ്ക് യു. അമ്പിളി ചേച്ചിക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ ഓക്കെ മോളെ. ഓക്കെ ഓക്കെ ബൈ. അപ്പൊ നമ്മുടെ അമ്പിളി ചേച്ചിയുടെ സുനിലേട്ടന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ സുനിലേട്ടന് നമ്മളുടെ എല്ലാവരുടെയും ഒരു ബർത്ത്ഡേ വിഷസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഒരു പാട്ട് കേട്ടിട്ട് വരാം അല്ലെ? കുറച്ച് സമയമായല്ലോ നമ്മൾ പാട്ടിലേക്ക് പോയിട്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഇന്ന് ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല സന്തോഷമുള്ള ഒരു പാട്ട് തന്നെ ആയിക്കോട്ടെ ഇന്ന് ഫസ്റ്റ്.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: അങ്ങനെ നമ്മൾ വീണ്ടും ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിട്ടുണ്ട്. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം. സമീറെ തൊറ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് നമസ്കാരം. ഒറ്റപ്പെട്ടു പോയേക്കാം, ഒന്നുമില്ലാതെ വരാം, ഒന്നുമല്ലാതെയും വരാം, പക്ഷേ ജീവിക്കണം. കാരണം ജീവിതം എന്ന് പറയുന്നത് ഒന്നേയുള്ളൂ, അത് നഷ്ടപ്പെടുത്തിയാൽ മറ്റൊന്ന് കിട്ടിയെന്ന് വരില്ല. വിശേഷ ദിനങ്ങളിൽ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു സമീറ കരുവാരക്കുണ്ട്. ഓക്കെ, സമീറത്തേക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഞാനും എപ്പോഴും പറയാറില്ലേ, നമ്മൾ എന്തെങ്കിലും ജീവിക്കുകയാണല്ലോ, അപ്പം നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക. പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും, അതൊക്കെ നമ്മൾ തരണം ചെയ്ത് പോവുക. പിന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ പറയാറില്ലേ, നമ്മൾ പ്രശ്നങ്ങളാണ്, നമുക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ അതിനും മുകളിൽ ഒരുപാട് കാര്യങ്ങൾ പല സ്ഥലത്തും സംഭവിക്കുന്നുണ്ട്. നമ്മൾ നമ്മളുടെ ഒരു ലോകത്തിരുന്നു കൊണ്ട് മാത്രം നമ്മളുടെ പ്രശ്നങ്ങളെ കാണുന്നത് കൊണ്ടാണ് നമുക്കത് വലുതായിട്ട് തോന്നുന്നത്. പക്ഷെ അതിന്റെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും, നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു ഗിഫ്റ്റാണ് നമ്മുടെ ലൈഫ് എന്നുള്ളത്. അത് പലപ്പോഴും നമ്മളുടെ ഉള്ളിൽ മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ്, നമ്മുടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അത് ഒരുപാട് വലുതായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കാതെ പുറത്തേക്കും കൂടി ഇറങ്ങി പലരുടെയും സിറ്റുവേഷൻസ് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. സമീറത്ത് പറഞ്ഞതുപോലെ തന്നെ ഉള്ള സമയം നമ്മൾ അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നാരായണൻ ചേട്ടനാണ്. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. വാക്കുകൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളിൽ വാശി കടന്നുകൂടിയാൽ തോൽക്കുന്നത് പ്രശ്നങ്ങളല്ല, മറിച്ച് പ്രിയപ്പെട്ട ബന്ധങ്ങളാണ്. ശുഭദിനം. ഓക്കെ, നാരായണൻ ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകാം. മറ്റൊരാൾ തെളിക്കുന്ന വെളിച്ചത്തിൽ നടക്കുമ്പോൾ ഓർക്കണം, ഏത് നിമിഷവും അതില്ലാതാകുമെന്ന്. നമുക്ക് സഞ്ചരിക്കാൻ ഇത്തിരി വെട്ടവും തെറ്റിപ്പോയെന്ന് തോന്നുമ്പോൾ പുതുവഴി തേടാനുള്ള ആത്മധൈര്യവും കൂടെ കൊണ്ട് നടക്കണം. ശുഭദിനം നേരുന്നു ടി അഷ്റഫ്, വെസ്കൈപ്പുറം. അഷ്റഫിക്ക, നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞങ്ങൾ അറിയിക്കുന്നു. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
1: അഖിൽ മുത്തൂർ.
0: രാജൻ ചേട്ടൻ പറയൂ. മുത്തൂർ രാജൻ ചേട്ടൻ ഇന്ന് ആർക്കാണ് വിശ്വസ് കൊടുക്കാനുള്ളത്?
1: ചേച്ചി
0: ഹാപ്പി വിഷസ് നമുക്ക് കൊടുക്കാം രണ്ടുപേർക്കും. അമ്പിളി ചേച്ചിയുടെ ഹസ്ബൻഡിനും പിന്നെ അനിലേട്ടന്റെ ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞവർക്ക് രണ്ടുപേർക്കും സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് കൊടുക്കാം കേട്ടോ. രാജൻ ചേട്ടന് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഓക്കെ. അപ്പൊ എങ്ങനെ നമ്മളുടെ വിശ്വസൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവാണ്, നല്ല നല്ല പാട്ടുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. എപ്പോഴും പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും അല്ലേ. അപ്പൊ വിശ്വസിനായിട്ട് വിശ്വസ് പറയാനായി വിളിക്കേണ്ട നമ്പർ 0469273033. വാട്സപ്പ് നമ്പർ 9495730333. ഇനി നമുക്കൊരു പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10 ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447 9944. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
1: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: പാട്ടുകളൊക്കെ കേട്ട് നമ്മളെ ഗ്രീറ്റിംഗ് കാർഡ്സിലൂടെ ഇങ്ങനെ എല്ലാവരുടെ വിഷസ് ഒക്കെ കേട്ട് സന്തോഷമായിട്ട് രാവിലെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ സന്തോഷം കൂട്ടാനായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. ഹലോ,
1: ഗുഡ് മോർണിംഗ് ചക്രകുട്ടി.
0: ഗുഡ് മോർണിംഗ് സിന്ധു ചേച്ചി. ആ ചക്രക്കുട്ടി എന്നുള്ള വിളിയിനകത്തുള്ള ഒരു ഒരു ഇങ്ങനെ അലിഞ്ഞില്ലാണ്ടാവുന്ന പറയില്ലേ, അതുപോലെയാണ് പറയുന്നത്. അതെ, എനിക്കറിയാം, ആ ആത്മാർത്ഥത ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അലിഞ്ഞില്ലാണ്ടാവുന്ന. അതെ, സിന്ധു ചേച്ചി എന്താണ് ഇന്ന്
1: വിശേഷം? വിശേഷം ഇന്ന് അമ്പിളി ചേച്ചിയുടെ ഹസ്ബൻഡ് സുനിലേട്ടന് എന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. ഒരുപാട് ഒരുപാട് നാള് അമ്പിളി ചേച്ചിയുടെ സന്തോഷമായിട്ട് ഇങ്ങനെ ജീവിക്കട്ടെ എന്ന് കവിലപ്പിനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇന്ന് ആർ ജെ ആയ ഞങ്ങളെ നോർലിൻ കുട്ടിയുടെ
0: ബർത്ത്ഡേയാട്ടൻ പറഞ്ഞു.
1: ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഇന്നലത്തെ ആ ദിവസം ഞങ്ങളെല്ലാം അനില് സുനിലേട്ടൻ സജിനും ഞങ്ങളെല്ലാം പാലക്കാട് കല്യാണത്തിന് പോയിരുന്നു. പാലക്കാട്
0: വെച്ചിട്ടായിരുന്നു,
1: പാലക്കാടാണ്. കല്യാണത്തിന് പോയായിരുന്നു.
0: ഓക്കെ,
1: ഞങ്ങളെല്ലാം കൊണ്ടുപോകാൻ ഒരു വണ്ടി കിട്ടും നോർലിൻ ഇവിടുന്ന്.
0: അത് ശരി. ഓക്കെ,
1: അങ്ങനെ പോയി. അപ്പം നോർലിൻ കുട്ടിക്ക് സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തൃക്കതിലോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ചക്കരക്കുട്ടി സന്തോഷമായിട്ടിരിക്കുന്നു,
0: സന്തോഷമായിട്ടിരിക്കുന്നു. സിന്ധു ചേച്ചി
1: നല്ലൊരു ദിവസമായിരുന്നു.
0: സിന്ധു ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ. ഇന്ന് ഇനിയിപ്പോ പോണ്ടേ ജോലിക്ക്? ഓ, അത് ശരി. ഓക്കെ, അപ്പൊ എല്ലാം നടക്കട്ടെ കേട്ടോ. അപ്പൊ നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു സിന്ധു ചേച്ചി. ഓക്കെ, ബൈ. അപ്പൊ നമ്മുടെ ചക്രക്കുട്ടിയുടെ വിശ്വസ് നമ്മൾ കേട്ടു. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലഭ ചേച്ചിയാണ്. എന്നത്തെയും പോലെ ഇന്നും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞൊരു പിക്ചർ മെസ്സേജ്. അതിൽ അണ്ണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യത്യാസമില്ല. നെക്സ്റ്റ് കോളർ ഉണ്ട്. അപ്പം സുലഭ ചേച്ചിക്ക് നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ് ദീപ.
0: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വയനാടിൽ നിന്നും സിറാജ്. എന്തൊക്കെയാണ് സിറാജ്, ഇവിടെ എന്താ വിശേഷം? നിങ്ങൾക്ക് വയനാട്ടിലല്ലേ വിശേഷം, ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ മഴയും വെയിലൊക്കെ വന്നും പോയി ഒക്കെ ഇരിക്കുന്നു. അതാണല്ലേ, ശരി. ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, ഇടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യട്ടെ, ഇടയ്ക്കൊക്കെ പെയ്യണമല്ലോ. അപ്പൊ ഇന്നത്തെ വിശേഷം ആർക്കാണ്?
2: നല്ല ചൂടും.
0: ആ, അത് ശരിയാണ് കേട്ടോ. മഴ ഇത്രയും പെയ്തിട്ട് ഈ ചൂട് എവിടുന്നാന്ന് ഞാൻ വിചാരിക്കും. ഇപ്പോഴും നമ്മുടെ മണ്ണൊന്നും അങ്ങോട്ട് തണുത്തിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഇന്നത്തെ വിശേഷം ആർക്കാ, പറഞ്ഞോളൂ.
2: ഇന്ന് നമ്മളെല്ലാ കൂട്ടുകാർക്കും, പ്രത്യേകിച്ച് ആർക്കില്ല, എല്ലാ കൂട്ടുകാർക്കും നല്ല ദിവസമാകട്ടെ. ഇന്നൊന്ന് ഞാൻ ലീവാക്കി, അപ്പൊ അതുകൊണ്ടാണ് വിളിച്ചു നോക്കിയത്.
0: ഓ, അത് ശരി. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ കേട്ട് അങ്ങനെ അവിടെ ഇരിക്കേ. സിറാജ് ആൻഡ് ഫാമിലി എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ വയനാട്ടിന്ന് സിറാജ് ആണ് വിളിച്ചത്. നമുക്ക് ഇത്രയും ദൂരത്തുനിന്നൊക്കെ വിളിച്ച് വിശ്വസ് പറയാന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സന്തോഷമാണല്ലേ. പ്രത്യേകിച്ച് നമുക്കിങ്ങനെ എപ്പോഴും ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന ഒരു ദിവസമൊക്കെ ഫ്രീ കിട്ടുമ്പോൾ ആ ഫ്രീയിൽ നമ്മളിങ്ങനെ ഓർക്കുക എന്ന് പറയാം. കാരണം നമ്മൾക്ക് ഫ്രീ കിട്ടുമ്പോൾ വീട്ടിൽ നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കും, അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകാതിരിക്കുമ്പോൾ ആ ടൈമിലും നമ്മൾ വിളിച്ചിട്ട് വിശ്വസ് പറയുമ്പോൾ ഒത്തിരി സന്തോഷം. സുലൈ ചേട്ടനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എത്ര ഓടിയാലും തിരികെ എത്തേണ്ട ഇടം മറക്കരുത്, നേടിയെടുക്കേണ്ട ലക്ഷ്യം മറക്കരുത്, വന്ന വഴിയും വഴിയെ നടത്തിയവരെയും മറക്കരുത്. ശുഭദിനം നേരുന്നു സുലൈ അനി കോഡ്. സുലൈ ചേട്ടാ നല്ലൊരു ഡേ നമ്മളും വിഷ് ചെയ്യുന്നു. രാജപ്പൻ ചേട്ടൻ്റെ ഒരു മെസ്സേജ്. പ്രകൃതി പോലെ മനോഹരമായ ഈ പുലർവേളയിൽ ഹൃദയത്തിൽ നിന്നും ഒത്തിരി സ്നേഹത്തോടെ നല്ലൊരു ദിനം ആശംസിക്കുന്നു, ശുഭദിനം. ഓക്കെ, രാജപ്പൻ ചേട്ടൻ നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. നല്ലൊരു പിക്ചർ അയച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷെ ആ നീല കടലിൽ ഒരു നീല അക്ഷരം കൂടി ആയതുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് പകച്ചു പോയി വായിക്കാൻ നേരത്ത്. രാജപ്പൻ ചേട്ടാ നല്ലൊരു ഡേ ആയിരിക്കട്ടെ കേട്ടോ. റിൻസൻ ചേട്ടൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഹായ്, ഞാൻ റിൻസൻ ചാലക്കുടി. ഇന്ന് എൻ്റെ ചങ്ക് ഫ്രണ്ടും അതിലുപരി ഒരു അനിയന്റെ സ്ഥാനത്ത് നിന്നും കാണുന്ന ബ്ലേസിന്റെ മകൻ എനിക്കിന്ന് എറിക്കിന് ഓക്കെ ബ്ലേസിന്റെ മകൻ എറിക്കിന് 5 വയസ്സ് പൂർത്തീകരിക്കുകയാണ്. ഒരു സർപ്രൈസ് കോൾ നൽകാമോ? ബ്ലേസ് നല്ല ഗായകൻ കൂടെയാണ് കേട്ടോ. നമ്പർ തന്നിട്ടുണ്ട്, വിത്ത് ലവ് റിൻസൺ ചാലക്കുടി എന്ന് പറഞ്ഞിട്ടുണ്ട്. സർപ്രൈസ് കോള് നോക്കട്ടെ കേട്ടോ റിൻസൺ ചേട്ടാ. നമ്മളിപ്പോൾ കുറേ നാളായിട്ട് ആ ഒരു സർപ്രൈസ് കോൾ ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പം എന്തായാലും, കാരണം വിളിക്കുന്ന ടൈമിൽ അത്രയും സമയം നമുക്ക് വിശ്വസ് പറയാനുള്ള സമയം പോവും. അത് മാത്രമല്ല, അവർക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല, കുറച്ച് ലാഗിങ് ആവും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നമുള്ളത്. എന്തായാലും നോക്കാം. അപ്പം ആദ്യം തന്നെ എറിക് മോനൊരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. നമ്മളുടെ എല്ലാവരുടെയും അവരോട് സ്പെഷ്യലായിട്ട് പറയുക. ഇനി റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കേൾപ്പിക്കുക. അപ്പോൾ എറിക്കിന് ഞങ്ങളുടെ എല്ലാവരുടെയും 5 വയസ്സ് പൂർത്തീകരിക്കുന്ന കുഞ്ഞുവാവയാണ്. അപ്പോൾ കുഞ്ഞുവാവയ്ക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്പെഷ്യൽ വിഷസ് അറിയിക്കുന്നു. ആൻഡ് റിൻസൺ ചേട്ടൻ ആൻഡ് ഫാമിലി എല്ലാവർക്കും നല്ലവരുടെ വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് മെസ്സേജ്. നമ്മുടെ വിജി ചേച്ചി ഒരു പിക്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. June 16, 2026 ശുഭദിനം, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടോ. ഓക്കെ വിജി ചേച്ചി, നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഹലോ,
3: ഗുഡ് മോർണിംഗ്.
0: എന്റെ ബഷീർക്ക, എത്ര നാളായി ബഷീർക്കയുടെ ശബ്ദം കേട്ടിട്ട്? എങ്ങനെ മറക്കാനാ ബഷീർക്ക? ഇന്ന് എന്താ പരിപാടി? രാവിലെ എവിടെയാ?
3: ഏകദേശം ഒരു മലന്റെ ചോട്ടാണ്. ആറ് പത്രം കൂടി ഉണ്ട്.
0: ആറ് പത്രം കൂടി ഉണ്ട്, അതാ ഞാൻ ചോദിച്ചത്. കഴിഞ്ഞില്ല അപ്പൊ?
3: കഴിഞ്ഞോണ്ടേയിരിക്കണം. കഴിഞ്ഞ പോയി ചായ കുടിക്കുക, മറ്റുള്ള പറച്ചുകൾ നോക്കുക.
0: ശരി, അപ്പൊ ഇന്ന് ആർക്കാണ്? സുഖമായിട്ടിരിക്കുന്നു ബഷീർക്ക. ബഷീർക്ക് ഇന്ന് ആർക്കാ വിശ്വസ് പറയുന്നേ?
3: വിശ്വസ് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അവരുടെ എടുത്തത്. അപ്പൊ മോന്റെ പെരുന്നാളായിരുന്നു റഷീദിനെ.
0: ഓ, അത് ശരി.
3: അപ്പൊ ഇന്നലെ പെരുന്നാളൊക്കെ കഴിഞ്ഞു. അപ്പൊ കൊറേ ആൾക്കാർക്ക് നമുക്ക് വിശ്വസ് പറഞ്ഞു. അപ്പൊ അവർക്ക് തിരിച്ചിട്ടും എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ, അവരെല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോട്ടെ.
0: ഓക്കെ,
3: അതേപോലെ ഇന്ന് ആരെങ്കിലും പെരുന്നാൾ എന്തെങ്കിലും ആഘോഷിക്കുന്ന അതിന് നല്ലൊരു പെരുന്നാൾ ആശംസ കൊടുക്കുകയാണ്.
0: ഓക്കെ,
3: എല്ലാവർക്കും സ്നേഹം.
0: താങ്ക് യു സോ മച്ച്. തിരിച്ചും സ്നേഹം ബഷീർക്കും, അതുപോലെ മോനൊരു ബിലേറ്റഡ് വിഷസ് കേട്ടോ.
3: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, നമ്മുടെ ബഷീർക്കയുടെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഇന്നലെ വിഷസ് അറിയിച്ച എല്ലാവർക്കും നന്ദിയല്ല, ഒരു സ്നേഹം അറിയിച്ചിട്ടുണ്ട് ബഷീർക്ക. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ്. അടുത്ത അനിലേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പ്രണയത്തെക്കാൾ സുന്ദരമായ ചില സൗഹൃദങ്ങളുണ്ട്. നഷ്ടമാക്കാൻ മനസ്സ് വരാതെ എന്തിനും ഞാൻ കൂടെ ഉണ്ടെന്ന് പറയാതെ പറഞ്ഞ് ഒന്ന് ചേർന്ന് പിടിക്കുമ്പോഴുള്ള ആ സുഖമുണ്ടല്ലോ, അതിനോളം വരില്ല ഒരു പ്രണയവും എന്ന് പറയുന്നത് ശരിയാണ്. ആ സൗഹൃദം ഒരു ചേർത്ത് പിടിക്കൽ തന്നെയാണ്. ഹൃദയപൂർവ്വം ഗുഡ് മോർണിംഗ്. ഹൈ ദീപക്കുട്ടി. പിന്നെ അമ്പളിച്ചേച്ചിയുടെ സുനിലേന ഒരു ഹാപ്പി ബർത്ത്ഡേ അയച്ചിട്ടുണ്ട്. സൂപ്പർ സോങ് അമൃത കാർത്തിക്കുട്ടി, അപ്പസ്കുട്ടി. ഹൈ ഗുഡ് മോർണിംഗ്. ഓക്കെ, അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ആകാശാണ്. ഹായ് നമസ്കാരം ദീപചേച്ചി. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന അമ്പളിച്ചേച്ചിയുടെ ചേട്ടൻ സുനിലേടന് ആശംസകൾ നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം ചിറക്കടവിൽ നിന്നും ആകാശം ആദിത്യനും. ഓക്കെ, അപ്പൊ ആകാശനും ആദിത്യനും ആദ്യം നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ അമ്പളിച്ചേച്ചിയുടെ ഹസ്ബൻഡിനുള്ള പിറന്നാൾ വിഷസ് എന്തായാലും അമ്പളിച്ചേച്ചി കേട്ടോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത മെസ്സേജ് രേഖ ചേച്ചിയാണ്. രേഖ ചേച്ചി എന്താണ് അയച്ചിരിക്കുന്നത്? ഒരു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പിക്ചർ മെസ്സേജാണ്. നല്ല കുറേ പൂക്കളൊക്കെ ആയിട്ടാണ് രേഖ ചേച്ചി എത്തിയിരിക്കുന്നത്. തിരിച്ചു അതുപോലെ തന്നെ നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ് ബിന്ദു ചേച്ചി. ഹായ് മോളെ, സുപ്രഭാതം. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം. ലോകകപ്പിൽ ഫ്രാൻസ് സെനഗൽ കളി കാണാനായി ജോലിസ്ഥലമായ പൂനെയിൽ നിന്നും ഒരാഴ്ച മുൻപേ അമേരിക്കയിലേക്ക് പോയ എന്റെ മോൻ ദീപക്കിന് ആശംസകൾ, കൂടാതെ ലോകകപ്പിൽ കളിക്കുന്ന എല്ലാ ടീമിനും വിജയാശംസകൾ. പിന്നെ ഇന്ന് ജന്മദിനം വാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ആശംസകൾ. സ്നേഹം, ബിന്ദു. ദിലീപ്, കൊടകര, തൃശൂർ. ഓക്കെ ബിന്ദു ചേച്ചി, മോൻ ദീപക്കിന് ആശംസ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബിന്ദു ചേച്ചി ആൻഡ് ഫാമിലി എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ഗ്രീറ്റിംഗ് കാർഡ്സിലെ മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മളുടെ ഷീബ ചേച്ചിയാണ് കുമരകത്ത് നിന്ന്. ഗുഡ് മോർണിംഗ് ദീപക്കുട്ടി, ഞാൻ ഷീബ കുമരകം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അമ്പിളിയുടെ ഭർത്താവ് സുനിലിന് 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. കൂടാതെ ചിറക്കടവിലുള്ള റാണി ചേച്ചിയുടെ കൊച്ചുമോൻ അമ്പാടിയുടെ ബർത്ത്ഡേ ആണ്. അമ്പാടിക്കും ഒരു ഹാപ്പി ബർത്ത്ഡേ നേരുന്നു. ഇന്ന് മറ്റ് വിശേഷങ്ങളുള്ളവർക്കും നല്ലൊരു ആശംസ നേരുന്നു. സൗഹൃദവാണി കൂട്ടുകാർക്കും ദിയക്കും ഡിയോണിനും കേട്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു കിടുകിടുക്കാച്ച ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിടുകിടുക്കാച്ച ദിവസം തിരിച്ച് ഷീബ ചേച്ചിക്കും കുടുംബത്തിന് എല്ലാവർക്കും ആശംസിക്കുന്നു. അതുപോലെ തന്നെ അമ്പാടിക്കുട്ടനെ ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. പിന്നെ നമ്മളുടെ ദിയയ്ക്കും ഡിയോണിനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ് ലേഖ ചേച്ചിയുടേതാണ്. ലേഖ ചേച്ചി അടുത്തൊരു മെസ്സേജും കൂടെ അയച്ചിട്ടുണ്ട്. ഓക്കെ, അമ്പിളി ചേച്ചിയുടെ ഹസ്ബൻഡിനും ബഷീറിക്കയുടെ മോനും ബർത്ത്ഡേ ആശംസകൾ പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അമ്പിളി ചേച്ചിയുടെ ഹസ്ബൻഡിനും അതുപോലെ ബഷീറിക്കയുടെ മോനും സ്പെഷ്യൽ ആശംസ ലേഖ ചേച്ചിയുടെ വക ഞാൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് മെസ്സേജ് ആബിദായത്ത. ഒരു പിക്ചർ മെസ്സേജ് ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഗുഡ് മോർണിംഗ് ആയിരിക്കും. അപ്പം എന്തായാലും തിരിച്ചും ആബിദത്തേക്ക് ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് അറിയിക്കുന്നു. നദീറത്ത് എന്താണ് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ജീവിതത്തിൽ നേടാൻ കഴിയുന്ന സമ്പാദ്യങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും വിലപിടിപ്പുള്ളതും എന്നും നിലനിൽക്കുന്നതുമായ സമ്പാദ്യമാണ് നമ്മളെ മനസ്സിലാക്കുന്ന കുറേ നല്ല സൗഹൃദങ്ങൾ. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. അവർ വന്ന് നിന്ന് പോകുന്ന സമയം ചെറുതാണെങ്കിലും തന്നു പോകുന്ന ഓർമ്മകൾ വലുതായിരിക്കും. നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. ദീപമോൾക്കും പ്രിയം നിറഞ്ഞ എല്ലാ റേഡിയോ കൂട്ടുകാർക്കും ഇന്നത്തെ മനോഹരമായ പുലരിയിൽ എന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഷെഫ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ എന്റെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരി എന്റെ അനിയത്തിക്കുട്ടി നാജിയ റഫീഖ്. വെഡിങ് ആനിവേഴ്സറി ാണ്. എന്റെ നാജിക്കുട്ടിക്ക് ഒത്തിരി സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നത്. നാജിയുടെ പൊന്നുമോൾ ഇന്നൂസിന്റെയും ഞങ്ങൾ എല്ലാവരുടെയും ആശംസകൾ. ഇനി ഒരുപാട് വർഷം സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്പിളിയുടെ സുനിലിന് പ്രാർത്ഥനയോടെ ആശംസകൾ. ഓക്കെ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്പിളി ചേച്ചി. ട്രോള് വന്നിട്ട് എല്ലാവരും ശരി. അപ്പൊ എന്തായാലും നമ്മുടെ നദീറത്ത് പറഞ്ഞ നാജിയ ആൻഡ് റഫീഖ് രണ്ടുപേർക്കും സ്പെഷ്യൽ വെഡിങ് ആനിവേഴ്സറി ആശംസകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ഗ്രൂപ്പിന്റെയും അതുപോലെ അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ എല്ലാവരുടെയും സ്പെഷ്യൽ വിഷസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നദീറത്ത. അപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത ഒരു കോൾ ഉണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: ഗുഡ് മോർണിംഗ്. ത്രിമൂർത്തി സനിലേട്ടനെ ഇന്നലെ കാണുന്നില്ലെന്നോ പരാതി കൊടുക്കാൻ പോകുന്നെന്നോ ഒക്കെ ഇവിടെ പറയുന്നുണ്ടാവരുന്നു. കേട്ടായിരുന്നു എന്നിട്ടാണ് ഒരു മെസ്സേജ് പോലെ അയക്കാതെ അവിടെ പവർ ആയിട്ട് അവിടെ ഇരുന്നതല്ലേ.
1: അതെ, തിരക്കായി പോയി.
0: ശരി, കുഴപ്പമില്ല. അപ്പൊ ഇന്നത്തെ വിശ്വസ
1: ഞാനും ജനിച്ച പ്രത്യേക ഒരു അന്വേഷണം. നമ്മളെ കരുതുന്നുണ്ടല്ലോ, നമ്മളെയൊക്കെ ഓർക്കുന്നുണ്ടല്ലോ, സ്നേഹിക്കുന്നുണ്ടല്ലോ.
0: പിന്നെ തീർച്ചയായിട്ടും.
1: അപ്പൊ അനന്തിന് നല്ലൊരു പ്രതിനിധി. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഞങ്ങളുടെയൊക്കെ സുഹൃത്തായിട്ട് റാണി ചേച്ചിയുടെ കൊച്ചുമകൻ അമ്പാടിക്കുട്ടന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. 4-ാമത്തെ കുടുംബം ചെറുക്കടവിലുള്ള അമ്പാടി മോനെ നല്ലൊരു നിറഞ്ഞ ജന്മദിന ആശംസകളുണ്ടായിരുന്നു. പിന്നെ ബർത്ത്ഡേ നമ്മുടെ അമ്പിളിപതി സുനിലിന്റെ
0: അമ്പിളിപതി. അതെ അതെ
1: അതെ. അതിൽ നിന്നും നല്ലൊരു ബർത്ത്ഡേ ആശംസ അറിഞ്ഞ അനില് പറഞ്ഞു. പറഞ്ഞിട്ടുള്ളവർക്കെല്ലാം
0: എല്ലാവർക്കും ആശംസ കൊടുത്തേക്കാം.
1: പിന്നെ അതല്ലേ, പിന്നെ ഞങ്ങളുടെ സൗഹൃദമായ കൂട്ടുകാർക്കും ദീപയ്ക്കും നമ്മുടെ അംഗീകാര പ്രവർത്തകർക്ക് എല്ലാവർക്കും നല്ലൊരു ചിന്തയുണ്ടാക്കി കൂടി നേരുന്നു.
0: ഓക്കെ, അപ്പൊ നിങ്ങൾ ത്രിമൂർത്തീസിനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അപ്പോൾ നമുക്ക് നദീറത്തെ ഒരു മെസ്സേജും കൂടി. ബഷീറിന്റെ മോനും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നദീറത്ത അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗീത ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് ദീപമോളെ, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അമ്പിളിയുടെ ഹസ്ബൻഡിന് ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. ഓക്കെ, ഗീത ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അങ്ങനെ നമ്മുടെ മെസ്സേജ് അത്യാവശ്യം എല്ലാവരുടെയും മെസ്സേജ് ഞാൻ വായിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി അമ്പിളി ചേച്ചി അവിടെ എന്തൊക്കെയോ എഴുതുന്നുണ്ട്. എല്ലാവർക്കും ഒരു നന്ദി ആയിരിക്കും കേട്ടോ. അപ്പം എന്തായാലും അതിനുള്ള ഒരു സമയം നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാനുള്ള സമയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 7 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പാട്ട് കേൾക്കണം. അതുപോലെ തന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ നിങ്ങളുടെ മെസ്സേജുകളോ, അപ്പം മെസ്സേജ് എന്തെങ്കിലും ലാസ്റ്റ് ആർക്കെങ്കിലും അയക്കണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ അയച്ചുള്ള കുറച്ച് സമയം ഞാൻ തരാം. അപ്പം എന്തായാലും ഇന്നത്തെ മനോഹരമായ ദിവസങ്ങളാൽ കടന്നു പോകുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വക സ്പെഷ്യൽ ആശംസകൾ. ഈ ദിവസം എന്നൊക്കെ പറയുന്നത് നമുക്കെപ്പോഴും ആഘോഷിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാരണം കിട്ടിക്കഴിഞ്ഞാൽ ആഘോഷിക്കുക എന്നുള്ളതാണല്ലേ. ബർത്ത്ഡേ ആണെങ്കിലും വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴേക്കും നമ്മൾ അങ്ങനെ ആഘോഷങ്ങൾ വളരെ കുറവാണ്. ഇതുപോലെയുള്ള വിളിച്ചുള്ള വിഷസ് വളരെ കുറവാണ്. ഇപ്പോഴേ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ റേഡിയോ വഴിയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിഷസ് പറയുമ്പോഴാണ് നമുക്കൊക്കെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. നമുക്ക് ചിലപ്പോൾ എത്ര വലിയ ഗിഫ്റ്റ് കിട്ടിയാലും ഈ എല്ലാവരുടെയും ഈ വാക്കുകൾക്ക് ഭയങ്കര ശക്തി ഉണ്ടെന്ന് പറയുന്നത് പോലെ ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലേക്ക് വരിക എന്നുള്ളത്. നമ്മളൊരു ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ ആ ഗിഫ്റ്റ് തന്നു, അത് വെച്ചു, അത് പോയി എന്നുള്ളതല്ലാതെ നമുക്ക് ഈ എല്ലാവരും പറയുന്ന സ്നേഹമുള്ള വാക്കുകളായിരിക്കും എപ്പോഴും നമ്മുടെ മനസ്സിൽ. അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വാക്കുകൾക്ക് മറ്റെല്ലാത്തിനെക്കാട്ടിലും മൂർച്ചയുണ്ടെന്ന് പറയുന്നത് ശരിയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും സ്നേഹമുള്ള വാക്കുകൾ സംസാരിക്കുമ്പോൾ നമുക്ക് അതിനൊരു ആ ഒരു മനസ്സിൽ നമ്മളെപ്പോഴും സ്നേഹത്തോടെ ഓർക്കുക അല്ലേ. അങ്ങനെ തന്നെയാണ് നിങ്ങളെല്ലാവരും എല്ലാവരുടെയും ബർത്ത്ഡേയോ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരുമ്പോൾ വിഷസ് പറയുമ്പോഴും തിരിച്ച് ഇപ്പോൾ തന്നെ അനിലേട്ടൻ പറഞ്ഞപോലെ നമ്മളെ ഓർക്കുന്നുണ്ടല്ലോ, അത് തന്നെ സന്തോഷം എന്ന് പറഞ്ഞില്ല. അത് തന്നെയാണ് സന്തോഷം. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓർക്കുക, പരസ്പരം സംസാരിക്കുക, സ്നേഹത്തോടെ സംസാരിക്കുക എന്ന് പറയുക. അപ്പം അങ്ങനെയുള്ളത് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എപ്പോഴും മനസ്സിൽ ഓർമ്മ നിൽക്കുക. രണ്ടും നിൽക്കും കേട്ടോ, മോശമായിട്ട് സംസാരിച്ചാലും ഓർമ്മ നിൽക്കും, നല്ലതായിട്ട് സംസാരിച്ചാലും ഓർമ്മ നിൽക്കും. അപ്പം നമ്മൾ പിന്നെ നല്ലതായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പം എപ്പോഴും വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ സംസാരിക്കാൻ ശ്രമിച്ചാലും ഏറ്റവും നല്ലത്. ലക്ഷ്മി പ്രിയ ചേച്ചിയുടെ ഒരു മെസ്സേജ് ഉണ്ട്. ഇന്ന് ഓക്കെ അമ്പിളി ചേച്ചിയുടെ ഭർത്താവിന് ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. അമ്പാടിക്കുട്ടനും ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി പ്രിയ ചേച്ചിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കും. നമ്മുടെ അമ്പിളി ചേച്ചിയുടെ പേര് ഇപ്പോൾ ഓക്കെ അമ്പിളി ചേച്ചി ആയല്ല, ഒരു ഇനിഷ്യൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്തത് വിജി ചേച്ചി. എന്താണ് വിജി ചേച്ചി, കുറേ സ്നേഹം അവിടെ നിന്ന് തരുന്നുണ്ട് കേട്ടോ. ഞാനും തിരിച്ച് കുറേ സ്നേഹം. മഴയാണെന്ന് തോന്നുന്നു അവിടെ. ഇവിടെ എന്തായാലും നിലവിൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പം 2 ദിവസമായിട്ട് കാലാവസ്ഥ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു, വെയിലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് രാത്രിയിലൊക്കെ ഇന്ന് രാവിലെ എനിക്ക് തോന്നുന്നു ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതിനുശേഷം വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. രാത്രി മഴ പെയ്താലും നമുക്ക് കുഴപ്പമില്ല, നമ്മളെല്ലാവരും ഇങ്ങനെ അകത്തിരുന്ന് ആസ്വദിക്കുകയാണല്ലോ. പക്ഷെ പകല് മഴ പെയ്യുമ്പോഴാണ് എല്ലാവർക്കും ജോലിക്ക് പോകണം, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരുന്നത്. അപ്പം എന്തായാലും നമുക്ക് ചാറ്റ ബൈ ബൈ പറയാം. 7 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിട്ടുണ്ട്. മെസ്സേജൊക്കെ അയക്കാനുള്ള സമയം ഞാൻ ഇതിനകം തന്നു കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിച്ചുകൊണ്ട് ഇത്രയും നേരം ഗ്രീറ്റിംഗ് കാർഡ്സിൽ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക്, തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ്, എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തെ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്പെക്ട്രം 2026.
1: റേഡിയോ മെക്ഫാസ്റ്റ് 90.4. ടൈം ചെക്ക്.
0: 8 o'clock. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ പേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിംടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: റേഡിയോ മെക്ഫാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
1: നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. പത്രവിശേഷങ്ങളുമായി കൂടെയുള്ളത് ദീപ. ജനസംഖ്യാ കണക്കെടുപ്പായ സെൻസസ് 2027 ഭാഗമായി വിവരങ്ങൾ വ്യക്തികൾക്ക് സ്വന്തമായി രേഖപ്പെടുത്താനാകുന്ന സെൽഫ് ഇന്യൂമറേഷന് ചൊവ്വാഴ്ച, അതായത് ഇന്ന് തുടക്കമാകും. SC.CE census.gov.in എന്ന പോർട്ടൽ വഴി ഈ മാസം 30 വരെ

നടപടികൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ഇത് സംബന്ധിച്ച് ഹൈക്കോടതികളിലുള്ള കേസുകൾ ഏകീകരിച്ച് സുപ്രീംകോടതിയിലേക്ക് മാറ്റണമെന്ന കേന്ദ്രത്തിന്റെ ഹർജി കേൾക്കാൻ തീരുമാനിച്ചാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി. 2019 ട്രാൻസ്ജെൻഡർ സംരക്ഷണ നിയമത്തിൽ 2026 കൊണ്ടുവന്ന ഭേദഗതിയാണ് ഡൽഹി, കേരളം ഉൾപ്പെടെ വിവിധ ഹൈക്കോടതികളിലും സുപ്രീംകോടതിയിലും ചോദ്യം ചെയ്യപ്പെടുന്നത്. സംസ്ഥാനത്തെ 3125 KSRTC ഓർഡിനറി ബസ്സുകളിൽ ഇനി സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും പണച്ചെലവില്ലാതെ സഞ്ചരിക്കാം. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. സൌജന്യ യാത്ര ഔദാര്യമല്ലെന്നും സ്ത്രീകളോടുള്ള സർക്കാരിന്റെ ആദരമാണെന്നും നിറകണ്ണുകളോടെയാണ് ഈ പ്രഖ്യാപനം നടത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ്, ഗ്രാമവണ്ടി, ഫെയർ സ്റ്റേജ് LS, ടൗൺ ടു ടൗൺ വിഭാഗങ്ങളിലെ ബസ്സുകളിലാണ് സൌജന്യ യാത്ര സൌകര്യമുണ്ടാകുക. പശ്ചിമേഷ്യയിലുടനീളം രക്തം ചിന്തി ലോകത്തെയാകെ ഇന്ധന പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട ഇറാനും US ഇസ്രയേൽ സഖ്യവും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നു. 107 ദിവസം നീണ്ടുനിന്ന സംഘർഷം അവസാനിപ്പിച്ച് ശാശ്വത സമാധാനത്തിലേക്ക് വഴിതുറക്കുന്ന കരട് കരാർ അമേരിക്കയും ഇറാനും അംഗീകരിച്ചു. കരാർ വെർച്വലായി ഒപ്പിട്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വെള്ളിയാഴ്ച സ്വിസ് നഗരമായ ജനീവയിൽ പ്രധാന മധ്യസ്ഥരായ പാകിസ്ഥാന്റെ ആതിഥേയത്വത്തിലാകും ഔദ്യോഗിക ഒപ്പിടൽ ചടങ്ങ്. ആഗോള ചരക്ക് നീക്കത്തിലെ തന്ത്രപ്രധാന ഇടനാഴിയായ ഹോർമൂസ് കടലെടുക്ക് വെള്ളിയാഴ്ച തുറക്കുമെന്നും പാത ടോൾ രഹിതമാകുമെന്നും ട്രംപ് തിങ്കളാഴ്ച അറിയിച്ചു. യുദ്ധത്തെ തുടർന്ന് ഇറാൻ ഹോർമൂസ് അടച്ചിരുന്നു. ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള വാണിജ്യ കപ്പലുകളുടെ പോക്കുവരവ് തടയുന്നതിനായി ഹോർമൂസിൽ April 13 മുതൽ US ഏർപ്പെടുത്തിയ നാവിക ഉപരോധം പിൻവലിക്കുകയാണെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. സെൻസസുമായി ബന്ധപ്പെട്ട് സ്വയം വിവരങ്ങൾ നൽകാൻ 16 മുതൽ June 30 വരെ സൌകര്യം. ഭവന പട്ടികപ്പെടുത്തലിനായി എന്യൂമറേറ്റർ വീടുകളിലെത്തുന്നതിന് മുൻപ് SC.census.gov.in എന്ന വെബ് പോർട്ടലിലൂടെ ജനങ്ങൾക്ക് സെൽഫ് എന്യൂമറേഷൻ ചെയ്യാമെന്ന് പത്തനംതിട്ട ജില്ല അറിയിച്ചു. July 1 മുതൽ 30 വരെയാണ് ഭവന പട്ടികപ്പെടുത്തൽ. രാജ്യത്തെ 16th ജനസംഖ്യാ കണക്കെടുപ്പ് 2 ഘട്ടങ്ങളിലായാണ് നടത്തുന്നത്. പ്രാരംഭഘട്ടമായ ഭവന പട്ടികപ്പെടുത്തൽ July 1 തുടങ്ങും. സർക്കാർ, അർദ്ധസർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, മറ്റുദ്യോഗസ്ഥർ എന്നിവർ സ്വയം കണക്കെടുപ്പ് നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം പ്രചാരണം ഉറപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും കളക്ടർ എ നിസാമുദ്ദീൻ അറിയിച്ചു. സംസ്ഥാന സ്കൂൾ സർവകലാശാല കലോത്സവങ്ങളിൽ വിജയിക്കുന്ന കേരള നടന മത്സരാർത്ഥികൾക്ക് ഗുരു ഗോപിനാഥ് ട്രസ്റ്റ് കേരളയുടെ പുരസ്കാരങ്ങൾ ഈ വർഷവും നൽകും. 1998 മുതൽ നൽകുന്നതാണിത്. കേരള കലാമണ്ഡലത്തിൽ പ്രഥമ മോഹിനിയാട്ടം വിദ്യാർത്ഥിനിയായിരുന്ന തങ്കമണി ഗോപിനാഥിന്റെ പേരിലുള്ള പുരസ്കാരവും ഇതോടൊപ്പം ട്രസ്റ്റ് നൽകും. 2026 June 24 3 മണിക്ക് തൃശൂർ കേരള സംഗീത നാടക അക്കാദമിയിൽ നടക്കുന്ന ഡോക്ടർ ഗുരു ഗോപിനാഥിന്റെ 118th ജന്മവാർഷിക സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സ്കൂൾ സർവകലാശാല കലോത്സവങ്ങളിലെ കേരള നടന മത്സര വിജയികൾ ആവശ്യമായ രേഖകൾ സഹിതം VK ചെളപ്പൻ നായർ, ജനറൽ സെക്രട്ടറി ഗുരു ഗോപിനാഥ് ട്രസ്റ്റ് കേരളം, കങ്ങഴ PO കോട്ടയം എന്ന വിലാസത്തിൽ 20th മുൻപ് അപേക്ഷിക്കണം. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാര പരിശോധനയ്ക്ക് സ്കൂൾ ലാബുകൾ പ്രയോജനപ്പെടുത്താതെ സർക്കാർ കൊല്ലത്തെ കാഷ്യു എക്സ്പോർട്ട് പ്രൊമോഷൻ കൌൺസിൽ ഓഫ് ഇന്ത്യയുമായാണ് വിദ്യാഭ്യാസ വകുപ്പ് ജലപരിശോധനയ്ക്കായി ധാരണാപത്രമുണ്ടാക്കിയത്. ഈ ലാബിലെ ജീവനക്കാർ സ്കൂളിൽ നേരിട്ടെത്തി സാമ്പിൾ ശേഖരിക്കും. ഇതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട്. എന്നിട്ടും സ്കൂളുകളിലെ ലാബ് സൌകര്യം പ്രയോജനപ്പെടുത്താനാവുന്നില്ല. മറ്റൊരു അറിയിപ്പിലേക്ക് പോകാം. കേരള സർവകലാശാല 17 മുതൽ തുടങ്ങാനിരുന്ന രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ 22 മുതൽ നടത്തും. പുതുക്കിയ ടൈം ടേബിൾ സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 159 പേർ അറസ്റ്റിലായി. നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 142 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, വയോജനങ്ങളോടുള്ള അതിക്രമങ്ങൾക്കെതിരെ ഉള്ള ബോധവൽക്കരണ ദിനം സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. June 15 എല്ലാ വർഷവും വയോജന പീഡന വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നു. ഈ പരിപാടി കുമ്പനാട് ധർമ്മഗിരി മന്ദിരത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ അനീഷ് വരിക്കണ്ണാമലയുടെ അധ്യക്ഷതയിൽ ആറന്മുള MLA അഡ്വക്കേറ്റ് അബിൻ വർക്കി കോടിയാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാർ വയോജനങ്ങൾക്ക് വേണ്ടി വയോജനക്ഷേമ വകുപ്പ് രൂപീകരിച്ചുവെന്നും വയോജനക്ഷേമത്തിനും സംരക്ഷണത്തിനും കൂടുതൽ ഊന്നൽ നൽകുമെന്നും വയോജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ MLA സൂചിപ്പിച്ചു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ശ്രീമതി ഷീല ഷംല ബീഗം സ്വാഗതം ആശംസിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജൂലി സാബോലിക്കൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീനാദേവി കുഞ്ഞമ്മ കോയിപ്രം, കോയിപ്രം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വർഗീസ് ഈപ്പൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ നീതു മാമൻ കൊണ്ടൂർ, OCB മെമ്പർ ശ്രീ MR രാജേഷ്, വയോജന കമ്മിറ്റി മെമ്പർ ശ്രീ ഷംസുദ്ദീൻ, കൺസീലിയേഷൻ ഓഫീസർ അഡ്വക്കേറ്റ് PE ലാലച്ചൻ, വയോമിത്രം കോർഡിനേറ്റർ പ്രീതകുമാരി
എ എൽ ധർമ്മഗിരി.

മന്ദിരം സൂപ്രണ്ട് റവറൻ ഫാദർ കെ എസ് മാത്യൂസ്, പ്രൊബേഷൻ ഓഫീസർ സന്തോഷ് ജി സീനിയർ സൂപ്രണ്ട് ശിവദാസ്, ഓൾഡേജ് ഹോം സൂപ്രണ്ട് വിജി ജോർജ്, സായം പ്രഭ ഹോം മാനേജർ പ്രിയങ്ക ആർ എന്നിവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ശരിയായ ഭക്ഷണം, മികച്ച ആരോഗ്യം, സന്തോഷകരമായ ജീവിതം എന്ന വിഷയത്തിൽ ശ്രീമതി സ്മിതാ ദേവി, മുതിർന്ന പൌരന്മാരും നിയമസംരക്ഷണവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ടി എസ് മോഹനൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ലോ കോളേജ് NSS യൂണിറ്റ് അവതരിപ്പിച്ച സ്നേഹത്തണൽ ദൃശ്യാവിഷ്കാരം ശ്രദ്ധേയമായി. ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യം സമൂഹത്തിൽ എത്തിക്കുന്നതിനായി പത്തനംതിട്ട കാത്തലിക്കേറ്റ് കോളേജ് NSS യൂണിറ്റ് ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു. കൂടാതെ തിരുവല്ല മാക്ഫാസ്റ്റ് കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾ ഫ്ളാഷ് മോബ്, ഈ വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള തെരുവ് നാടകം എന്നിവ അവതരിപ്പിച്ചു. ജില്ലയിലെ വിവിധ കോളേജുകളിലെ NSS വോളണ്ടിയർമാർ, വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർ, NSS പ്രോഗ്രാം ഓഫീസർമാർ, സ്ഥാപന മേധാവികൾ, മാക്ഫാസ്റ്റ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഗ്രൂപ്പ് എഫിൽ ടുണീഷ്യയെ ആധികാരികമായി തോൽപ്പിച്ച് സ്വീഡൻ 3 പോയിന്റ് സ്വന്തമാക്കി. 2022 ലോകകപ്പിന് യോഗ്യത നേടാതിരുന്ന സ്വീഡന്റെ ശക്തമായ തിരിച്ചുവരവാണിത്. ജപ്പാൻ നെതർലാൻഡ്സ് മത്സരം സമനിലയിൽ കലാശിക്കുക കൂടി ചെയ്തതോടെ ഗ്രൂപ്പ് എഫിൽ സ്വീഡൻ ഒറ്റയ്ക്ക് മുന്നിലെത്തി. വിജയികൾക്കായി യാസൻ അയാരി ഇരട്ട ഗോൾ നേടി. അലക്സാണ്ടർ ഇസാക്, വിക്ടർ യോക്കേഴ്സ്, മത്യാസ് സ്വാൻബർഗ് എന്നിവരും സ്കോർ ചെയ്തു. ടുണീഷ്യയുടെ ആശ്വാസ ഗോൾ മുന്നേറ്റ നിരക്കാരൻ അമർ റെക്കിക് ഹെഡറിലൂടെ നേടി. എക്വഡോറിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ച് ഗ്രൂപ്പ് ഇയിൽ ഐവറി കോസ്റ്റ് 3 പോയിന്റ് സ്വന്തമാക്കി. കളി തീരാൻ നിമിഷങ്ങൾ ബാക്കിയുള്ളപ്പോഴായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിംഗർ അമാദ് ഡയാലോയുടെ ഗോൾ. തുല്യശക്തികളുടെ പോരാട്ടം കണ്ട മത്സരത്തിൽ പകരക്കാരനായി എത്തിയാണ് അമാദ് ഗോൾ കണ്ടെത്തിയത്. കാണികളുടെ അകമഴിഞ്ഞ പിന്തുണയുണ്ടായിട്ടും എക്വഡോറിന് വിജയം കാണാനായില്ല. നായകൻ എന്നർ വലൻസിയ ഉൾപ്പെടെയുള്ളവരുടെ ഷോട്ടുകൾ ഒന്നിലേറെ തവണ എതിർ പോസ്റ്റിലും ബാറിലുമായി തട്ടിമടങ്ങി. 19 കളികളിൽ തോൽവി അറിയാതെ മുന്നേറുകയായിരുന്ന ടീമാണ് എക്വഡോർ. 2014 ശേഷം ആദ്യമായാണ് ഐവറി കോസ്റ്റ് ലോകകപ്പിനെത്തുന്നത്. ജർമ്മനിയുമായി ശനിയാഴ്ചയാണ് ഐവറി കോസ്റ്റിന്റെ അടുത്ത മത്സരം. എക്വഡോർ ഞായറാഴ്ച കുറാസോയെ നേരിടും. ഓറഞ്ച് വസന്തത്തിൽ ആറാടാനിരുന്ന കാണിക്കൂട്ടത്തിലേക്കാണ് ചാട്ടുളി പോലെ ഡെയ്ഷി കമാഡയുടെ ഹെഡർ വീണത്. അവസാനിക്കാത്ത സാമുറായ് വീര്യത്തിന്റെ ഉത്തമ ഉദാഹരണം. ടോട്ടൽ ഫുട്ബോളുമായി ഒരു കാലത്ത് ഫുട്ബോൾ പ്രേമികളെ മോഹിപ്പിച്ച നെതർലാൻഡ്സും ഏഷ്യൻ ശക്തികളായ ജപ്പാനും ലോകകപ്പ് ഫുട്ബോളിൽ കൊമ്പുകോർത്തപ്പോൾ തുല്യത തെറ്റാതെ ഇരു ടീമുകളും കരയ്ക്ക് കയറി. ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ 2-2 ജപ്പാനും നെതർലാൻഡ്സും സമനിലയിൽ പിരിഞ്ഞത്. ഇതോടുകൂടി ഇന്നത്തെ പത്രവിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പത്രവിശേഷങ്ങളുമായി ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഗുഡ് മോർണിംഗ്. നല്ലൊരു ദിവസം തുടങ്ങി. എന്നത്തെയും പോലെ ഇന്നും തിരക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുവാണല്ലേ. ഈ തിരക്കിന്റെ ഒക്കെ ഇടയിലും മറ്റുള്ളവർക്കായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുക. കാരണം അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്ന നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ലഭിക്കും. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്തിൽ കൂടെയുള്ളത്

0: ஏஜென்சிஸ் திருவல்ல, கிராம்ப்டன் பேஸ், கிர்லோஸ்கர், வி கார்ட் பம்ப் செட்டுகள், கிராம்ப்டன் ஃபேன்ஸ், சிண்டெக்ஸ் வாட்டர் டேங்க், கேலச்சந்திரா பிவிசி பைப்ஸ், மிகச்சின பிளம்பிங் மெட்டீரியல்ஸ் தொடங்கியவ ஹோல்சேலாயும் ரீட்டெயிலாயும் கழிஞ்ச 53 வருஷங்களாய் விதரணம் செய்து வருன திருவல்லையிலே மிகச்ச ஸ்தாபனம் ஜியோ ஏஜென்சிஸ். மிதமாய வில, மிகச்ச வில்பனானந்தர சேவனம். ஜியோ ஏஜென்சிஸ், காவேரி பில்டிங், தீபா டவர்னு சமீபம், திருவல்ல.
1: മോൾക്ക് സർജറി വേണമെന്ന ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
5: മുഴിമുത്തിൽ മനോഹരമായ പാട്ടൊക്കെ കേട്ട് നമ്മള് തുടങ്ങിക്കഴിഞ്ഞു അല്ലേ. ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം തോന്നും. എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണോ അങ്ങനെ നമ്മൾ സന്തോഷിപ്പിക്കുന്നത്? ഒരിക്കലും അല്ല. നിങ്ങൾ സന്തോഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം. നമ്മൾ എന്തെങ്കിലും ഒരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ പ്രതിഫലമായി ഒന്നും പ്രതീക്ഷിക്കരുത്. അവരുടെ മനസ്സ് ശാന്തമാക്കുക, അത് മാത്രം ചിന്തിച്ചാൽ മതി. അവരുടെ മനസ്സ് ശാന്തമാകുന്നതോടുകൂടി നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ ആലോചിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് ഒരു സമാധാനം, അതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മുഴിമുത്ത്.

മറ്റുള്ളവർക്കുള്ള സേവനം, അതായത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ആത്മാർത്ഥമായിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്നുമുള്ളതായിരിക്കണം. അപ്പോൾ മാത്രമേ അതിനൊരു ഫലവും കിട്ടും. ഇനിയിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മരങ്ങളെ എടുത്ത് നോക്കിക്കേ, ഏതെങ്കിലും മരങ്ങൾ സ്വന്തം ഫലം കഴിക്കുമോ? ഇല്ലല്ലേ. മരങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമുക്ക് ഫലങ്ങൾ തരുന്നതും. ഇതുപോലെയാവണം നമ്മൾ മനുഷ്യരും. നമ്മുടെ സംസാരം പോലും മറ്റുള്ളവർക്ക് സമാധാനവും സന്തോഷവും ഒക്കെ കൊടുക്കുന്നതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇനിയൊരു ഗാനം കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മുഴിമുത്ത്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഈ സ്വാർത്ഥത എന്നുള്ള വാക്ക് കുറച്ച് പ്രശ്നമാണല്ലേ. സ്വാർത്ഥതയുള്ള ആളാണോ നിങ്ങൾ? കുറച്ചൊക്കെ സ്വാർത്ഥതയുണ്ടല്ലേ. സ്വാർത്ഥത കുറച്ചെങ്കിലും ഇല്ലാത്ത മനുഷ്യരുണ്ടാവില്ല. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമാണെങ്കിലും അതൊരാൾക്ക് ഒന്ന് ചെയ്തു കൊടുക്കുമ്പോൾ ആ നിമിഷം നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥത ഇല്ലാതാകും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും സ്വന്തം നേട്ടത്തിനായി ആരെയും സഹായിക്കരുത് കേട്ടോ. അത് നമുക്ക് തന്നെയാവും പിന്നീട് പ്രശ്നമാകുന്നതും. നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ഒരു സഹായം ചെയ്തു കൊടുക്കുക, അപ്പോഴാണ് അതിനൊരു പൂർണ്ണത ഉണ്ടാവുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: പാട്ടുകളൊക്കെ കേട്ട് നമ്മൾ മുഴിമുത്തൽ ഇങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് പോവാണ്. മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇനിയിപ്പോ അതിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ചെയ്യാനുള്ളത് വേറൊരു കാര്യമാണ്, ഉപദ്രവിക്കാതിരിക്കുക. മറ്റുള്ളവരെ വെറുതെ നമ്മൾ ശല്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്, അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ്. സഹായിക്കുക എന്നുള്ള നമ്മുടെ കഴിവുകളെല്ലാം ശരിക്കും ഇന്ന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണല്ലേ. ജീവിതത്തിൽ ഒരു പൂർണ്ണത വരണമെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക, അവരെ സന്തോഷിപ്പിക്കുക. ഇനി അതിനൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവരെ ഉപദ്രവിക്കാതിരിക്കുക. വെറുതെ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ കുറ്റപ്പെടുത്താതിരിക്കുക. ഇന്നത്തെ മൊഴിമുത്ത് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: மயோ ஸ்பெக்ட்ரம் 2026 ഗവേഷകർ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇൻട്രാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക് തിരുവല്ല, ഡൈജീൻ ബയോടെക്നോളജീസ് എറണാകുളം, സ്പെക്ട്രാക്ടിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.backfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി June 14. ബയോസ്പെക്ട്രം 2026.
1: റേഡിയോ മെക്ഫാസ്റ്റ് 90.4. ടൈം സെറ്റ്
2: 9 o'clock. തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
4: നാവിന്റെ നൈർമല്യമാണ് നാടിൻ്റെ സുസ്ഥിതി. നാവിൻ്റെ നൈർമല്യം ഉണ്ടാവുന്നത് മനസ്സിൻ്റെ നന്മയിൽ നിന്നാണ്. മനസ്സ് നന്മയാണെങ്കിൽ മാത്രമേ നാവ് നല്ലത് പറയുള്ളൂ. പഴമര് പറയാറുണ്ട്, നാവിനെല്ലില്ലെങ്കിലും നാവ് ഹൃദയത്തെ പോലും തകർത്ത് കളയും എന്ന്. നമ്മുടെ സംസാരം, നമ്മുടെ മനുഷ്യരോടുള്ള ഇടപെടലുകൾ, ഇവയെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കേണ്ടതാണ് എന്ന് നമുക്കറിയാം. നമ്മളുടെ മനസ്സിൻ്റെ നൈർമല്യം നമ്മൾ വാക്കുകളിലൂടെ പ്രകടമാക്കുമ്പോൾ ഒരു നാടിൻ്റെ, നമ്മുടെ ചുറ്റുവട്ടമുള്ളവരുടെ നന്മയും അനുഗ്രഹവും ആയിട്ട് അത് ഘനീഭവിക്കും. എന്നെന്നും അത് അനുഗ്രഹമായിട്ട് തുടരുകയും ചെയ്യും. നാവ് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു അവയവമാണ്. അതുകൊണ്ട് തന്നെ നാവ് കൂട്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ദൈവം തന്നെ സൃഷ്ടിച്ചത്. 32 പല്ലുകൾക്കുള്ളിൽ അതിൻ്റെ മുമ്പിൽ ഒരു ചുണ്ടുകൾ തമ്മിലുള്ള ഒരു ബന്ധനത്തിൽ നാവിനെ ദൈവം ആക്കിയിരിക്കുന്നത്. അത്രയും സൂക്ഷ്മതയോടുകൂടി നമ്മൾ സംസാരിക്കണം എന്നുള്ളതാണ്. എവിടെയോ വായിച്ചത് ഓർക്കുന്നുണ്ട്, റേസ് യുവർ വേർഡ്സ് ആൻഡ് നോട്ട് യുവർ വോയിസ്. നിങ്ങൾ നിങ്ങളുടെ സ്വരമല്ല ഉയർത്തേണ്ടത്, നിങ്ങളുടെ വാക്കുകളാണ് ഉയർത്തേണ്ടത്. മഴയാണ് പൂക്കളെ വിരിയിക്കുന്നതെന്ന് ഓർക്കുക, അല്ലാതെ ഇടിമുഴക്കം അല്ല എന്ന്. മനുഷ്യജീവിതത്തിൽ നാവ് വളരെ പ്രധാനപ്പെട്ട ഒരവയവമാണ്. ഞാൻ ആരാണെന്നും എൻ്റെ ഉള്ളിലുള്ളത് മറ്റുള്ളവരോട് സംവദിക്കുന്നതിനും ഒക്കെ എനിക്കുള്ള വലിയ ഉപാധിയാണ് എൻ്റെ നാവ്. എന്നാൽ അതേസമയം തന്നെ നാവ് പലപ്പോഴും അപകടകാരി ആവുന്നു എന്നുള്ളത് നമുക്കറിയാം. മറ്റുള്ളവരെക്കുറിച്ചുള്ള നന്മ പറയുന്നതിൽ നമ്മൾ അധികം വാചാലരാകാറില്ല. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളോ മോശമായിട്ടുള്ളതോ കേട്ടാൽ എത്ര വലിയ കൗതുകമാണ് അത് കൂടുതൽ കൂടുതൽ ആസ്വദിക്കുവാൻ, അത് മറ്റുള്ളവരോട് പറഞ്ഞ് വീണ്ടും സന്തോഷിക്കുവാൻ. നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ പ്രിയപ്പെടുവാനായിട്ട് നാവിനെ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. പലപ്പോഴും മൗനം വിദ്വാന് ഭൂഷണമാണ് എന്ന് പറയുന്നത് വളരെയേറെ ശ്രദ്ധിക്കാനുള്ള ഒരു പഴമൊഴിയാണ്. പലതിനെക്കുറിച്ചും നമുക്ക് പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും ചിലപ്പോഴെങ്കിലും മൗനം ഭജിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് വിഡ്ഢികളുടെ മുമ്പിൽ സംസാരിക്കരുത് എന്ന് വിശുദ്ധ വചനത്തിൽ പറയുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരോട് സംവദിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഉയർച്ചയും ശ്രേഷ്ഠതയും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നാവിൽ നിന്ന് വീഴുവാൻ നാം ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള പരിശീലനം ആവശ്യമാണ്. നല്ല വാക്കുകൾ പറയുവാൻ, നല്ലത് ചെയ്യുവാൻ, നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുവാൻ ഒക്കെയുള്ളതായ കാര്യങ്ങൾ. സ്കൂളുകളിലേക്ക് ചെല്ലുമ്പോൾ കൊച്ചുകുട്ടികൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അവരുപയോഗിക്കുന്ന ചില വാക്കുകൾ. അവർ കൂട്ടുകാരുമായി ഏതെങ്കിലും തരത്തിൽ അല്പം പിണങ്ങുകയോ അല്ലെങ്കിൽ വാശി കാണിക്കുകയോ ചെയ്യുമ്പോൾ അവരുടെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ചില വാക്കുകൾ, നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് കൃത്യമറിയാം അത് വീട്ടിൽ മാതാപിതാക്കൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഈ കുഞ്ഞെ കാണാതെ പഠിച്ചിരിക്കുന്നത്. വാക്കുകൾ നമ്മൾ വളരെയേറെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം ഉപയോഗിക്കേണ്ടത്. നമ്മുടെ നാവിൽ നമുക്ക് തെറ്റു വന്നാൽ അത് ഒരിക്കലും അത് മറക്കപ്പെടുന്നില്ല, അത് പൊറുക്കാൻ പറ്റിയെന്ന് വന്നേക്കാം, പക്ഷേ അത് മറക്കാൻ സാധിക്കുന്നതാവില്ല. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാം, നാവ് അതിൻ്റെ നൈർമല്യം, ഹൃദയത്തിൻ്റെ നൈർമല്യമാണ്, മനസ്സിൻ്റെ നൈർമല്യമാണ്. ആ നൈർമല്യത്തിൽ നിന്ന് ഉരു

0: ഹി എന്ന്. അതെ, നമ്മുടെ പൂർവീകർ നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെച്ച ഒരുപാട് മൂല്യങ്ങൾ നമുക്ക് കൈമോശം വന്നു. ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ചും ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയതായ മാധ്യമങ്ങളിലൂടെ നന്മ ഒരുപാടുണ്ട് എങ്കിൽ അതോടൊപ്പം തന്നെ എത്രയെല്ലാം മോശപ്പെട്ട പ്രചരണങ്ങളും മോശപ്പെട്ട കമൻറ്റുകളുമാണ് തൂലികയിലൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ ചമച്ചുവിടുന്നത്. ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലാവുന്നത് മനസ്സുകളിൽ വിദ്വേഷവും അശുദ്ധിയും അധാർമികതയും നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യരെ വാക്കുകൾ കൊണ്ട് തങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭീകരതയും തങ്ങളുടെ മനസ്സിൻ്റെ ദുഷ്ടതയും വെളിവാക്കുന്നുവെന്ന് നാം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കപ്പെടുകയാണ്. അങ്ങനെ ഇങ്ങനെയുള്ള മനുഷ്യര് തീർച്ചയായിട്ടും ഈ സമൂഹത്തിന് വലിയ വേദനയാണ് ഉളവാക്കുന്നത്. എത്രയെത്ര ജീവിതങ്ങൾ നമ്മളുടെ ചില വാക്കുകൾ കൊണ്ട് കരിഞ്ഞു പോയിട്ടുണ്ട്. എത്രയെത്ര ജീവിതങ്ങൾ നമ്മൾ ശ്രദ്ധയില്ലാതെ ഉപയോഗിച്ച ഒരു വാക്കിൽ നഷ്ടമായിപ്പോയി. എത്രയെത്ര കുരുന്നുകളാണ് അവരുടെ തുടക്കത്തിൽ തന്നെ കൂമ്പടപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ വാക്കുകൾ ക്രൂരമായി തീർന്നിട്ടുള്ളത്. എപ്പോഴും നന്മ പറയുവാൻ ഹൃദയം നൈർമല്യമുള്ളതായിട്ട് മനസ്സ് നൈർമല്യമുള്ളതായിട്ട് തീരട്ടെ എന്നതാണ് എൻ്റെ പ്രാർത്ഥന. നമുക്കെന്തുകൊണ്ട് മനുഷ്യരെക്കുറിച്ച് നല്ലത് പറഞ്ഞുകൂടാ? മനുഷ്യരെക്കുറിച്ച് നല്ലത് ചിന്തിക്കുമ്പോൾ നാം നമ്മെക്കുറിച്ച് തന്നെയാണ് നല്ലത് ചിന്തിക്കുന്നത്. ആയതിനാൽ നാവിൻ്റെ ആ സൂക്ഷ്മത മനസ്സിൻ്റെ നൈർമല്യത്തിൽ നിന്നുമാണ് വരുന്നത്. നാവിൻ്റെ നൈർമല്യം നാടിൻ്റെ സുസ്ഥിതിയാണ് എന്ന് നാം മനസ്സിലാക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്,
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി, എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

പ്രശസ്ത സ്വയംഭരണ സ്ഥാപനമായ മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് മാക്ഫാസ്റ്റ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള MSc ബയോ ഇൻഫോർമാറ്റിക്സ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ജീനോമിക്സ്, പ്രോട്ടിയോമിക്സ്, ഡാറ്റ അനാലിസിസ്, ബയോ ഇൻഫോർമാറ്റിക്സ് ടൂളുകൾ, കമ്പ്യൂട്ടേഷണൽ ബയോളജി തുടങ്ങിയ നവീന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും ഗവേഷണ അവസരങ്ങളും ലഭ്യമാകും. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം, പരിമിത സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി മാക്ഫാസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.

0: Mar Athanasius College for Advanced Studies Tiruvalla Autonomous Department of Bioscience സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26ന്റെ ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് ജൂൺ 16 12 മണിക്ക് ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും സിഇഒയുമായ ഡോക്ടർ സി എൻ രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഒക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.
1: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447 9491.

0: സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. നമസ്കാരം. റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നത് തിരുവല്ല അമിത ഐ ഹോസ്പിറ്റലിലെ റെറ്റിന കൺസൾട്ടന്റ് ഡോക്ടർ കാവ്യ രവീന്ദ്രനാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം
0: ഡോക്ടർ. നമ്മൾ ഇന്ന് പറയുന്നത് ഡയബറ്റിക് റെറ്റിനോപ്പതി. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇത് തന്നെയാണ്, എന്താണ് ഈ ഒരു ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്?
1: അതായത് ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹമുള്ള രോഗികളിൽ കൂടുതലായി ഈ കണ്ണിലെ റെറ്റിനയിലകത്ത് കാണുന്ന ചെറിയ രക്തക്കുഴലുകളെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഈ 10 വർഷത്തിൽ കൂടുതലായിട്ട് ഡയബറ്റിസ് ഉള്ള രോഗികളിൽ 80% പേർക്കും ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടാവും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് ആക്ച്വലി 2 സ്റ്റേജസ് ആയിട്ടാണ്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 2 സ്റ്റേജസ് ആയിട്ട്. അതായത് ഒന്ന് നോൺ പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി, മറ്റേത് പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഇതിൽ ആക്ച്വലി പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന സ്റ്റേജിലാണ് കണ്ണിനകത്ത് ബ്ലീഡിങ്ങും ഡിറ്റാച്ച്മെന്റ് അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത്. അപ്പോ നോൺ പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ കണ്ണിൽ നീർക്കെട്ട് ഉണ്ടാവുമ്പോൾ മാത്രമാണ് നമ്മൾ ചികിത്സിക്കുന്നത്. ഈ പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടും അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ തുടർച്ചയായിട്ടുള്ള കണ്ണിന്റെ ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി രോഗികളോട് പറയുന്നത്.
0: ഡോക്ടർ, ഇപ്പൊ ഏതൊരു രോഗം നമുക്ക് വന്നെങ്കിലും അതിനൊരു രോഗലക്ഷണങ്ങൾ നമ്മളെ കാണിക്കും. അപ്പൊ ഈ ഒരു ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
1: ഇതിൽ പ്രാരംഭഘട്ടത്തിൽ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ലക്ഷണങ്ങൾ രോഗികൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു ദുഃഖകരമായിട്ടുള്ള സത്യം. കാരണം സ്റ്റാർട്ടിങ്ങിൽ പേഷ്യൻസിന് കാഴ്ചക്കുറവ് ഉണ്ടാവില്ല. അതായത് കണ്ണിലെ ചേഞ്ചസ് ഉണ്ടായിട്ടും കണ്ണിനകത്ത് മീൻസ് മാറ്റങ്ങൾ കൂടുതലായി കോംപ്ലിക്കേഷൻസിലേക്ക് എന്ന രീതിയിലേക്ക് പോയാലും കാഴ്ചക്കുറവ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. അപ്പൊ ആ ഒരു ഇത് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് ഈ സ്ക്രീനിങ്ങിലും അവയർനെസ് പ്രോഗ്രാംസിലൊക്കെ നമ്മൾ എംഫസൈസ് ചെയ്യുന്നത്. കാരണം പ്രധാനമായിട്ടുള്ള രോഗലക്ഷണം എന്ന് പറയുന്നത് ഈ നോൺ പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നുള്ള സ്റ്റേജിൽ കണ്ണിൽ നീർക്കെട്ട് ഉണ്ടാവുമ്പോൾ ക്രമേണയായിട്ടുള്ള കാഴ്ചക്കുറവ് രോഗികൾക്ക് അനുഭവപ്പെടാറുണ്ട്. ഇത് പക്ഷേ തിമിരത്തിന്റെ കാഴ്ചക്കുറവാണോ, കണ്ണട വെക്കാത്തതിന്റെ ആണോ, അതോ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ രോഗിക്ക് സാധ്യമല്ല. അതിന് ടെസ്റ്റിന്റെ ആവശ്യമാണ്. അല്ലാതെ നമുക്ക് പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് പോകുമ്പോൾ കണ്ണിനകത്ത് ബ്ലീഡിങ് ഉണ്ടാവുകയും അത് കാരണം പേഷ്യൻസിന് ഫ്ലോട്ടേഴ്സ് എന്നുള്ള സിംപ്റ്റം, അതായത് കണ്ണില് ഒരു ചെറിയ ചുവന്ന സ്പോട്ട്സ് ആയിട്ട്, കറുത്ത സ്പോട്ട്സ് ആയിട്ട്, അല്ലെങ്കിൽ ചുവന്ന ഷെയ്ഡ്, റെഡ് ഷെയ്ഡ്, അല്ലെങ്കിൽ ഈ മാറാല പോലെ ഒരു മുടി പോലെ കിടക്കുക, ഇങ്ങനെ ഫ്ലോട്ടേഴ്സ് എന്നാണ് നമ്മൾ അതിനെ ജനറലി പറയുന്ന മെഡിക്കൽ ടേം. ഒന്നുകിൽ ഈ ഒരു ക്രമേണയുള്ള കാഴ്ചക്കുറവ്, അല്ലെങ്കിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജസിൽ ഈ ഫ്ലോട്ടേഴ്സ് എന്ന് പറയുന്ന, അതായത് കണ്ണിനകത്ത് രക്തസ്രാവം വരുമ്പോൾ ഉണ്ടാവുന്ന ഈ ഒരു ഫ്ലോട്ടേഴ്സ് എന്ന് പറയുന്ന ലേറ്റസ്റ്റ് സ്റ്റേജസിൽ കാണുന്ന സിംപ്റ്റംസ് ആണ് പൊതുവെ രോഗലക്ഷണങ്ങളായിട്ട്
0: കാണുന്നത്. ഡോക്ടർ, നമുക്കിപ്പോ ഈ ഒരു രോഗലക്ഷണങ്ങൾ കാണിക്കില്ല എന്ന് പറയുന്നില്ലേ, അപ്പൊ നമുക്ക് അതിനു വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒരു ടെസ്റ്റോ കാര്യങ്ങളോ ഒക്കെ നല്ലതാണോ?
1: അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നവംബർ ആക്ച്വലി വേൾഡ് ഡയബറ്റിസിന്റെ ഒരു അവയർനെസ് മന്ത് ആയിട്ട് നമ്മൾ കൊണ്ടാടുന്നത് തന്നെ അതുകൊണ്ടാണ്. കാരണം എന്താന്ന് വെച്ചാല് ഇത്തരത്തിലുള്ള കാഴ്ചക്കുറവ് രോഗിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ, രോഗലക്ഷണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റേജസിൽ വരുമ്പോൾ നമ്മളും നിസ്സഹായരാണ്. കൂടുതൽ ചികിത്സ മീൻസ് കൂടുതൽ ഫലവത്തായിട്ട് വിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റാൻ കുറച്ച് സാധ്യത കുറവുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് നയിക്കാതിരിക്കാനും പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ ഏർലി സ്റ്റേജസിൽ തന്നെ ഇത് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്തിട്ട് ബ്ലീഡിങ്ങിലേക്ക് പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നമ്മൾ കൂടുതൽ എംഫസൈസ്
0: ചെയ്യുന്നത്. ഡോക്ടർ, എത്തരത്തിലുള്ള ഒരു രോഗികളെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത്?
1: എല്ലാ തരത്തിലുള്ള ഡയബറ്റിസ് രോഗികളെയും ബാധിക്കും. അതിൽ തന്നെ കൂടുതൽ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത് കാലപ്പഴക്കം, അതായത് ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റിസ്. കുറച്ച് കാലങ്ങൾ കൂടുതലായിട്ട്, അതായത് 10 വർഷത്തിൽ കൂടുതലൊക്കെ ഡയബറ്റിസ് ഉള്ള രോഗികൾക്ക് ഈ ഒരു ഡയബറ്റിക് റെറ്റിനോപ്പതി ചേഞ്ചസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിന്റെ കൂടെ തന്നെ ഡയബറ്റിസിന്റെ കൺട്രോൾ, ചില രോഗികൾ പറയും നമ്മുടെ ഫാസ്റ്റിംഗ് നോർമൽ ആണ് ഡോക്ടർ, പിന്നെ എന്തുകൊണ്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി വന്നു. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗേഴ്സ് മാത്രമല്ല ഒരു ഇൻഡിക്കേഷൻ. ആക്ച്വലി ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും PPBS, അതായത് പോസ്റ്റ് പ്രാൻഡൽ ബ്ലഡ് ഷുഗറും ആണ് നമ്മൾ പൊതുവെ ആയിട്ട് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റുകൾ. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ദീർഘകാലത്തിലുള്ള ചേഞ്ചസ് നമ്മൾ അസസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ റിലൈ ചെയ്യുന്നത് HbA1c അഥവാ ഗ്ലൈക്കേറ്റഡ് ഹിമോഗ്ലോബിൻ എന്നുള്ള ഒരു ടെസ്റ്റാണ്. അതൊരു 7 എന്നുള്ള റേഞ്ചിൽ ഒന്ന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ കുറച്ചുകൂടെ നമുക്ക് കൂടുതൽ വഷളാവാതെ, ഈ ഒരു ഡയബറ്റിക് റെറ്റിനോപ്പതി കൂടുതൽ വഷളാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും.
2: പറ്റും അല്ലേ. ഇനിയും ഡോക്ടർ, അടുത്തൊരു ചോദ്യം, ഈ ഒരു ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും?
1: ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ രോഗിക്കത് മനസ്സിലാവാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ടുള്ള ഇടവേളകൾ, അതായത് ഒരു ഡയബറ്റിസ് സ്ഥിരീകരിച്ചാൽ അപ്പൊ തന്നെ വന്നിട്ട് ഒരു റെറ്റിന സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റിനെ കണ്ട് കണ്ണിലെ കാഴ്ച പരിശോധിച്ച്, അതായത് ദൂരക്കാഴ്ചയും അടുത്തുള്ള കാഴ്ചയും രണ്ടും പരിശോധിച്ച് കണ്ണില് കൃഷ്ണമണി വികസിപ്പിച്ചിട്ട്, മരുന്ന് ഒഴിച്ചിട്ട് കൃഷ്ണമണി വികസിപ്പിച്ചിട്ടുള്ള റെറ്റിനയുടെ ഇവാലുവേഷൻ ചെയ്യും. ഈ റെറ്റിനയുടെ അല്ലെങ്കിൽ നേത്രാന്തര പടലത്തിന്റെ ഇവാലുവേഷനിലാണ് നമുക്ക് ഏത് സ്റ്റേജാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉള്ളതെന്നും എത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് രോഗിക്ക് ആവശ്യമാണ് എന്നുള്ളതും മനസ്സിലാവുന്നുണ്ട്
2: അല്ലേ. ഇനി ഡോക്ടർ, ഇങ്ങനെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഒരു ചികിത്സാ രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്?
1: നമ്മൾക്ക് നിലവിൽ ആക്ച്വലി 3 ചികിത്സാ രീതികളാണ് ഉള്ളത്. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഡയബറ്റിസിന്റെ കൺട്രോൾ ആണ്. അത് ഈ മാനേജ്മെന്റിന്റെ പാർട്ടാണ്. അത് കൂടാതെ നമുക്കുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പാൻ റെറ്റിനൽ ഫോട്ടോകോയാഗുലേഷൻ അഥവാ PRP. ഈ PRP എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ലേസർ തെറാപ്പി എന്ന് പറയുന്നത്. അതായത് ഒരു നോൺ പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ നിന്ന് പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ കണ്ണിനകത്ത് ബ്ലീഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചെറിയ രക്തക്കൊഴലുകളുടെ നേർത്ത രക്തക്കൊഴലുകളുടെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടാണ് ഈ ബ്ലീഡിംഗ് വരുന്നത്. അപ്പൊ ഈ ഒരു ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബ്ലീഡിംഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലേസർ ചികിത്സ ചെയ്യുന്നത്. ഊർജം കുറഞ്ഞ പ്രകാശ രശ്മികൾ കണ്ണിനകത്തൂടെ കടത്തിവിട്ട് റെറ്റിനയിൽ പതിക്കുമ്പോൾ ഈ കണ്ണിന്റെ ഒരു ഓക്സിജൻ ഡിമാൻഡ് കുറച്ചിട്ട് ഈ ഒരു അബ്നോർമൽ ആയിട്ടുള്ള നേർത്ത രക്തക്കൊഴലുകൾ, പൊതുവേ ഉണ്ടാവുന്ന രക്തക്കൊഴലുകൾ എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള അതിന്റെ ഘടനയൊക്കെ നോർമൽ ആയിരിക്കും. പക്ഷേ ഈ ഒരു പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി സ്റ്റേജിൽ കുറെ കാലമായിട്ട് ഷുഗർ ഉണ്ടാവുമ്പോൾ ആ ഷുഗറിന്റെ കാരണം ഈ രക്തക്കൊഴലുകളുടെ ഘടന മാറുകയും രക്തയോട്ടം നിലയ്ക്കുകയും ആ രക്തയോട്ടം നിലയ്ക്കുന്ന ഏരിയാസിൽ കുറച്ച് കെമിക്കൽസ് ഒക്കെ റിലീസ് ചെയ്തിട്ട് ബെജഫ് എന്ന് പറയും, ആ കെമിക്കൽസ് കാരണം ഉണ്ടാവുന്ന ചെറിയ നേർത്ത രക്തക്കൊഴലുകൾ. ഈ രക്തക്കൊഴലുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നോർമൽ രക്തക്കൊഴലുകളെ പോലെയല്ല ഇത് പെട്ടെന്ന് ബ്ലീഡ് ചെയ്യും. അതായത് ഒന്ന് ജസ്റ്റ് തുമ്മുകയോ അല്ലെങ്കിൽ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് ബ്ലീഡ് ചെയ്യാൻ സാധ്യതയുള്ള രക്തക്കൊഴലുകളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള രക്തക്കൊഴലുകളെ ചുരുക്കാനും ഇത് കാരണം ബ്ലീഡിംഗ് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലേസർ തെറാപ്പി ചെയ്യുന്നത്. ലേസർ ആക്ച്വലി കാഴ്ച ഇംപ്രൂവ് ചെയ്യാനല്ല, ഈ ബ്ലീഡിങ്ങിനെ പ്രിവെന്റ് ചെയ്യാനാണ്. രണ്ടാമത്തെ ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത് കണ്ണിനകത്തുള്ള ഇഞ്ചക്ഷൻ, അതായത് ഇൻട്രാവിട്രിയൽ ഇഞ്ചക്ഷൻ. കണ്ണിനകത്തുള്ള ഒരു വിട്രിയസ് ജെല്ലുണ്ട്, അതിന്റെ തൊട്ട് പുറകിലായിട്ടാണ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ പേപ്പർ പോലെ റെറ്റിന ഇരിക്കുന്നത്. അപ്പൊ ഈ കണ്ണിനകത്തുള്ള വിട്രിയസ് ജെല്ലിലേക്ക് നമ്മൾ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ കുത്തിവയ്പ് ചെയ്യുമ്പോൾ ഈ കണ്ണിന്റെ മരുന്ന് കൂടുതലായിട്ട് റെറ്റിനയിൽ എത്തുകയും അങ്ങനെ നമ്മുടെ കണ്ണില് സൂക്ഷ്മദൃഷ്ടിയിലെ നീർക്കെട്ടും മറ്റു കാര്യങ്ങളൊക്കെ കുറക്കാൻ സഹായിക്കുകയും ചെയ്യും. അല്ലാതെ വിട്രിയോ റെറ്റിനൽ സർജറിയുടെ മുമ്പേ ഒരു ട്രീറ്റ്മെന്റ് ആയിട്ടും നമ്മൾ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട്. അല്ലാതെയുള്ള മൂന്നാമത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വിട്രിയോ റെറ്റിനൽ സർജറി. ഈ ഒരു സർജറിയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിവെൻഷൻ കൂടുതലായിട്ട് പറയുന്നത്. ഒരു ഡേ കെയർ സർജറി പോലെയാണ്, ഒരു കീഹോൾ ടൈപ്പ് സർജറിയാണ്. ഇതിൽ നമ്മൾ റെറ്റിനൽ സർജറി കഴിഞ്ഞിട്ട് നമ്മൾക്ക് കൂടുതലായിട്ടുള്ള ഉദ്ദേശിക്കുന്നത് ഒരു നാവിഗബിൾ വിഷൻ, അതായത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് പറ്റുന്നൊരു വിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സർജറി ചെയ്യുന്നത്. ആ ഒരു റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് നമ്മൾ ആദ്യം പറയാറുണ്ട്. അപ്പോൾ ആ ഒരു കോംപ്ലിക്കേഷനിലേക്ക്, അതായത് കണ്ണിൻ്റെ അകത്ത് ബ്ലീഡിംഗ് കെട്ടിക്കിടക്കുക അല്ലെങ്കിൽ ഞരമ്പ് വിട്ടു വരിക, അങ്ങനത്തെ കോംപ്ലിക്കേഷൻസിലൊക്കെയാണ് സർജറിയിലേക്ക് പോകുന്നത്. അത്തരത്തിലുള്ള ഒരു സർജറി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഏർലി സ്റ്റേജസിൽ തന്നെ, അതായത് നോൺ പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉള്ളപ്പോൾ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്താൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് പേഷ്യന്റിന് വിഷൻ ലോസ് ഇല്ലാതിരിക്കാൻ വേണ്ടി സഹായിക്കും.
2: ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു കാലത്ത് ഒരുപാട് നമുക്ക് ടെക്നോളജിയൊക്കെ വളർന്നതുകൊണ്ട് തന്നെ ചികിത്സാ രീതിയിലും അത്രത്തോളം അപ്ഡേഷൻ വന്നിട്ടുണ്ട് അല്ലേ. പഴയതുപോലുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല, അതുപോലത്തെ നല്ല ഡോക്ടേഴ്സ് വന്നിരിക്കുന്നു അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ പറയാറുണ്ട് കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്ന ഒരു സത്യമാണ്. ഇപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ദൈവമേ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. മനസ്സിലാവുന്നത്. ഡോക്ടർ, ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു രോഗാവസ്ഥയിലൊക്കെ വരുമ്പോൾ ചിലരെങ്കിലും ഒന്ന് പേടിക്കുന്ന ഒരു കാര്യമാണ് ഇനി അന്ധതയ്ക്ക് കാരണമാകുമോ എന്നുള്ളത്. ശരിക്കും ഈ ഒരു രോഗാവസ്ഥ പൂർണ്ണ അന്ധതയിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടോ?
1: ഞാനിപ്പോൾ പറഞ്ഞതുപോലെ, അതായത് നമ്മുടെ കണ്ണിനകത്ത് ഈ ഒരു പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി സ്റ്റേജിൽ കണ്ണിനകത്ത് ബ്ലീഡിംഗ് ആയിട്ട്, അതായത് ആന്തരികമായിട്ട് രക്തസ്രാവം ഈ വിട്രിയസ് ജെല്ലിയിലേക്ക് വരുമ്പോൾ അതിന്റെ കാരണമായിട്ട് നമുക്കൊരു അന്ധത വരാൻ സാധ്യതയുണ്ട്. അതല്ലാതെ കണ്ണിലെ പാടയുടെ വളർച്ച കാരണം കണ്ണിലെ ട്രാക്ഷണൽ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയും, അതായത് ഈ നേത്രാന്തര പടലം വിട്ടുവരിക, ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലും പൂർണ്ണ അന്ധതയിലേക്ക് പോവാം. ഈ പൂർണ്ണ അന്ധതയിലേക്ക് പോകുന്ന ഒരു അസുഖം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ അവയർനെസ് പ്രോഗ്രാംസിന് നമ്മൾ ഇത്രയും ഊന്നൽ കൊടുക്കുന്നതും. കാരണം ഇതൊരു പ്രിവെന്റബിൾ ടൈപ്പ് ബ്ലൈൻഡ്നെസ് ആണ്. ഏർലി സ്റ്റേജസിൽ കണ്ടുപിടിച്ചിട്ട് അതിനനുസൃതമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്താൽ പൂർണ്ണ അന്ധതയെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും.
2: ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനൊരു ഫലവത്തായിട്ട് എങ്ങനെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും?
1: ഇതിന്റെ പ്രതിരോധം എന്ന് പറയുന്നത്, ആക്ച്വലി നമ്മൾ ഒരു ഡയബറ്റിസ് രോഗി ഡയബറ്റിസ് രോഗം സ്ഥിരീകരിക്കപ്പെടുമ്പോൾ തന്നെ ആദ്യം തന്നെ ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ കണ്ട് നമ്മുടെ കണ്ണിന്റെ ഇവാലുവേഷൻ, ഈ പറഞ്ഞതുപോലെ കണ്ണിൽ മരുന്നൊഴിച്ച് കൃഷ്ണമണി വികസിപ്പിച്ച് ജസ്റ്റ് കണ്ണടയുടെ ടെസ്റ്റ് മാത്രമല്ല, കണ്ണട മീൻസ് റെറ്റിന വികസിപ്പി കൃഷ്ണമണി വികസിപ്പിച്ച് റെറ്റിനയുടെ ഇവാലുവേഷൻ ചെയ്തിട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി ഏത് സ്റ്റേജാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോവില്ല. പിന്നെ പറയാനുള്ളത് കൃത്യമായിട്ടുള്ള ഷുഗറിന്റെ കൺട്രോൾ, അതായത് ഒരു ഫിസിഷ്യനെ കാണിച്ചിട്ട് നമ്മുടെ HbA1c ഒരു 7 എന്നുള്ള റേഞ്ചിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഇല്ലാണ്ട് നമുക്കിത് ടാക്കിൾ ചെയ്യാൻ പറ്റും.
2: ഓക്കെ ഡോക്ടർ. ഡോക്ടർ, നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഏത് സമയത്താണ് സർജറി എന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്?
1: സർജറി ആക്ച്വലി ഈ ഒരു പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ തന്നെ നോൺ റിസോൾവിംഗ് വിട്രിയസ് ഹെമറേജ് എന്ന് പറയും, അതായത് കണ്ണിന്റെ അകത്തുള്ള രക്തസ്രാവം. ഈ രക്തസ്രാവം നമ്മൾ ഒന്നോ രണ്ടോ മാസം ഒന്നുകിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തോ മറ്റോ വെയിറ്റ് ചെയ്യും. അതായത് ഇത് തീരെ വിട്ടുമാറുന്നില്ല എന്നാണെങ്കിൽ അതൊരു സർജറിയുടെ ഇൻഡിക്കേഷൻ ആണ്. സെക്കൻഡ് ഇൻഡിക്കേഷൻ ആയിട്ട് പറയുന്നത് കണ്ണിനകത്ത് നീർക്കെട്ട്, കണ്ണിനകത്തുള്ള പാട കാരണം കണ്ണിന്റെ മുകളിൽ നേത്രാന്തര പടലം വിട്ടുവരിക എന്നുള്ള അവസ്ഥ, അതായത് ട്രാക്ഷണൽ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്. അത് കൃത്യമായ സൂക്ഷ്മദൃഷ്ടിയുടെ ഭാഗത്തായിട്ട് വരുന്ന ഡിറ്റാച്ച്മെന്റ് ആണെങ്കിൽ അതിനും സർജറി പറയാറുണ്ട്. കൂടാതെ ഈ ഇഞ്ചക്ഷനും ലേസറും ഒക്കെ ചെയ്തിട്ടും വിട്ടുമാറാത്ത പാട കാരണം ഉണ്ടാകുന്ന നീർക്കെട്ട്, അങ്ങനെയുള്ള കണ്ടീഷൻസിൽ, മൂന്ന് കണ്ടീഷൻസിലാണ് പൊതുവെ ഈ വിട്രിയോ റെറ്റിനൽ സർജറി പറയുന്നത്.
2: ഡോക്ടർ, ഓൾറെഡി നമ്മൾ ലേസർ ചികിത്സയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോ എങ്ങനെയാണെന്നുള്ളത് കുറച്ചുകൂടി ഒന്ന് വിശദീകരിച്ച് പറയാമോ?
1: ലേസർ ചികിത്സ എന്ന് പറയുന്നത് പാൻ റെറ്റിനൽ ഫോട്ടോകോയാഗുലേഷൻ. ഈ പാൻ റെറ്റിനൽ ഫോട്ടോകോയാഗുലേഷൻ അഥവാ PRP എന്നുള്ള ലേസർ ചികിത്സയിൽ നമ്മൾ ആക്ച്വലി ഒരു 3 sitting അല്ലെങ്കിൽ 2 sitting ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിൽ ആദ്യം തന്നെ നമ്മൾ ചെറിയ ഊർജത്തിലുള്ള, അതായത് കുറഞ്ഞ ശക്തി കുറഞ്ഞ ഊർജ്ജമുള്ള പ്രകാശ രശ്മികൾ കണ്ണിന്റെ അകത്തേക്ക് കടത്തിവിടുകയും റെറ്റിനയിൽ ഇത് പതിക്കുമ്പോൾ കണ്ണിന്റെ ഓക്സിജൻ ഡിമാൻഡ് കുറയ്ക്കുകയും അങ്ങനെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ നേർത്ത രക്തക്കൊള്ളുകൾ ചുരുങ്ങാനും പിന്നെ കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടാവാതിരിക്കാനും സഹായിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഈ ഒരു പാൻ റെറ്റിനൽ ഫോട്ടോകോയാഗുലേഷൻ. സമയത്ത് നമ്മൾ തക്ക സമയത്ത് ഈ ഒരു കണ്ടുപിടിച്ച് നമ്മുടെ ടെസ്റ്റുകളിലൂടെ കണ്ടുപിടിച്ചിട്ട് ഈ ഒരു കോംപ്ലിക്കേഷൻ മീൻസ് ഈ ഒരു ചെറിയ രക്തക്കൊള്ളുകൾ വളരുന്ന ഒരു അവസ്ഥ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ലേസർ ചികിത്സ തക്ക സമയത്ത് ചെയ്യുകയാണെങ്കിൽ ഈ ബ്ലീഡിംഗ് എന്നുള്ള കോംപ്ലിക്കേഷനെ നമുക്ക് ഒഴിവാക്കാനാവുന്നതാണ്. അതിൽ തന്നെ ബ്ലീഡിംഗ് അഥവാ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ, ലേസർ ചെയ്ത രോഗിക്ക് ബ്ലീഡിംഗ് അഥവാ വരികയാണെങ്കിൽ തന്നെ നമുക്ക് മീൻസ് കൂടുതൽ കുറച്ച് വെയിറ്റ് ചെയ്താൽ തന്നെ കുറച്ചത് റിസോൾവ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് ലേസർ ചെയ്യാത്ത കണ്ണിനെ അപേക്ഷിച്ച്.
2: ഡോക്ടർ, ഇഞ്ചക്ഷൻ കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു, അപ്പോ പലരുടെയും ഒരു പേടിയാണ് കണ്ണിലൊക്കെ ഇഞ്ചക്ഷൻ തരുമ്പോ എങ്ങനെയാണ്, അത് ശരിക്കും പെയിൻഫുൾ ആണോ?
1: അത് പേടിക്കാനില്ല, കാരണം എന്താണെന്ന് വെച്ചാല് നമ്മൾ കണ്ണിനകത്ത് ഇഞ്ചക്ഷൻ ചെയ്യുന്നത് വിട്രിയസ് ജെല്ലിലേക്കാണ് ഞാൻ പറഞ്ഞതുപോലെ. അപ്പൊ അതില് നമ്മള് മരുന്നൊഴിച്ച് നന്നായിട്ട് തരിപ്പിച്ചിട്ട് വേദന അധികം അറിയാത്ത വിധത്തിലാണ് ഇത് കൊടുക്കുന്നത്. ആക്ച്വലി അതിന്റെ ലോക്കൽ കോൺസെൻട്രേഷൻ കൂടാൻ വേണ്ടിയിട്ടാണ് ഇൻട്രാ വിട്രിയലി കൊടുക്കുന്നത്. മറ്റു മരുന്നുകളൊക്കെ നമ്മൾ ഇൻട്രാവീനസ് ഈ ധമനികളിലൊക്കെ വഴി കൊടുക്കുന്നതിന് പകരം ഇത് കണ്ണിന്റെ അകത്ത് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്ന ആന്റി വെജഫ് മരുന്നുകളാണ്.
2: അതെ അതെ, കാരണം ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാൽ പേടിച്ചിട്ട് പലരും ഈ ചികിത്സാ രീതിയൊക്കെ മാറ്റിവെക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ചോദിച്ചതാണ്.
1: ഓക്കെ
2: ഡോക്ടർ, നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാല്, ഈ ഒരു രോഗലക്ഷണങ്ങൾ വെച്ച് തിമിരം കാരണമുള്ള കാഴ്ചക്കുറവും അതുപോലെ ഡയബറ്റിക് റെറ്റിനോപ്പതി കാരണമുള്ള കാഴ്ചക്കുറവും വേർതിരിച്ചറിയാൻ രോഗികൾക്ക് സാധ്യമാണോ?
1: അങ്ങനെ ചോദിച്ചാൽ ആക്ച്വലി വേർതിരിച്ചറിയാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ കണ്ണ് എന്ന് പറയുന്ന ഐ ബോൾ എന്നാ പറയുക, ഒരു ബോൾ പോലെയുള്ള സ്ട്രക്ചറാണ്. ഫ്രണ്ടിലായിട്ട് നമുക്ക് കോർണിയ എന്ന് പറഞ്ഞ ലെയർ ഉണ്ട്, അതിന് പുറകിലായിട്ട് കൃഷ്ണമണി ഉണ്ട്, പുറകിൽ ലെൻസ്. ഈ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുമ്പോഴാണ് അതിന് തിമിരം എന്ന് പറയുന്നത്. അതിന്റെ തൊട്ട് പുറകിലായിട്ട് ഈ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വിട്രിയസ് ജെൽ ഉണ്ട്, അതിന്റെ പുറകിലായിട്ട് റെറ്റിന. അപ്പൊ നമ്മുടെ ഈ പ്രകാശരശ്മികൾ വരുമ്പം ഈ കോർണിയ വഴി ലെൻസ് വഴി ഈ റെറ്റിനയില് സൂക്ഷ്മദൃഷ്ടിയിൽ പതിക്കുമ്പം ഒരു ക്യാമറയിലെ ഫിലിമിൽ എന്ന പോലെ ഈ റെറ്റിനയിൽ ഇത് പതിക്കിട്ട് നമുക്ക് പ്രതിബിംബമായിട്ട് നമ്മള് ബ്രെയിനിൽ പെർസീവ് ചെയ്യുന്നതാണ് കാഴ്ച എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മാർഗത്തിൽ, മീൻസ് ഈ ഒരു വിഷ്വൽ ആക്സിസിൽ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ, അതായത് ഈ കാഴ്ച ഞരമ്പില് പ്രശ്നം ഉണ്ടാവുക അല്ലെങ്കിൽ തിമിരം ഉണ്ടാവുക, ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്രമേണയുള്ള കാഴ്ചക്കുറവായിട്ടാണ് ഇത് പേഷ്യൻസിന് മീൻസ് അനുഭവവേദ്യയാവുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷനിൽ പേഷ്യൻസിന് അത് മനസ്സിലാക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ഡോക്ടർ അടുത്ത് വരുമ്പോൾ ഡോക്ടർക്ക് അത് ഗ്രേഡ് ചെയ്യാനും തിമിരം എത്രമാത്രം ഉണ്ട്, കാഴ്ച ഞരമ്പില് എത്രമാത്രം എഫക്റ്റഡ് ആയിട്ടുണ്ട്, തിമിരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാലും കാഴ്ച എത്രമാത്രം തിരിച്ചു കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് ഒരു ഇവാലുവേഷനിലൂടെ, ഒരു ഡീറ്റെയിൽഡ് റിട്ടൺ ഇവാലുവേഷനിലൂടെ മനസ്സിലാക്കാൻ
2: സാധിക്കും. ഓക്കെ, അപ്പോ ഡോക്ടർ നമ്മൾ ഇനി അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഈ ഡയബറ്റിക് രോഗികൾ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിനായി എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് അവർക്ക് അതിനെ സേഫാക്കാൻ പറ്റുന്നത്?
1: പ്രാഥമികമായിട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി അസുഖം വരുന്നത് ഡയബറ്റിസ് രോഗികളാണ് എന്നത് കൊണ്ട് തന്നെ ഡയബറ്റിസിന്റെ കൃത്യമായിട്ടുള്ള കൺട്രോൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ട് ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് നമ്മുടെ ഷുഗർ, ബ്ലഡ് ഷുഗർ ലെവൽസ് നോർമൽ ആയിട്ട് വെക്കുക. അറ്റ്ലീസ്റ്റ് HbA1c ഒരു ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ലെവൽസ് ഒരു 7 എന്നുള്ള റേഞ്ചിൽ വെക്കുക. കൂടാണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഡോക്ടറെ കാണിച്ചിട്ട്, അതായത് ഓഫ്താൽമോളജിസ്റ്റിനെ കാണിച്ചിട്ട് കണ്ണിന്റെ മരുന്ന് ഒഴിച്ചുള്ള പരിശോധന, റെറ്റിനൽ ഇവാലുവേഷൻ ചെയ്യുകയും അതിനനുസരിച്ചുള്ള ഡോക്ടർ നിർദ്ദേശിക്കുന്ന ചികിത്സ അവലംബിക്കുകയും ചെയ്യണം. അത് കൂടാണ്ട് കൃത്യമായിട്ട് അവർ പറയുന്ന സമയത്ത് ഫോളോ അപ്പിനും കൂടെ പ്രസന്റ് ചെയ്താൽ നമുക്ക് ഈ ഒരു കോംപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലേക്കും സർജറി എന്നുള്ള രീതിയിലേക്കും പോവാതെ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ കണ്ണിനെ പ്രിസർവ് ചെയ്യാൻ പറ്റും. അത് കൂടാണ്ട് ജനറൽ കാര്യങ്ങൾ, ഫിസിഷ്യൻ പറയുന്ന ഡയറ്റ് നമ്മൾ അനുശാസിക്കണം. അത് കൂടാണ്ട് ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും എക്സസൈസ് ചെയ്യുക. പിന്നെ മറ്റസുഖങ്ങൾ, അതായത് ഇതിന്റെ കൂടെ തന്നെ ക്രോണിക് കിഡ്നി ഡിസീസ്, മറ്റ് ലിവർ ഡിസീസ്, അമിതമായ രക്തസമ്മർദ്ദം, ഇത്തരത്തിലുള്ള അസുഖങ്ങളും കൂടി ഒരു കൺട്രോളിൽ വെച്ചാൽ നമുക്ക് മൊത്തത്തിൽ ഒരു നല്ല രീതിയിലൊരു വിഷൻ കൊണ്ടുപോകാനുള്ള മാർഗം.
2: ഓക്കെ, അപ്പോ ഡോക്ടർ നമുക്ക് എല്ലാ മാസവും ഇതുപോലെ തന്നെ ഒരു അവയർനെസ് മന്ത് ആയിട്ട് നമ്മൾ ആചരിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു നവംബർ മാസവും വേൾഡ് ഡയബറ്റിക് റെറ്റിനോപ്പതി മന്ത് ആയിട്ട് നമ്മൾ ആചരിക്കുകയാണ്. എല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം നമ്മളൊക്കെ, ഞാൻ ഇടയ്ക്ക് പറഞ്ഞതുപോലെ, കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്ന ഒരു സത്യം തന്നെയാണ്. ശരിക്കും എല്ലാവരും തന്നെ ഈ ഒരു കണ്ണായിക്കോട്ടെ, നമ്മുടെ ഓരോ അവയവങ്ങളും നമ്മൾ അത്ര മാത്രം ശ്രദ്ധയോടുകൂടി തന്നെ കൊണ്ടുപോകണം. ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു അസ്വസ്ഥതയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കണ്ണെന്നൊക്കെ പറയാൻ നമ്മൾ നിസ്സാരമായിട്ട് കരുതേണ്ട ഒരു കാര്യമല്ല അല്ലേ. അപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നാൽ ഉടനെ തന്നെ ഡോക്ടറിനെ സമീപിക്കണം എന്നൊരു എന്റെ ഭാഗത്തുനിന്ന് ഒരു റിക്വസ്റ്റ് അറിയിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു വിഷയമല്ല, എന്തായാലും ഈ ഒരു തിരക്കിനിടയിൽ വന്ന് ഡോക്ടർ ഈ ഒരു വിഷയത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തന്നു. അതിന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു.
2: റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിറ്റോക്ക് ആണ് ശ്രോതാക്കൾ കേട്ടത്. ഇന്ന് മെഡിറ്റോക്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചത് തിരുവല്ല അമിത ഐ ഹോസ്പിറ്റലിലെ റെറ്റിന കൺസൾട്ടന്റ് ഡോക്ടർ കാവ്യ രവീന്ദ്രനാണ്. ഡോക്ടറിനെ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മെഡിറ്റോക്കിൽ നിന്ന് ഇവിടെ പറയുന്നു RJ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
4: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

ಗದನಿ

0: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
1: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ. റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ് 10 o'clock.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
1: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447924491.
2: സീറോ ഡെലിവറി.
3: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-66-61.
3: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444776472. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം ചെക്ക്
1: 11 o'clock. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th class പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447 9944 1. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. നമസ്കാരം, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആർജി അമൃത കാർത്തിക. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ വികസന പദ്ധതികൾക്കും ഭരണ നിർവഹണത്തിനും കൃത്യമായ ജനസംഖ്യാ വിവരങ്ങൾ അനിവാര്യമാണ്. ഓരോ 10 വർഷത്തിലും നടക്കുന്ന സെൻസസ് ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും വിദ്യാഭ്യാസവും തൊഴിലും അടക്കമുള്ള നിരവധി വിവരങ്ങൾ ശേഖരിച്ച് രാജ്യത്തിന്റെ ഭാവി നയങ്ങൾ രൂപപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു സുപ്രധാന പ്രക്രിയയാണ്. സെൻസസിന്റെ പ്രാധാന്യം, അതിന്റെ നടപടിക്രമങ്ങൾ, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനായി ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഭരണകാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന തിരുവല്ലയുടെ സെൻസസ് ചാർജ് ഓഫീസറും തഹസിൽദാറുമായ ജോബിൻ കെ ജോർജ് സാറാണ്. സാറിനെ ഏറ്റവും ബഹുമാനത്തോടെ ഈ ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ.
2: നമസ്കാരം
1: സാർ. സെൻസസ് ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക്, അതായത് നമ്മൾ സാധാരണക്കാർക്കൊക്കെ ഒരുപാട് സംശയങ്ങളുള്ള ഒരു കാര്യം തന്നെയാണ് സെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്റെ ആദ്യത്തെ ചോദ്യവും ഇത് തന്നെയാണ്, എന്താണ് സെൻസസ്?
2: സെൻസസ് എന്ന് പറയുന്നത് ഏതാണ്ട് രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മുതൽ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ എപ്രകാരമാണ് മുന്നോട്ട് നയിക്കുന്നതിനെ സംബന്ധിച്ചുള്ളൊരു കണക്കെടുപ്പാണ്. അത് പരമ്പരാഗതമായി 10 വർഷം കൂടുമ്പോഴാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, ഏതാണ്ട് 15 വർഷത്തിനടുത്തായി ഇപ്പോൾ സെൻസസ് നടന്നിട്ട് തന്നെ. 2011 നമ്മൾ ലാസ്റ്റിലത്തെ സെൻസസ് പ്രക്രിയകൾ പൂർത്തീകരിച്ചത്. അതിന്റെ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ രാജ്യത്തിന്റെ വികസനത്തെപ്പറ്റിയും രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളെപ്പറ്റി എങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടതിനെ പറ്റിയൊക്കെ സ്റ്റഡി നടത്തുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാന ലക്ഷ്യം തന്നെ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളതിനെ പറ്റി ഒരു ഡേറ്റ തയ്യാറാക്കുക എന്നുള്ളതാണ്.
1: ഓക്കെ, അപ്പോ സാറെ, എന്തിനാണ് നമ്മൾ സെൻസസ് നടത്തുന്നത്? അതുപോലെ എത്ര ഇടവേളകളിലായാണ് ഈ സെൻസസ് നടത്തുന്നത് എന്നുള്ളതൊന്ന് വിശദീകരിക്കാമോ?
2: നമ്മുടെ സെൻസസ് സാധാരണഗതിയിൽ 10 വർഷം കൂടുമ്പോഴാണ്. ഇതിപ്പോ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്തുള്ള ജനാധിപത്യ രാജ്യങ്ങളിലെല്ലാം തന്നെ സെൻസസ് നടത്തുന്നുണ്ട്. മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും 10 വർഷം കൂടുമ്പോഴാണ് നടത്തുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലും സെൻസസ് 10 വർഷം കൂടുമ്പോഴാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ ഇവിടെ കോവിഡ് ഒക്കെ വന്നതിനെ തുടർന്ന് 2021 സെൻസസ് സാങ്കേതികപരമായി താമസിച്ചുപോയി. ആ 2021 നടക്കേണ്ട സെൻസസ് ആണ് ഇപ്പോഴും നടത്തുന്നത്. തൊട്ടു മുമ്പത്തെ സെൻസസ് 2011 നടത്തിയത്. ഇതിന്റെ വിവരശേഖരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പൂർണ്ണമായിട്ടും ഡിജിറ്റൽ സെൻസസ് ആണ്, പേപ്പർലെസ് ആണ്. അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം ഇതിനകത്ത് അത്യാവശ്യമാണ്.
1: സാർ, സെൻസസ് എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ വിവരങ്ങൾ കൊടുക്കുന്നതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്?
2: അതെ അതെ, സെൻസസിന്റെ നിയമം അനുസരിച്ച് സെൻസസിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് തന്നെ എല്ലാ ഇന്ത്യൻ പൌരന്മാരും നൽകേണ്ടതാണ്. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഈ വിവരങ്ങൾ വളരെ സേഫായിട്ട്, വ്യക്തിഗത വിവരങ്ങൾ വളരെ സുരക്ഷിതവും സേഫായിട്ടും തന്നെ സൂക്ഷിക്കുന്നതായിരിക്കും. അല്ലാതെ ഏതെങ്കിലും ഒരു വിവരങ്ങൾ വകുപ്പുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പൊതുവായി ഒരു ഡേറ്റ കളക്ട് ചെയ്യുക എന്നാണ്. ഇപ്പൊ ഒരു സ്ഥലത്ത് ദാരിദ്ര്യമായിട്ടുള്ള ആൾക്കാരാണ് താമസിക്കുന്നതെങ്കിൽ അവരുടെ പൊതുവിൽ ഒരു ഡേറ്റ കളക്ട് ചെയ്യുക എന്നല്ലാതെ അവരുടെ ഇൻഡിവിജ്വൽ വിവരങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കുന്നതായിരിക്കും.
1: ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. സാർ, നമ്മുടെ ഈ ഒരു സെൻസസ് വിവരങ്ങൾ അത് എത്രത്തോളം സേഫ് ആയിട്ടിരിക്കുന്നുണ്ട്?
2: സെൻസസ് വിവരങ്ങൾ ഡിജിറ്റലൈസ് ആണ്. അതുകൊണ്ട് തന്നെ സെൻസസിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നത് എന്യൂമറേറ്റർ എന്ന് പറയുന്ന ഏറ്റവും താഴെക്കിടയിലെ ഉദ്യോഗസ്ഥരാണ്. അതിനുശേഷം അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർവൈസറുണ്ട്. അതിന് മുകളിലാണ് ചാർജ് ഓഫീസർമാരുള്ളത്. അങ്ങനെ മുകളിലെ തലം മുതൽ താഴെ തലം വരെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കണ്ണിയായിട്ടാണ് സെൻസസ് ജോലികൾ പുരോഗമിക്കുന്നത്. ഏതാണ്ട് ജൂലൈ 1 മുതലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. കൃത്യമായും ഡേറ്റ ഡിജിറ്റലൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഡേറ്റാസ് എല്ലാം തന്നെ മൊബൈൽ ആപ്പ് മുഖേന തന്നെ, ഇത്തവണത്തെ ഡിജിറ്റൽ സെൻസസ് ആയതുകൊണ്ട് തന്നെ മൊബൈൽ ആപ്പിന് ഉള്ളിലൂടെ തന്നെ വിവരങ്ങൾ ചോദ്യം ചോദിക്കുകയും ആൻസർ രേഖപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഡേറ്റാസ് പുറത്തോട്ട് പോകുന്നില്ല. പിന്നീട് ഈ ഡേറ്റ രണ്ടാമത് വെരിഫൈ ചെയ്യാനോ ഒന്നും നമുക്ക് കാണാത്തതുകൊണ്ട് തന്നെ ഈ ഡേറ്റ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കുന്നതാണ്.
1: ഓക്കെ, അത്രത്തോളം സേഫ് ആയിട്ട് തന്നെയാണ് നമ്മൾ വിവരങ്ങൾ കൊണ്ടുപോകുന്നത്. ഓക്കെ സാർ, ഈ സെൻസസ് വിവരങ്ങൾ നമ്മുടെ നികുതിയെയോ അല്ലെങ്കിൽ സർക്കാർ ആനുകൂല്യങ്ങളെയോ ബാധിക്കുമോ എന്നുള്ളൊരു സംശയം ചിലരുടെ ഇടയിലുണ്ട്. അത് ശരിയാണോ?
2: അല്ല, ശരിയല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ, ഇപ്പൊ ഞാൻ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യം നഷ്ടപ്പെടുന്നു. ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. സെൻസസ് എന്ന് പറയുന്നത് പൊതുവെ ഒരു ഡേറ്റ തയ്യാറാക്കുന്നതല്ലാതെ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ആനുകൂല്യം ബ്രേക്ക് ചെയ്യാൻ ഈ സെൻസസിന്റെ വിവരങ്ങൾ ഉപയോഗിക്കത്തില്ല. സ്വാഭാവികമായിട്ടും വീടിന്റെ കാറിന്റെ ഒക്കെ വിവരങ്ങൾ ചോദിക്കുമ്പോൾ അതൊക്കെ ഇൻകം ടാക്സുമായിട്ടൊക്കെ ബന്ധമുണ്ടോ എന്ന് ചില വിവരങ്ങൾ കൊടുക്കുന്ന ആൾക്കാര് സംശയിക്കപ്പെടും. അപ്പൊ അത്തരത്തിലുള്ള ഒരു വിവരങ്ങളും ഈ സെൻസസുമായി ബന്ധപ്പെട്ട് ശേഖരിക്കുന്ന ഒരു വിവരങ്ങളും മറ്റൊരു വകുപ്പുകൾക്കോ അല്ലെങ്കിൽ അതൊരു വ്യക്തിപരമായ വിവരങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ സെൻസസ് വിവരങ്ങൾ എല്ലാവർക്കും എന്യൂമറേറ്റേഴ്സ് വരുമ്പോൾ നൽകാവുന്നതാണ്, സുരക്ഷിതമായിട്ട് തന്നെ സൂക്ഷിക്കുന്നതാണ്.
3: ഓക്കെ, അതുപോലെ സാർ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേര് എബ്രോഡ് താമസിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ വിദൂര സ്ഥലങ്ങളിൽ താമസിക്കുന്നവരുടെ കണക്ക് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്?

0: ന്യൂമറേറ്റർ പരിശോധിക്കേണ്ടത്. ഈ പരിശോധിക്കേണ്ട ഡേറ്റ ആദ്യത്തെ ഈ ഘട്ടം എന്ന നിലയിൽ ജൂലൈ 1 മുതൽ 31 വരെയുള്ള സമയത്ത് ഹൌസ് ലിസ്റ്റാണ്, അല്ലാതെ വ്യക്തികളുടെ വിവരങ്ങൾ രണ്ടാം ഘട്ടത്തിലാണ് ശേഖരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ വിവരം ശേഖരിക്കുന്നത് ഹൌസ് ലിസ്റ്റ് മാത്രമാണ്, എവിടെയൊക്കെയാണ് വീടുകൾ. ഏതാണ്ട് 4 ചുവരുകളും മുൾക്കൂരയുമുള്ള എല്ലാ കെട്ടിടങ്ങളും ഹൌസ് ലിസ്റ്റിൽ ഉൾപ്പെട്ടു വരുന്നു.
1: സാർ, ഇനിയിപ്പോ അഥവാ ആരെങ്കിലും വിട്ടുപോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
0: വിട്ടുപോയി കഴിഞ്ഞാല് ഇതിന് പിന്നീട് ഒരു റിവിഷൻ പോലെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ആ സമയത്ത് നമുക്ക് പരമാവധി ഡിജിറ്റൽ സെൻസസ് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഹൌസ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. മുൻപ് കാലങ്ങളിൽ മാപ്പ് കൈവച്ച് വരച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ഡിജിറ്റൽ സെൻസസ് ആയതുകൊണ്ട് തന്നെ മാപ്പ് തയ്യാറാക്കിയിരിക്കുന്ന GPS മുഖേന സാറ്റലൈറ്റിന്റെ പിക്ചർ മുഖേനയുള്ള ഡേറ്റ കൃത്യമായിട്ട് ഷാർപ്പായിട്ടാണ് തയ്യാറാക്കുക. അതുകൊണ്ട് തന്നെ വീടുകളൊന്നും തന്നെ വിട്ടുപോകാൻ യാതൊരു ചാൻസും ഇല്ല.
1: സാർ, ഇനി നമുക്ക് ഒരുപാട് വിവരങ്ങൾ ഇതിലൂടെ ലഭിക്കുകയാണ്. അപ്പൊ ഈ കിട്ടുന്ന വിവരങ്ങൾ പോലീസിനോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾക്കോ എന്തെങ്കിലും ആവശ്യത്തിനായി ഉപയോഗിക്കാൻ പറ്റുമോ?
0: ഇല്ല, നിലവിലെ സെൻസസിന്റെ നിയമം അനുസരിച്ച് തന്നെ ഈ സെൻസസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശേഖരിക്കുന്ന വ്യക്തി വിവരങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന് അവരുടെ പ്രൈവസിയെ ബാധിക്കുന്ന വിഷയങ്ങളായതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ വ്യക്തി വിവരങ്ങൾ വേറൊരു പോലീസ് ഉൾപ്പെടെയുള്ള ഒരു വകുപ്പിനും ഷെയർ ചെയ്യപ്പെടുന്നതല്ല.
1: അല്ല, ഓക്കെ. ഇനി സാർ, നമുക്കറിയാം സ്കൂളുകൾ, അതുപോലെ ആശുപത്രികൾ, റോഡുകൾ ഇവയൊക്കെ ആസൂത്രണം ചെയ്യാനായിട്ട് ഈ സെൻസസ് എങ്ങനെയാണ് സഹായിക്കുന്നത്?
0: പലപ്പോഴും നമ്മളിപ്പോഴേ ഇവിടെ ചുറ്റുപാടുള്ള സ്ഥലങ്ങൾ തന്നെ നോക്കിയറിയാം, ഏറ്റവും താഴെ തട്ടില് പ്രൈമറി ഹെൽത്ത് സെന്ററുകളുണ്ട്, മൃഗാശുപത്രി ഉണ്ട്, കൃഷി ഓഫീസ് ഉണ്ട്, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ് ഉണ്ട്, പഞ്ചായത്ത് ഓഫീസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിലൊക്കെ വേണം എന്ന്, ഏതൊക്കെ ആളുകളാണ് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണ് വേണ്ടത്, മാത്രമല്ല പോപ്പുലേഷന്റെ ഒരു അളവ് അറിയണമെങ്കിൽ നിലവിലെ പോപ്പുലേഷൻ അനുസരിച്ചാണ് നമ്മൾ ഇപ്പൊ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. നേരത്തെ നമുക്ക് 3 കോർപ്പറേഷനെ ഉള്ളായിരുന്നു, പിന്നീട് അത് 5 ആക്കി മാറി. അപ്പൊ ഇതൊക്കെ ഒരു ഡേറ്റ കളക്ട് ചെയ്യുന്നത് സെൻസസിന്റെ ഒക്കെ ബേസിലാണ്. പോപ്പുലേഷൻ എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും, അവരുടെ ഹെൽത്ത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഈ ആളുകളുടെ ജീവിക്കുന്ന രീതികൾ മനസ്സിലാക്കാൻ പറ്റും, അവരുടെ പോത്ത് സ്റ്റേജ് അറിയാൻ പറ്റും, അങ്ങനെ അവരുടെ എഡ്യൂക്കേഷന്റെ സിസ്റ്റം അറിയാൻ പറ്റും, എത്രയൊക്കെയാണ് ഒരു എഡ്യൂക്കേഷന്റെ ലെവൽ അറിയാൻ പറ്റും. അങ്ങനെ ഒത്തിരി രാജ്യത്തിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ട് ഏറ്റവും താഴെ സംവിധാനത്തിലുള്ള ഡേറ്റാസ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണം. ആ ഡേറ്റ അനുസരിച്ചായിരിക്കും രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഭരണാധികാരികൾ ഈ ഡേറ്റ പൊതുവിൽ എടുത്തുകൊണ്ടാണ്, അല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു വ്യക്തിയുടെയും ഡേറ്റാസ് എടുക്കുന്നില്ല. ഇപ്പൊ ഒരു പ്രദേശത്ത് ഇപ്പൊ തിരുവല്ലയിൽ തന്നെ നമ്മൾ പരിശോധിക്കുന്നത് തിരുവല്ലയിൽ എത്ര കുടുംബങ്ങൾക്ക് വീടില്ലാത്തവരുണ്ട്, അല്ലെങ്കിൽ എത്ര കുടുംബങ്ങൾക്ക് ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത്, അല്ലെങ്കിൽ എത്ര കുടുംബങ്ങൾ 10ാം ക്ലാസ് താഴെ വിദ്യാഭ്യാസമുണ്ട്, എത്ര കുടുംബങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്ത് ചില സ്ഥലത്തൊക്കെ പ്രത്യേക രോഗങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അത് അതിന്റെ വിവരങ്ങൾ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഫുൾ ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഏത് പ്രദേശത്തുള്ള ആൾക്കാരാണ് അവരെ പ്രത്യേകമായ ഒരു കരുതലോടുകൂടി ഗവൺമെന്റിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രയോജനം.
1: നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഇന്ന ജില്ലയിൽ ഇത്ര ജനസംഖ്യാ നിരക്കുണ്ട്, അതുപോലെ മരണനിരക്ക് ഇത്രയാണെന്നൊക്കെ പറയുന്നതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
0: പക്ഷേ ഇപ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും ഡേറ്റ ബേസ് ചെയ്തിരിക്കുന്നത് 2015 സെൻസസിനെ അടിസ്ഥാനപ്പെടുത്തിയ. അപ്പൊ അതുകൊണ്ട് തന്നെ 2015 സെൻസസിൽ ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾ നിലവില് ഏതാണ്ട് 150 കോടിക്കടുത്താണ് ജനങ്ങൾ വരുന്നത്. അന്ന് ഉള്ളതിനേക്കാളും ധാരാളം ആളുകളും ധാരാളം ജീവിത രീതികളും ഒക്കെ നമ്മുടെ സംവിധാനത്തിൽ
1: മാറിയിട്ടുണ്ട്.
0: അപ്പൊ ഈ മാറ്റം എന്താണ് മുകളിലുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴേ ആ ഗവൺമെന്റ് നൽകിയിരിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ താഴെ തട്ടിൽ എത്തിയിട്ടുണ്ടോ, ഇവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു വിലയിരുത്തൽ കൂടിയാണ് സെൻസസ്.
1: ഓക്കെ സാർ, ഇനി മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരുപാട് പേരുടെ ഒരു സംശയമാണ്, ഇപ്പൊ വീട്ടിൽ സർവേക്ക് ആള് വന്നു എന്ന് പറയും. ഓക്കെ, സർവേക്ക് ആള് വന്നു, അപ്പോ അത് കഴിയുമ്പോ ദേ സെൻസസ് എടുക്കാൻ ആള് വന്നു എന്ന് പറയും. അപ്പോ ഓർക്കും ഇത് തന്നെയല്ലേ സെൻസസ്, അപ്പൊ ഈ സെൻസസ് അല്ലേ സർവേ എന്നൊരു സംശയം. എന്താണ് ഈ സെൻസസും സർവേയും തമ്മിലുള്ള വ്യത്യാസം?
0: സെൻസസും സർവേയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സെൻസസ് എന്ന് പറയുന്നത് 100% ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇവിടെ നാട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേരുടെ വിവരങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും, ഒരു കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻസിലൂടെ ഉള്ള ഡേറ്റാസ് മൊത്തം കളക്ട് ചെയ്യും. എന്നാൽ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ പോലാണ്, കുറച്ച് ആൾക്കാർ ഏതാണോ ആൾക്കാരെ അവരെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ വിവരങ്ങൾ ശേഖരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് 100% കറക്റ്റ് ആവണമെന്നില്ല.
1: അപ്പൊ
0: സെൻസസ് നടത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന്റെ കൃത്യവിവരം, ഇപ്പോൾ രാജ്യം എവിടെ നിൽക്കുന്നു, എത്ര വരെയായി എന്നൊക്കെയുള്ള ഒരു കൃത്യവിവരം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻസസിന്റെ ആണ് മാത്രമേ നമുക്ക് പൂർത്തീകരിക്കാൻ
1: സാധിക്കൂ.
0: അതെ, വലിയൊരു ഡേറ്റയാണ്. കാരണം പ്രത്യേകിച്ചും 140 മുതൽ 150

0: കൂടി ജനങ്ങളുടെ വിവരങ്ങളാണ് നമ്മൾ ശേഖരിക്കാൻ പോകുന്നത്. വലിയൊരു പ്രവർത്തനമാണ്,
1: തീർച്ചയായിട്ടും കൂട്ടായ ഒരു പ്രവർത്തനം. യെസ് സാർ, ഇപ്പം ഇടയ്ക്ക് പറഞ്ഞു പഴയതിനേക്കാൾ ഒരുപാട് ജോലി ഭാരം കുറഞ്ഞിട്ടുണ്ട്. കാരണം തെറ്റുകൾ പോലും ഇപ്പോൾ സംഭവിക്കുന്നില്ല, കാരണം ടെക്നോളജിയുടെ ആ ഒരു വരവ്. അപ്പോ ഈ ആധുനിക സെൻസസ് പ്രവർത്തനങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ, അതായത് നമ്മുടെ ടെക്നോളജിയുടെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് പറയാമോ?
0: അതെന്ന് പറഞ്ഞ 2011 സെൻസസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡ്യൂട്ടി ചെയ്തിട്ടുള്ള ജീവനക്കാർക്കറിയാം, അന്ന് വീട്ടിൽ വന്നിട്ട് ഒരു വലിയൊരു ബ്രോഡ് ഷീറ്റ് ഉണ്ട്. ആ ബ്രോഡ് ഷീറ്റിനകത്ത് പേര് വിവരങ്ങൾ, അച്ഛന്റെ അമ്മയുടെ പേര്, അവരുടെ ജോലി ഇങ്ങനെ എഴുതി തയ്യാറാക്കുക. അപ്പോൾ അവരുടെ വയസ്സ് എഴുതി തയ്യാറാക്കുന്നു, വിദ്യാഭ്യാസം എഴുതി തയ്യാറാക്കുന്നു. ഒരു പക്ഷേ ഇതെല്ലാം കൂടെ ഒരു ഡേറ്റ മൊത്തം ആ HLB ബ്ലോക്കിന്റെ മൊത്തം തയ്യാറാക്കുന്ന സമയത്ത്, ടാലി ആക്കുന്ന സമയത്തൊക്കെ ഒരു പക്ഷേ കണക്ക് തെറ്റിപ്പോകാം, നമുക്കറിയത്തില്ല. പക്ഷേ ഡിജിറ്റൽ സെൻസസ് ആയതുകൊണ്ട് ഈ ഡേറ്റ, അതുമാത്രമല്ല ഈ മാനുവലി തയ്യാറാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഇതെല്ലാം ബ്രോഡ് ഷീറ്റ് എല്ലാം തയ്യാറാക്കി ഓരോ സെന്ററുകളിൽ കൊണ്ടുവന്ന് വില്ലേജ് കളക്ട് ചെയ്ത്, അവിടുന്ന് താലൂക്ക് ഓഫീസ് കളക്ട് ചെയ്ത്, അങ്ങനെ ഡേറ്റ കളക്ട് ചെയ്ത് എത്തുമ്പോൾ തന്നെ അങ്ങ് നമ്മുടെ ഭരണ സ്ഥിര കേന്ദ്രത്തിൽ എത്തുമ്പോൾ തന്നെ വളരെയധികം താമസങ്ങളോ ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ കൃത്യമായ ഡേറ്റ ശേഖരിക്കുമ്പോൾ തന്നെ, എന്നാൽ ഡിജിറ്റൽ ആയതുകൊണ്ട് ഇന്ന് എടുക്കുന്ന ഡേറ്റ ഇന്ന് തന്നെ നമ്മുടെ സെൻട്രലൈസ് ചെയ്തുകൊണ്ട് ആ ഡേറ്റ ശേഖരിക്കാനുള്ള വളരെ വേഗത്തിൽ നമ്മുടെ കാര്യങ്ങൾ കണക്ക് കൂട്ടാൻ പറ്റും, ഡേറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റും. അത് അതിന്റെ റിസൾട്ടും വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും.
1: ഓക്കെ സാർ, അപ്പോ സാർ നമ്മളെ കേട്ടിരിക്കുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ട് ഈ ഒരു സെൻസസുമായി ബന്ധപ്പെട്ട്. എന്താണ് അവർക്ക് ഇനി കൊടുക്കാനുള്ള ഒരു മെസ്സേജ്, അത് കൂടി ഒന്ന് പറയാമോ?
0: നമ്മുടെ ഈ സെൻസസ് എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ രാജ്യം ഇനി മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് നമ്മുടെ ഭരണാധികാരികൾക്ക് ഡിസൈഡ് ചെയ്യാനുള്ള ഒരു ഡേറ്റയാണ് നമ്മൾ ശേഖരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളെ ഞങ്ങളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ, നമ്മൾ ഇപ്പോഴേ ട്രെയിനിങ്ങുകളൊക്കെ ആരംഭിച്ചു. സെൻസസിന്റെ വരുന്ന ഉദ്യോഗസ്ഥരുടെ എന്യൂമറേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സൂപ്പർവൈസേഴ്സ് ഉണ്ട്, പരിശോധിക്കാൻ വരുന്നത്. അവരുടെയൊക്കെ ട്രെയിനിങ്ങുകൾ ഇപ്പം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 16 മുതൽ നമുക്ക് ഏറ്റവും വളരെ ജനങ്ങളുടെ പങ്കാളിത്തമാണ് ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, ജനങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് 100% പൂർത്തീകരിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സഹകരണം പൂർണ്ണമായിട്ടും വേണം. അതിന് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജൂൺ മാസം 16 മുതൽ ജൂൺ മാസം 30 വരെ സെൽഫ് എന്യൂമറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അത് ജനങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മുടെ സെൻസസിന്റെ സൈറ്റ് മുഖേന തന്നെ ലോഗിൻ ചെയ്തുകൊണ്ട് അവരവരുടെ മൊബൈൽ നമ്പർ, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളിന്റെ മാത്രം മൊബൈൽ നമ്പർ വെച്ചുകൊണ്ട് OTP ലഭിച്ചതിന് ശേഷം, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അതിനൊക്കെ ആൻസർ ചെയ്തുകൊണ്ട് തന്നെ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പൂർത്തീകരിക്കാം. അതിന് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ SCID സെൽഫ് എന്യൂമറേഷൻ ID എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടും. ആ നമ്പര് നമ്മുടെ എന്യൂമറേറ്റേഴ്സ് വരുമ്പം കൊടുത്താൽ മാത്രം മതി. അപ്പോൾ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട്, കാരണം നമ്മൾ എന്യൂമറേറ്റേഴ്സ് വരുന്നുണ്ടോ എന്ന് നോക്കി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് 16 കഴിയുമ്പോൾ തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാം. ഇപ്പൊ എല്ലാവരും മൊബൈലിലും വാട്സപ്പിലും ഒക്കെ എല്ലാവരും ഉൾപ്പെടുന്ന ആയതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇത് എൻട്രി വരുത്തുകയും ചെയ്യാം. ആ ഡോക്യുമെന്റ് നമ്പർ എന്യൂമറേറ്റർ വരുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെൻസസ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും എന്നുള്ളതാണ്. നമ്മളിപ്പോ ഈ റേഡിയോ മൈക്ക്ഫാസ്റ്റിൽ ഞാൻ വിളിച്ചതിന് തന്നെ ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയകൾ നമുക്ക് പരമാവധി പൂർത്തീകരിക്കണം. കാരണം ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, NRIS വളരെയധികം കൂടുതലുള്ള ഒരു സ്ഥലമാണ് തിരുവല്ല. പക്ഷേ ഈ സെൻസസിനെ സംബന്ധിച്ച് ഇപ്പോൾ ആരാണോ താമസിക്കുന്നത് അവർക്ക് മാത്രമേ സെൽഫ് എന്യൂമറേഷൻ സാധിക്കത്തുള്ളൂ. ഇപ്പൊ ഒരു NRIS ഉണ്ട്, വീടുണ്ട്, പക്ഷെ വീടിന്റെ ലിസ്റ്റ് എടുക്കും എന്യൂമറേറ്റർ. പക്ഷെ അവർ ഫാമിലി ആയിട്ട് പുറത്താണ് താമസിക്കുന്നെങ്കിൽ അവർക്ക് സെൽഫ് എന്യൂമറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം തന്നെ, പലപ്പോഴും NRIS വീട്ടില് പ്രായമുള്ള അപ്പനും അമ്മയും ഉണ്ടായിരിക്കും, അവർക്ക് ഡിജിറ്റലൈസ് ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ ഇവർക്ക് മൊബൈൽ നമ്പർ കാണും. അതുകൊണ്ട് തന്നെ ഈ ഫാമിലിയിലുള്ള ഈ പ്രായമുള്ള അപ്പച്ചന്റെ അമ്മച്ചിയുടെ ഒക്കെ ആരെങ്കിലും അവർ കെയർ ടേക്കർ ആയിട്ട് നോക്കുന്ന ആളിനെ കൊണ്ട് തന്നെ സെൽഫ് എന്യൂമറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വിവരങ്ങളൊക്കെ സെൻസസിന്റെ ഡേറ്റയിൽ കിട്ടും. അതുകൊണ്ട് തന്നെ തിരുവല്ലയിലുള്ള NRI ആൾക്കാർ, അവരുടെ വീട്ടിൽ ആളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ സെൻസസിന്റെ നമ്മുടെ സൈറ്റിൽ കൂടെ കയറി സെൽഫ് എന്യൂമറേഷൻ ഉറപ്പാക്കണം. മാത്രമല്ല, ഈ സെൽഫ് എന്യൂമറേഷൻ ചെയ്തിട്ടുള്ളവരെ ഞങ്ങളൊരു ലക്കി ഡ്രോ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം സെൽഫ് എന്യൂമറേഷൻ ചെയ്യുക, അതിനുശേഷം ഒരു ഡോക്യസ് നമ്പർ കിട്ടും. നമ്മൾ പറയുന്ന ഒരു പക്ഷേ അനുവദനീയമെങ്കിൽ അത് ഷെയർ ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ അത് നമുക്ക് അയച്ചു തരിക്കും. അതിനകത്തുനിന്ന് നറുക്കിട്ടുകൊണ്ട് നമ്മൾ ലക്കി ഡ്രോ നടത്തുന്നുണ്ട്. പല കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സൈക്കിൾ റാലി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ, ഏതാണ്ട് 21 ഇൻസ്റ്റിറ്റ്യൂഷൻ കോളേജ് സ്കൂളുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ സ്കൂളുകളിൽ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. വിവിധ കോളേജുകളിൽ ഫ്ലാഷ് മൊബുകൾ നടത്തുന്നുണ്ട്. മാത്രമല്ല, കോളേജുകൾ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ചെന്നിട്ട് നമ്മളിത് VR ക്യാമറ മുഖേനെ കാണിച്ചു കൊടുക്കും, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അത് മുഖേനെ അവർക്ക് മൊബൈലിൽ കൂടെ തന്നെ ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കോളേജുകളിലൊക്കെ. അപ്പൊ അവർക്ക് ഇതിനകത്തൊക്കെ പങ്കാളിത്തം. അപ്പൊ പരമാവധി ജനങ്ങളിലേയിൽ ഈ സന്ദേശം എത്തുക. 16 June 16 എന്ന് പറയുന്ന ഒരു ഡേറ്റ് കഴിയുമ്പോൾ തന്നെ സെൻസസിന്റെ സെൽഫ് എന്യൂമറേഷൻ ഞാൻ ചെയ്യണം എന്നുള്ള ഒരു ഓർമ്മ ഉണ്ടാകുകയും അതിലൂടെ ഈ സെൽഫ് എന്യൂമറേഷൻ പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ലക്ഷ്യം. ആ ലക്ഷ്യം ജൂൺ 30-നുള്ളിൽ പൂർത്തീകരിക്കുക. അതിനുശേഷം ഈ സെൽഫ് എനിമേഷൻ ചെയ്ത ഉൾപ്പെടെയുള്ള വീടുകളിൽ നമ്മുടെ ജൂലൈ 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ എനുമറേറ്റേഴ്സ് അവിടെ സന്ദർശിച്ചുകൊണ്ട് ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നതായിരിക്കും.
1: ഓക്കെ സാർ, ഓക്കെ. നമുക്കറിയാം ഒരുപാട് പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ഒരു രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിത്തറ കൃത്യമായ വിവരങ്ങളാണെന്നും അതിൽ ഓരോ പൌരന്റെയും പങ്കാളിത്തം അനിവാര്യമാണെന്നും ഈ ഒരു ഇന്റർവ്യൂ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സെൻസസ് ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുകയും കൃത്യമായ വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നത് ഓരോരുത്തരുടെയും സാമൂഹിക ഉത്തരവാദിത്വം കൂടിയാണെന്നുകൂടി നമ്മൾ ഈ ഒരു സമയം ഓർക്കേണ്ടതായിട്ടുണ്ട് അല്ലേ സാർ? അപ്പോ ഈ ഒരു വിവരങ്ങളൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തന്ന സാറിന് ഞങ്ങളുടെ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഒരു നന്ദി അറിയിക്കുകയാണ്. സെൻസസിനെ കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങളും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിർദ്ദേശങ്ങളും പങ്കുവച്ചതിന് നന്ദി.
0: നമ്മുടെ സെൻസസുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഓൾറെഡി താലൂക്ക് ഓഫീസിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴേ നിലവിൽ 9-ാം തീയതി മുതൽ 16-ാം തീയതി വരെ സെൻസസിന്റെ എന്യൂമറേറ്റേഴ്സിന് അതുപോലെ തന്നെ സൂപ്പർവൈസേഴ്സിനുള്ള ട്രെയിനിങ്ങൾ നടക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാലാപരിധിക്കുള്ളിൽ തന്നെ മാക്ഫാസ്റ്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയങ്ങൾ സംസാരിക്കാനായിട്ട് ക്ഷണിക്കുകയും അതുപോലെ തന്നെ പരമാവധി റേഡിയോ മാക്ഫാസ്റ്റിലൂടെ തന്നെ ഇതിന്റെ പ്രചരണം നൽകുകയും ചെയ്തതിന് ആദ്യമേ തന്നെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലുള്ള റേഡിയോ പലപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കാറിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ വരുമ്പോൾ തന്നെ നിങ്ങൾ ഈ സൈറ്റിലേക്ക് ഈ 16-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള കാലയളവിൽ ഒരുപക്ഷെ കാറിൽ ആ യാത്ര ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് ഒരു 2-3 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. ഈ കാറ് സൈഡിലോട്ടൊന്ന് ഒതുക്കിയിട്ടിട്ട് ഈ സൈറ്റിൽ കയറി എന്യൂമറേഷൻ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വളരെ ഉപകാരിക്കും. SC.census.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് മുഖേന നമുക്ക് വളരെ എളുപ്പത്തിൽ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ചോദ്യങ്ങൾ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മൊബൈലിലൂടെ OTP മുഖേന നമുക്ക് സെൻസസിന്റെ പൂർണ്ണ വിവരങ്ങളും അതിനകത്ത് എൻട്രി വരുത്താവുന്നതാണ്. അങ്ങനെ ആ പ്രക്രിയ പൂർത്തീകരിക്കാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് SC ID സെൻസസ് സെൽഫ് എന്യൂമറേഷൻ ID നമ്പർ കിട്ടും. ആ നമ്പർ എന്യൂമറേറ്റേഴ്സ് വരുമ്പോൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഡേറ്റാസ് മുഴുവൻ അവർക്ക് ലഭിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം റേഡിയോ മാക്ഫാസ്റ്റുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ഈ പ്രവർത്തനങ്ങളിലെല്ലാം പങ്കാളികളായതിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരുവല്ല സെൻസസ് ചാർജ് ഓഫീസറും തഹസിൽദാറുമായ ജോബിൻ കെ ജോർജ് സാറുമായിട്ടുള്ള ഇന്റർവ്യൂ. ഒപ്പം ഈ സ്പെഷ്യൽ ഇന്റർവ്യൂവിൽ നിന്ന് ഞാനും വിട പറയുന്നു. കൂടെ ഉണ്ടായിരുന്നത് RJ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
3: തിരുവല്ല ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
4: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
5: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ്സാണ്.
6: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
7: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: Mar Athanasius College for Advanced Studies Tiruvalla Autonomous Department of Bioscience സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26ന്റെ ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് ജൂൺ 16 12 മണിക്ക് ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോം പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും സിഇഒയുമായ ഡോക്ടർ സി എൻ രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഒക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
3: വെരിക്കോസ്വേന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
4: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

കാഴ്ചകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

തിരുവല്ല മുത്തു ഏറ്റുമാനൂർ റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ് 12 o'clock.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
1: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. സംശയ നിവാരണത്തിനായി 1855 എന്ന ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ സജ്ജമാക്കിയിട്ടുണ്ട്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക് ഭവനിൽ സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി. സെൻസസ് 2027 രാഷ്ട്ര വികസനത്തിൽ ഏറെ നിർണായകമാണെന്ന് ഗവർണർ പറഞ്ഞു. എല്ലാ ജനങ്ങളും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകണമെന്നും ഗവർണർ അഭ്യർത്ഥിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ പ്രതിരോധ നടപടികൾ ഊർജിതം. ഇതുവരെ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിരീക്ഷണത്തിനായി എത്തിയ കേന്ദ്ര സംഘം പ്രദേശത്ത് സന്ദർശനം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിൽ നിലവിൽ സമ്പർക്കപ്പെട്ടികളിൽ 103 പേരാണുള്ളത്. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്ര സംഘം ഇന്നലെ രോഗബാധിതൻ ആദ്യം ചികിത്സ നേടിയ ഫറോക്കിലെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയിരുന്നു. മെഡിക്കൽ കോളേജിൽ നിലവിൽ ചികിത്സയിലുള്ള നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിലവിൽ ആകെ 6 പേരാണ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ളത്. സമ്പർക്കപ്പെട്ടിയിലുണ്ടായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകരുടെ സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ 46 വീടുകൾ ആരോഗ്യ പ്രവർത്തകർ സന്ദർശിച്ചു.
0: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വീണ്ടും ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് ഫെറോക്കിൽ 8 വയസ്സുകാരന് രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോടും കണ്ണൂരും ഇന്നലെയും 2 കുട്ടികൾക്ക് വീതം ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ വകുപ്പുകളുടെ മുൻകരുതൽ നടപടികൾ ശക്തമായി തുടരുകയാണ്. ഈ വർഷം ഇതുവരെ 5 പേരാണ് ഷിഗല്ല ബാധിച്ച് മരിച്ചത്. സംസ്ഥാനത്തെ നിപ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇന്ന് നടന്ന യോഗത്തിൽ പകർച്ചവ്യാധികൾ തടയാനുള്ള മാർഗ്ഗങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. ഇതിനായി ഉന്നതാധികാര സമിതി രൂപീകരിക്കാൻ തീരുമാനമായതായും ജാഗ്രത ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് ഈ മാസം 22 വരെ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരീക്ഷാ അട്ടിമറികളും തട്ടിപ്പുകളും തടയുന്നതിന്റെ ഭാഗമായാണ് നടപടി. വിദ്യാർത്ഥികളുടെ താൽപര്യം മുൻനിർത്തി പരീക്ഷ സുരക്ഷിതമായി നടത്താൻ ഈ നടപടികൾ സഹായിക്കുമെന്ന് NTA വ്യക്തമാക്കി. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ 24 മണിക്കൂറിനുള്ളിൽ 10 ലക്ഷത്തിലധികം പേർ ഡൌൺലോഡ് ചെയ്തതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. എല്ലാ പരീക്ഷാർത്ഥികൾക്കും കൃത്യസമയത്ത് അഡ്മിറ്റ് കാർഡുകൾ ലഭിക്കുമെന്ന് NTA ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ന്യൂസിലൻഡിൽ നടക്കുന്ന വനിതകളുടെ FIH ഹോക്കി നേഷൻസ് കപ്പിൽ ഇന്ത്യ സെമി ഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ജപ്പാനെ 1-2 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. അതേസമയം പുരുഷന്മാരുടെ FIH ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യ നാളെ ജർമ്മനിയെ നേരിടും. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകർ ഏറെയുള്ള മത്സരങ്ങൾക്ക് ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. ഐ ഗ്രൂപ്പിൽ അർദ്ധരാത്രി 12:30 ഫ്രാൻസ് സെനഗലുമായി ഏറ്റുമുട്ടും. പുലർച്ചെ 3:30 ഇറാഖ് നോർവേ പോരാട്ടം. ജെ ഗ്രൂപ്പിൽ രാവിലെ 6:30 അർജന്റീന അൾജീരിയയെ നേരിടും. മൂന്നാർ വന്യജീവി ഡിവിഷനിൽ 11 പുതിയ ജീവിവർഗ്ഗങ്ങളെ കൂടി കണ്ടെത്തി. വനം വന്യജീവി വകുപ്പും ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ജന്തുജാല സർവേയിലാണ് പുതിയ കണ്ടെത്തൽ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മൂന്നാർ വന്യജീവി ഡിവിഷന്റെ പരിധിയിൽ വരുന്ന സംരക്ഷിത പ്രദേശങ്ങളിലെ അസാധാരണമായ ജൈവ വൈവിധ്യ മൂല്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് പുതിയ സർവേ ഫലം. അപൂർവമായി മാത്രം കാണപ്പെടുന്ന കോമൺ സ്വിഫ്റ്റ് എന്ന പക്ഷിയെ കണ്ടെത്തിയതോടെ മൂന്നാറിലെ ആകെ പക്ഷിവർഗ്ഗങ്ങളുടെ എണ്ണം 263 ഓക്കിലച്ചെമ്പൻ, കുഞ്ഞുവരിയൻ കോമാളി, ഓർക്കിഡ് നീലി എന്നീ ചിത്രശലഭങ്ങളെ കണ്ടെത്തിയതോടെ ഇവിടുത്തെ ആകെ ശലഭങ്ങളുടെ എണ്ണം 260 ഉയർന്നു. ഇതോടെ ചിത്രശലഭ വൈവിധ്യത്തിൽ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ മേഖലകളിലൊന്നായി മൂന്നാർ വീണ്ടും മാറിയിരിക്കുകയാണ്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന പാറമുത്തൻ കടുവ, നീലഗിരി നഖവാലൻ, ആനമല നിഴൽത്തുമ്പി ഉൾപ്പെടെ 7 പുതിയ തുമ്പികളെയും സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 21 യോഗാ ദിനാചരണം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗാ ദിനത്തിന്റെ പ്രമേയം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. ടൂത്ത്പേസ്റ്റ് കമ്പനിയായ കോൾഗേറ്റിനെതിരെ 3 നിയമ പോരാട്ടം നടത്തി വിജയിച്ച് ആറന്മുള സ്വദേശി. ഓഫർ എന്ന പേരിൽ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചതിനെതിരെ മനീഷ് നായർ എന്ന വ്യക്തി നടത്തിയ പോരാട്ടം രാജ്യവ്യാപകമായി ശ്രദ്ധ നേടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
4: മൂന്ന് വർഷം മുൻപ് തിരുവല്ലയിൽ നിന്നും വാങ്ങിയ 120 ഗ്രാമിന്റെ രണ്ട് ടൂത്ത് പേസ്റ്റ് അടങ്ങിയ കോംബോ പാക്കറ്റിന് ഓഫർ എന്ന പേരിൽ ഉപഭോക്താക്കളെ കബളിപ്പിച്ച കമ്പനിക്കെതിരെയാണ് പത്തനംതിട്ട ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. കോംബോ ടൂത്ത് പേസ്റ്റ് കവറിൽ 10 രൂപ ഓഫർ എന്ന് രേഖപ്പെടുത്തുകയും MRP 320 രൂപ എന്ന് എഴുതുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതേ കടയിൽ നിന്നും ഇതേ ബ്രാൻഡിന്റെ 120 ഗ്രാമിന്റെ സിംഗിൾ പാക്കറ്റിന് 150 രൂപ മാത്രമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അധികമായി ഈടാക്കിയ തുക തിരികെ നൽകാനും നഷ്ടപരിഹാരവും കോടതി ചെലവും ഉൾപ്പെടെ 10,020 രൂപ നൽകാനും കോടതി വിധിച്ചു.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 358 പോയിന്റ് ഉയർന്ന് 76,621-ലും നിഫ്റ്റി 81 പോയിന്റ് നേട്ടത്തിൽ 23,932-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 111,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് MD ശശിധരൻ കർത്തയുടെ ഭാര്യ, മകൻ എന്നിവർ ചോദ്യം ചെയ്യലിനായി കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായി. ഇന്നലെ ശശിധരൻ കർത്തയുടെ മകളെയും ചോദ്യം ചെയ്തിരുന്നു. എക്സാലോജിക് കമ്പനി മേധാവി വീണയോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യാത്രീ സുവിധ ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലെ ഏക വ്യോമയാന കേന്ദ്രമായ അഗത്തി വിമാനത്താവളത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ശുചീകരണ ജീവനക്കാരെയും വ്യോമയാന മേഖലയിലെ വനിതാ ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടീൽ സൌജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് തുടങ്ങിയവയും സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലയ്ക്ക് ഇന്ന് 57 വയസ്സ്. കോഴിക്കോട് ജില്ലയിലെ ഏറനാട്, തിരൂർ താലൂക്കുകളും പാലക്കാട് ജില്ലയിലെ പെരിന്തൽമണ്ണ, പൊന്നാനി താലൂക്കുകളും സംയോജിപ്പിച്ചുകൊണ്ട് 1969 ജൂൺ 16 മലപ്പുറം ജില്ല രൂപീകൃതമായത്. അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ അരുവിക്കര ജലശുദ്ധീകരണശാലയുടെ പ്രവർത്തനം ഇന്ന് 1 മണി വരെ തടസ്സപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെത്തും. നിരവധി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ജനാധിപത്യത്തിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം വളരെ വലുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ നിപ്പാഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ന്യൂസിലൻഡിൽ നടക്കുന്ന വനിതകളുടെ FIH ഹോക്കി നേഷൻസ് കപ്പിൽ ഇന്ത്യ സെമിഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

സ്ഥാപനമായ മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് മാക്ഫാസ്റ്റ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള എം എസ് സി ബയോ ഇൻഫോർമാറ്റിക്സ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ജീനോമിക്സ്, പ്രോട്ടിയോമിക്സ്, ഡാറ്റ അനാലിസിസ്, ബയോ ഇൻഫോർമാറ്റിക്സ് ടൂളുകൾ, കമ്പ്യൂട്ടേഷണൽ ബയോളജി തുടങ്ങിയ നവീന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും ഗവേഷണ അവസരങ്ങളും ലഭ്യമാകും. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം, പരിമിത സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി മാക്ഫാസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ്.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് പ്രക്രിയകളിൽ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് ഈ വർഷം കൂടുതലാണെന്നും ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച ന്യൂസിലന്റ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി ഇന്ന് പങ്കെടുക്കുക. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി ഖിയർ സ്റ്റാമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 ഉച്ചകോടിയിൽ ഇത് 13 തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദ വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനി. സ്ലോവാക് ഭരണകൂടത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയും സ്ലോവാക് പ്രധാനമന്ത്രിയും തമ്മിൽ ധാരണയായി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനും ബ്രാറ്റിസ്ലാവിയയിൽ ഇരു നേതാക്കളും ഇന്നലെ നടത്തിയ പ്രതിനിധിതല ചർച്ചയിൽ തീരുമാനിച്ചു. സ്ലോവാക് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി അല്പസമയം മുൻപ് ഫ്രാൻസിലേക്ക് തിരിച്ചു. വർദ്ധിച്ച ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനും വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും ജനപങ്കാളിത്തം അനിവാര്യമാണെന്നും ന്യൂഡൽഹിയിൽ വികസിത ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ദേശീയതല മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: വികസിത് ഭാരത് കെ സങ്കൽപ് കോ പൂരാ കർണെ കെ ലിയേ ഓർ കഠിൻ മെഹനത് കർകർ ഓർ പരിശ്രം കർകർ ഉസ് സപ്നെ പൂരാ കർണെ കി ജിമ്മേദാരി ഭാരത് കെ നൗജവാനോ കി ഹേ. ആപ്സേ പ്രേരണ ലേക്കർ ഇസ് കേന്ദ്രീയ കക്ഷ സേ ജബ് ആപ് ജായേ അലഗ് അലഗ് രാജ്യോ കെ അന്ദർ യുവാവോ കെ നൈതിക് സാഹസ് കെ സാത്ത് യുവാവോ മേ ആകാംക്ഷി യുവാവോ കെ അന്ദർ നേതൃത്വ ശക്ത കോ ഡെവലപ് കർണ ഉൻകി ഭാഗീദാരി ബഡാന ഓർ കിസ് തരീകെ സേ ഹം ഭാരത് കോ ബദൽ സക്തേ.
0: കേരളത്തിൽ നിന്നുള്ള 3 യുവ പ്രതിനിധികൾ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. സംസ്ഥാനതല റൌണ്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അലീഷ, അനിൽ, ശിവാനി എം, ദേവിക കെ എന്നിവരാണ് ദേശീയതല മത്സരത്തിൽ പങ്കെടുക്കുന്നത്. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ ജൂലൈ 1 മുതൽ ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: രണ്ട് ഘട്ടങ്ങളായി നടക്കുന്ന സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടക്കുക. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. സെൻസസിനായി ആകെ 33 ചോദ്യങ്ങളാണ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. ഇന്നു മുതൽ ആരംഭിക്കുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസാണ് ഇത്തവണത്തേത്. സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും പൊതുജനങ്ങൾക്ക് 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. സെൻസസ് പ്രക്രിയകളിൽ എന്യൂമറേറ്റർമാരുമായി പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ജനുവരി മുതൽ ജൂൺ വരെ കേരളത്തിൽ 146 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഈ മാസം 70 ഷിഗല്ല കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 2 പേർ വീതവും തൃശൂരിൽ 1 രോഗം ബാധിച്ച് മരിച്ചു. കോഴിക്കോട് ഒരു കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന് മന്ത്രി അറിയിച്ചു. നിപയിൽ 38 പരിശോധനകൾ നടത്തിയതിൽ 37 കേസുകളും നെഗറ്റീവാണെന്നും അദ്ദേഹം പറഞ്ഞു. പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും തെരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പകർച്ചവ്യാധിയെ നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി പ്രമുഖ ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് രാജ്യത്ത് ഈ മാസം 22 വരെ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരീക്ഷാ അട്ടിമറികളും തട്ടിപ്പുകളും തടയുന്നതിന്റെ ഭാഗമായി ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം എടുത്ത ഈ തീരുമാനത്തെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സ്വാഗതം ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വ്യാജ അവകാശവാദങ്ങൾ തടയാൻ നേരത്തെ പോസ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ തിരുത്താനുള്ള ഫീച്ചറും ജൂൺ 30 വരെ നിഷ്ക്രിയമാക്കാൻ ടെലിഗ്രാമിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ താൽപര്യം മുൻനിർത്തി പരീക്ഷ സുരക്ഷിതമായി നടത്താൻ ഈ നടപടികൾ സഹായിക്കുമെന്ന് NTA വ്യക്തമാക്കി. ഇന്ത്യൻ LNG കപ്പൽ ദിശ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിനു ശേഷം ഹോർമൂസിലൂടെ സഞ്ചരിക്കുന്ന ആദ്യ വാണിജ്യ കപ്പലുകൾ ഒന്നാണിത്. 62,370 മെട്രിക് ടൺ ദ്രവീകൃത പ്രകൃതിവാതകവുമായി വരുന്ന കപ്പൽ മറ്റന്നാൾ ഗുജറാത്ത് തീരത്തെത്തും. ഡീസൽ വിമാന ഇന്ധന കയറ്റുമതിക്കുള്ള പ്രത്യേക അധിക എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 13.05 രൂപയിൽ നിന്ന് 14 രൂപയായും വിമാന ഇന്ധന കയറ്റുമതി തീരുവ 9.05 രൂപയിൽ നിന്ന് 12.05 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉത്തരവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി വിപുലീകരണം താൽക്കാലിക അംഗത്വത്തിൽ മാത്രമായി ഒതുക്കിയാൽ രക്ഷാസമിതി പരിഷ്കരണ ശ്രമങ്ങൾ പരാജയപ്പെട്ടേക്കാമെന്ന് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് നിലപാട് വ്യക്തമാക്കിയത്.
4: IGN cannot be fundamentally different from other UN processes. We urge the co-chairs to take the lead on formulating a text with clearly defined milestones and timelines, and thereafter consider if necessary and as appropriate any bridging proposal. In closing, it is India's sincere hope that the co-chairs would suitably take into account our views and amend the elements paper suitably in order to make it more objective. India would also like to reiterate that we will continue to support all earnest efforts by the co-chairs and other groups and member states towards achieving real reforms of the UN Security Council.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ വിവിധ മേഖലകളിൽ ഉണ്ടായത് ശ്രദ്ധേയമായ പരിവർത്തനങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ജനക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി മുൻനിര സംരംഭങ്ങൾ ഈ കാലയളവിൽ നടപ്പിലാക്കി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളും നടപടികളുമാണ് രാജ്യം ഇക്കാലയളവിൽ സ്വീകരിച്ചത്. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തീവ്രവാദം അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശവും ലോകത്തിന് നൽകാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനും ന്യൂസിലൻഡുമായുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതമാണ് നേടിയത്. ഇന്നലെ നടന്ന കേപ്പ് വെർഡെ സ്പെയിൻ, ബെൽജിയം ഈജിപ്റ്റ്, സൌദി അറേബ്യ യുറുഗ്വേ മത്സരങ്ങളും സമനിലയിൽ പിരിഞ്ഞു. മിന്നും പ്രകടനം കാഴ്ചവച്ചാണ് കേപ്പ് വെർഡെ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ തളച്ചത്. ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സെനഗൽ പോരാട്ടം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. E20 ഇന്ധനം ഉപയോഗിക്കുന്നത് വാഹന ഇൻഷുറൻസ് ക്ലെയിമുകൾ നിരസിക്കപ്പെടുന്നതിന് കാരണമാകുമെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. E20 ഇന്ധനം ഉപയോഗിച്ചാലും മോട്ടോർ ഇൻഷുറൻസ് പോളിസികൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് ഇന്ന് തുടക്കം കുറിച്ചു. സെൻസസ് പ്രക്രിയകളിൽ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് ഈ വർഷം കൂടുതലാണെന്നും ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച ന്യൂസിലൻഡ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6.
3: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
5: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെൻ
6: 1 o'clock.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 9924 91. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ഫേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
0: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
3: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടിൽ ഞാൻ പറയാൻ പോകുന്നത് ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അതായത്, ഈ ചക്കക്കുരു നമ്മൾ ആരും കളയില്ല, ചക്കക്കുരു മെഴുക്കുരട്ടി ഉണ്ടാക്കും. പക്ഷെ പായസം ഉണ്ടാക്കാനായിട്ടും ബെസ്റ്റ് ആണെന്ന് എത്ര പേർക്ക് അറിയാം? കുറെ പേർക്ക് അറിയാമായിരിക്കും. കാണാൻ കുഞ്ഞനാണെങ്കിലും ആള് ചില്ലറക്കാരനല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പൊ എന്തായാലും മനസ്സിലായല്ലോ, നമ്മുടെ വീടുകളിലുള്ള ചക്കക്കുരു ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പലരും പറഞ്ഞിട്ട് ഈ ചക്കക്കുരു ഉപയോഗിക്കാറില്ല. എന്നാൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ ചക്കക്കുരുവിനെ നമ്മൾ മാറ്റി നിർത്തണോ? വേണ്ടേ വേണ്ട. ചക്കക്കുരു കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം. അതിൽ രുചികരമായ ഒന്നാണ് ചക്കക്കുരു പായസം. ഇനി ചക്കക്കുരു കിട്ടുമ്പോൾ ഇപ്പൊ എന്തായാലും എല്ലാവരുടെയും വീട്ടിലുണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ 250 ഗ്രാം ചക്കക്കുരു എടുത്താൽ മതി. 250 ഗ്രാം എടുക്കുമ്പോൾ നമ്മൾ ശർക്കര എടുക്കേണ്ടത് 750 ഗ്രാം ആണ്. 2 തേങ്ങ, നെയ്യ്, ഉപ്പ്, കാഷ്യൂ നട്ട്സ്, കിസ്മിസ്, എള്ള്, ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ ചക്കക്കുരു പായസത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ 250 ഗ്രാം ചക്കക്കുരു, 750 ഗ്രാം ശർക്കര, 2 തേങ്ങ, നെയ്യ്, ഉപ്പ്, അണ്ടിപ്പരപ്പ്, കിസ്മിസ്, എള്ള്. ആദ്യം നമ്മൾ ചക്കക്കുരു ഒക്കെ കഴുകി വൃത്തിയാക്കി പുറത്തെ തൊലി മാത്രം കളഞ്ഞ് വേവിച്ചിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. പുറത്തെ തൊലി മാത്രം കളഞ്ഞാൽ മതി കേട്ടോ. ശരിക്കും ചക്കക്കുരുവിന്റെ അകത്തെ നമ്മൾ ആ ഒരു കറുത്തത് ചരണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ക്യാൻസർ പോലെയുള്ള അസുഖത്തിന് വരെ നല്ലതാണെന്നാണ് പറയുന്നത്. അതിന്റെ ഉള്ളിലുള്ളത് ആ വൈറ്റ് കളയണം. അത് കളഞ്ഞിട്ട് നന്നായിട്ട് വേവിച്ച് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം 750 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് ഒരു ഉരുളിയിലേക്ക് നമ്മളൊന്ന് ഒഴിച്ചു വെക്കണം. എന്നിട്ട് ഇതിലേക്ക് 2 തേങ്ങയുടെ 1/2 പാലും, വേവിച്ചു വെച്ച ചക്കക്കുരുവും, 2 സ്പൂൺ നെയ്യും, 250 ഗ്രാം ചോറ് അരച്ചതും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. അതിനുശേഷം ബാക്കി തേങ്ങാപ്പാലും കൂടി ചേർത്ത് തിളച്ചു കഴിയുമ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് വാങ്ങി വെക്കുക. പിന്നെ ഇതിലേക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസും പിന്നെ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും എല്ലാം കൂടി നെയ്യിൽ വരട്ടി ബാക്കി വന്ന നെയ്യിൽ കുറച്ച് എള്ളും കൂടി വറുത്ത് നമ്മുടെ പായസത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ അട്ടിപൊളി ചക്കക്കുരു പായസം റെഡിയായി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ചക്കക്കുരു കഴുകി വൃത്തിയാക്കി പുറത്തെ തൊലി മാത്രം കളഞ്ഞ് വേവിച്ച് മിക്സിയിൽ അരച്ചെടുക്കുക. ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് ഉരുളിയിലേക്ക് ഒഴിച്ചു വെക്കുക. ഇതിലേക്ക് 2 തേങ്ങയാണല്ലോ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2 തേങ്ങയുടെ 1/2 പാലും, ഈ വേവിച്ചു വെച്ച ചക്കക്കുരു, 2 സ്പൂൺ നെയ്യും, 250 ഗ്രാം ചോറ് അരച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മളൊന്ന് വരട്ടിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബാക്കി പാലുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് തിളച്ചു കഴിയുമ്പോഴേക്കും ഒരു നുള്ളുപ്പും ചേർത്തത് വാങ്ങി വെക്കുക. പിന്നെ ഇതിലേക്ക് കാഷ്യൂ നട്ടും കിസ്മിസും തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും ഇതെല്ലാം കൂടി നെയ്യിൽ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് ബാക്കി വന്ന നെയ്യിൽ കുറച്ച് എള്ളും കൂടി വറുത്ത് പായസത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ ചക്കക്കുരു പായസം റെഡിയാണ്. ചക്കക്കുരു പായസമാണെന്ന് ആരും ആർക്കും പറഞ്ഞു കൊടുക്കാണ്ടിരുന്നാൽ മതി കേട്ടോ. ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാവരും കുടിച്ചോളും. എന്ത് പായസാണെന്ന് പറയരുത്, നമ്മളത് ഉണ്ടാക്കിയിട്ട് എന്ത് പായസാണെന്ന് ചോദിച്ചു നോക്കണം. അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ. കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

ഹായ് ഹലോ. സ്കിന്നില് അവിടെ ഇവിടെയായിട്ട് ചെറിയ കറുത്ത പാടുകളൊക്കെ കാണുന്നുണ്ടോ? എങ്കിലേ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ചാമയം വിത്ത് മീ ആർ ജെ അപർണ. നമ്മുടെ ചർമ്മത്തില് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കറുത്ത പാടുകളൊക്കെ കാണുന്നത്, നമ്മുടെ ഓപ്പൺ പോൾസിന്റെ ഇടയിൽ അഴുക്കുകൾ കയറുന്നത്, പിന്നെ അവിടെ ഇരുന്നത് ചെറിയ കുരുക്കളായി മാറുന്നത് അതൊക്കെ കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കറുത്ത പാടുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കറുത്ത കുരുക്കളെ നീക്കം ചെയ്യാനായിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരൈറ്റാണ് പഞ്ചസാര അല്ലെ. നമ്മള് പഞ്ചസാര അങ്ങനെ മധുര പലഹാരങ്ങൾ ഉണ്ടാക്കാൻ മാത്രമല്ല കേട്ടോ, ഇങ്ങനെ കുറച്ച് ഉപകാരങ്ങൾ കൂടിയുണ്ട്, അത് ആണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ പഞ്ചസാര ഉപയോഗിച്ച് എങ്ങനെയാണ് ഇങ്ങനെയുള്ള പാടുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുരുക്കൾ മാറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ പഞ്ചസാരയ്ക്ക് നമ്മുടെ ചർമ്മത്തിലുള്ള സുഷിരങ്ങളിൽ ആഴ്ന്നിറങ്ങി അവയെ മിനുസപ്പെടുത്താനുള്ള ഒരു കഴിവുണ്ട് കേട്ടോ, അതാണ് നമ്മൾ ഇന്നിവിടെ ഉപയോഗപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആവശ്യമുള്ള അളവിൽ പഞ്ചസാര എടുക്കുക. പഞ്ചസാര പൊടിച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്, അല്ലെങ്കിൽ ഇതൊന്ന് അലിയിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ പഞ്ചസാരയാണ് വേണ്ടത്, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. ഓട്സ് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. ഓട്സ്, പഞ്ചസാര ഇത് രണ്ടും വേണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തൈരാണ്. നല്ല കട്ടി തൈര് ചേർക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആഴ്ചയിൽ ഒന്നിടവിട്ട ദിവസങ്ങൾ ഇത് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റോളം അങ്ങനെ വെക്കുക. ഈ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫേസിൽ ഒരുപാട് ഇങ്ങനെ എക്സ്പ്രഷൻ ഒക്കെ കൊണ്ടുവരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഈ പാക്ക് എന്നല്ല, ഏത് പാക്ക് ഇട്ടാലും ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഫേസ് അനങ്ങാതെ വെക്കുകയാണ് വേണ്ടത് കേട്ടോ. കാരണം നമ്മൾ ഈ പാക്ക് ഡ്രൈ ആകുന്നതനുസരിച്ച് നമ്മളിങ്ങനെ ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഫേസിൽ ഇങ്ങനെ എക്സ്പ്രഷൻ കൊണ്ടുവരുന്നതനുസരിച്ച് നമ്മുടെ ഫേസിൽ ആ ചുളുക്കുപാട് അങ്ങനെ വരും. അതങ്ങനെ പിന്നെയും അങ്ങനെ നമ്മുടെ ഫേസിൽ തന്നെ നിൽക്കും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതായത് എക്സ്പ്രഷനൊന്നും ഇടാതെ മര്യാദയ്ക്ക് ഇരിക്കാൻ പറയുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു 20 മിനിറ്റ് വെച്ച ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഓപ്പൺ പോൾസിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകളെയൊക്കെ നീക്കം ചെയ്ത് ഒന്ന് ചർമ്മം ഗ്ലോ നൽകാനായിട്ട് സഹായിക്കും. അപ്പം അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് പറഞ്ഞത്. ഒന്നുകൂടി പറഞ്ഞുതരാം, നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. ഓട്സ് നന്നായിട്ട് പൊടിച്ചെടുക്കുക, അതുപോലെ തന്നെ പൊടിച്ച പഞ്ചസാര ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് തൈരും കൂടി ആഡ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവാക്കുക. ശേഷം ഈ പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി നമ്മുടെ സ്കിന്ന് ഒന്ന് ഗ്ലോ ആകുന്നത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് മുഖത്തുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങൾ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കറുത്ത പാടുകളെയൊക്കെ നീക്കം ചെയ്യാനുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ സമയത്തിൻ്റെ എപ്പിസോഡിൽ നിന്ന് പതിയെ ടാറ്റ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം സമയത്തിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണയാണ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മീ ആർജെ അപർണ. പുതിയ തലമുറയിൽപ്പെട്ടവർക്കും അതുപോലെ തന്നെ പഴയ തലമുറയിലുള്ളവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന പാട്ടുകൾ മലയാളികൾക്ക് സമ്മാനിച്ച ഗാനരചയിതാവാണ് വിനായക് ശശികുമാർ. ഇന്ന് നമ്മൾ ഗ്രാമഫോണിൽ കേൾക്കാൻ പോകുന്ന എല്ലാ പാട്ടുകളും തന്നെ വിനായക് ശശികുമാർ എഴുതിയതാണ് കേട്ടോ. അപ്പോ വിനായക് ശശികുമാർ സ്പെഷ്യൽ ഗ്രാമഫോൺ ആണ് ദാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്ന പാട്ട് ഏതാണ് എന്നറിയണ്ടേ? ഓ പർദേസി എന്ന സോങ് ആണ് കേട്ടോ. വോയിസ് ഓഫ് സത്യനാഥൻ എന്ന മൂവിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് വിനായക് ശശികുമാർ രചിക്കുന്നത്. ഒരുപാട് ഭംഗിയുള്ള പാട്ടാണിത്. നമുക്കൊന്ന് നോർത്ത് ഇന്ത്യൻ ട്രിപ്പൊക്കെ പോകുമ്പോൾ കേൾക്കാൻ പറ്റിയ പാട്ടാണ് കേട്ടോ. ഇനിയിപ്പോ ട്രിപ്പ് പോയില്ലെങ്കിലും നമുക്ക് ഇവിടെ ഇരുന്ന് ഈ പാട്ട് കേൾക്കുമ്പോൾ ഒന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ കറങ്ങിയ ഒരു ഫീല് കിട്ടും. അത്രയ്ക്ക് ഭംഗിയുള്ള രീതിയിലാണ് ഈ ഒരു പാട്ടിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മനോഹരമായ ഈണവും ഈ പാട്ടിനെ വേറിട്ട് നിർത്തുന്നുണ്ട് കേട്ടോ. എന്തായാലും തുടക്കത്തിൽ തന്നെ ഈ ഒരു പരദേശി സോങ് കേൾക്കാം ആദ്യം.

നൈറ്റ്സ് എന്ന മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ടല്ലേ. കഥ പറച്ചിൽ രീതിയാണെങ്കിലും മലയാളികൾ ഇന്ന് വരെ കാണാത്ത ഒരു ശൈലിയിൽ അവതരിപ്പിച്ച സിനിമ എന്ന രീതിയിലും ഒക്കെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഈ മൂവിക്കുണ്ട്. ഈ മൂവിയുടെ കാസ്റ്റിംഗും ഒക്കെ എടുത്തു പറയേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ ചിത്രത്തിലെ പാട്ടുകളും ഒന്നിനൊന്ന് മികച്ചതായി നിൽക്കുന്നു. ഈ ചിത്രത്തില് വിനായക് ശശികുമാർ വരികൾ എഴുതിയ ഒരു പാട്ട്. ഈ ഒരു പാട്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്യാനായിട്ട് ഒരു കാരണമുണ്ട് കേട്ടോ. അതായത് ഒരു ട്രെയിൻ യാത്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ട്രെയിൻ യാത്രക്കിടയിൽ നമുക്ക് ഉണ്ടാകാറുണ്ടല്ലേ. ട്രെയിനിന്റെ കുലുക്കം ഒക്കെ ഇങ്ങനെ നമ്മുടെ ചിന്തകളെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ ഒരു ട്രെയിൻ യാത്രക്കിടയിലിരുന്ന് ഒരു പാട്ട് എഴുതാൻ പറ്റുമോ? പറ്റും എന്ന് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ വിനായക് ശശികുമാർ. അദ്ദേഹം ഒരു ട്രെയിൻ യാത്രക്കിടയിലിരുന്ന് പെട്ടെന്ന് തയ്യാറാക്കിയ പാട്ടാണ് കുമ്പളങ്ങി നൈറ്റ്സിലെ ഉയിരിൽ തൊടും എന്ന് തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു പാട്ട് തന്നെയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. സുഷീൻ ശ്യാമ ആണ് മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. കേൾക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിൽ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മെക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

രണ്ടാം ഷോ ഒട്ടും കുറയാതെ നമ്മൾ കണ്ടിരുന്ന സിനിമയായിരുന്നു അതിരൻ. ഈ ഒരു മൂവിയുടെ അവസാനത്തെ ക്ലൈമാക്സും നമ്മൾ ഏറെ ഞെട്ടിച്ചതായിരിക്കും അല്ലേ. ഭയങ്കര മനോഹരമായ ഒരു പ്രണയവും ഈ ചിത്രം പറഞ്ഞു വെക്കുന്നുണ്ട്. നിഷ്കളങ്കമായ ആ പ്രണയം കാണിച്ചു തരുന്ന ഒരു പാട്ടുണ്ട് കേട്ടോ. അതിരൻ എന്ന മൂവിയിലെ പവിഷ മഴേ എന്ന് തുടങ്ങുന്ന സോങ്ങിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വിനായക് ശശികുമാറാണ് ഈ ഒരു പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. പി എസ് ജയഹരിയാണ് ഈ ഒരു പാട്ടിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പാടിയിരിക്കുന്നത് ഹരിശങ്കർ. അപ്പോ ഈ ഒരു പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇറങ്ങിയ സമയത്ത് നമ്മൾ എല്ലാവരും വാട്സപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ ആയിട്ട് ഈ ഒരു പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. എപ്പോ കേട്ടാലും ഒരു മഴ പെയ്ത ഒരു ഫീല് നമുക്ക് കൊണ്ടുതരുന്ന പാട്ട് കൂടിയാണിത്. അപ്പൊ ഈ ഒരു പാട്ട് തന്നെ കേൾക്കും ഗ്രാമഫോണിൽ അടുത്തതായി. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ലിറിസിസ്റ്റ് വിനായക് ശശികുമാർ സ്പെഷ്യൽ ഗ്രാമഫോൺ ആണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആർ ജെ അപർണയാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് ഏത് പാട്ടാണ് എന്നറിയണ്ടേ? സങ്കീർണതകൾ ഒന്നുമില്ലാതെ ഒരു ഭംഗിയുള്ള കഥ, ഭയങ്കര മനോഹരമായിട്ട് പറഞ്ഞു വെച്ച സിനിമയായിരുന്നു സന്തോഷം. ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് തന്നെ നമുക്ക് ഈ സന്തോഷം മൂവിയെ പറയാട്ടോ. ഈ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും തന്നെ ഒന്നിനൊന്ന് മികച്ചതാണ്. അപ്പൊ ഈ ചിത്രത്തിന് വേണ്ടി വിനായക് ശശികുമാർ വരികൾ എഴുതിയ ശ്വാസമേ എന്ന സോങ് ആണ് കേട്ടോ നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ഭയങ്കര മനോഹരമായിട്ടുള്ള ഈ ഒരു പാട്ട് കേൾക്കാം അടുത്തതായി. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മെഗ്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

റീസെന്റ് ആയിട്ട് റിലീസായ മൂവീസിൽ നമ്മൾ കണ്ട് ഏറെ ചിരിച്ച ഒരു മൂവിയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. അനശ്വര രാജൻ, സിജു സണ്ണി, മല്ലിക സുകുമാരൻ എന്നിങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട താരനിരകൾ ഒരുമിച്ചെത്തിയ ചിത്രമായിരുന്നു കേട്ടോ ഇത്. ഈ ചിത്രത്തിലെ കഥയും കഥാപാത്രങ്ങളും കഥാസാഹചര്യങ്ങളും ഒക്കെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ഈ ചിത്രത്തിലെ സാമ്പ്രാണി പെൺതിരി എന്ന പാട്ട് ഇപ്പോഴും നമ്മുടെയൊക്കെ ഫേവറേറ്റ് പ്ലേലിസ്റ്റിൽ ഒന്ന് തന്നെയാണല്ലേ. അപ്പോ വീണ്ടും വീണ്ടും ലൂപ്പിലിട്ട് കേൾക്കുന്ന ഈ ഒരു പാട്ട് എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാറാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് ആ ഒരു പാട്ട് തന്നെയാണ്. കേൾക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിൽ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മെക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ഒരു ഭംഗിയുള്ള അത്രമേൽ നിഷ്കളങ്കമായ ഒരു പ്രണയം പറഞ്ഞ ചിത്രമായിരുന്നു അമ്പിളി. അമ്പിളി എന്ന ചിത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. കാണുമ്പോ തന്നെ അത്രയ്ക്ക് മെൽറ്റായി പോകുന്ന, അല്ലെങ്കിൽ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പശ്ചാത്തലവും കഥയും കഥാപാത്രങ്ങളും ഒക്കെയാണ് അമ്പിളി എന്ന ചിത്രത്തിനെ വ്യത്യസ്തമാക്കുന്നത്. ചിത്രത്തിന്റെ കഥ വരച്ചൽ രീതിയും വ്യത്യസ്തം തന്നെയാണ് കേട്ടോ. ഈ ചിത്രത്തിലെ സൗബിന്റെ കഥാപാത്രവും അദ്ദേഹത്തിന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതെന്നാണ്. അതുപോലെ തന്നെ ചിത്രത്തിലെ ഒരു പാട്ട് ആരാധിക എന്ന പാട്ട്, ഈ ഒരു പാട്ട് നമ്മൾ എപ്പോ കേട്ടാലും വീണ്ടും ഒന്നുകൂടി പ്ലേ ചെയ്യാൻ നമ്മുടെ മനസ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത്തരത്തിൽ എന്തോ ഒരു മാജിക് ഈ ഒരു പാട്ടിനുണ്ട്. ഈ ഒരു പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാറാണ് കേട്ടോ. അത്രമേൽ മനോഹരമായ ഈ വരികൾക്ക് ഈണം പകർന്നിരിക്കുന്നത് വിഷ്ണു വിജയാണ്. അപ്പോ എന്തായാലും ഈ മനോഹരമായ ഗാനം കേൾക്കാം. അടുത്തതായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

ഒരുപാട് സ്നേഹമുള്ള കൂട്ടുകാരി, അല്ലെങ്കിൽ നമ്മുടെ സഹോദരി, ഇവരോടൊത്തുള്ള ചിത്രങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് നമ്മള് ഈയിടെ സെറ്റ് ചെയ്യുന്ന ഒരു പാട്ടുണ്ട്. എൻ നെഞ്ചോറും എന്ന് തുടങ്ങുന്ന പാട്ടിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. സന്തോഷം എന്ന മൂവിയിലേതാണ് ദാ ഈ ഒരു പാട്ട്. സഹോദര സ്നേഹവും അതുപോലെ തന്നെ വാത്സല്യവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാർ ആണ് കേട്ടോ. ഈ ഒരു പാട്ട് ഇപ്പോഴും നമ്മുടെ ട്രെൻഡിങ് ലിസ്റ്റിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇപ്പൊ കേട്ടാലും ഈ ഒരു പാട്ട് ഒന്നുകൂടി കേൾക്കാൻ നമുക്ക് തോന്നിപ്പോകാറുണ്ട്. അത്രയ്ക്ക് ക്യൂട്ടായിട്ടുള്ള, അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു പാട്ട് കേൾക്ക. അടുത്തതായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ഗാനമാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. പാട്ട് ഏതാണെന്നല്ലേ, ഫിനിക്സ് എന്ന ചിത്രത്തിലെ എന്നിലെ പുഞ്ചിരി നീയോ എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേട്ടോ. സ്ഥിരം കണ്ടുവരുന്ന പ്രേത സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായൊരു കഥ പറച്ചിലും പ്രമേയവുമായിരുന്നു ഫിനിക്സ് എന്ന മൂവിക്കുണ്ടായിരുന്നത്. പൂർണ്ണതയിലെത്താൻ കഴിയാത്ത ഒരു പ്രണയം തേടി വരുന്ന ആത്മാവിന്റെ കഥയായിരുന്നു ചിത്രം പറഞ്ഞത്. ആ ആത്മാവിന്റെ ഭൂതകാലത്തിലെ പ്രണയം മനോഹരമായിട്ട് കാണിച്ചു തന്നിരിക്കുന്ന പാട്ടാണ് ദാ നമ്മളിനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കേട്ടോ. വിനായക് ശശികുമാറാണ് ഈ ഒരു പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. കേൾക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിൽ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മെക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ചിത്രം ഇറങ്ങിയ സമയത്ത് അത്രയ്ക്ക് വിജയം നേടാൻ സാധിച്ചില്ല. എന്നാൽ ഈ ചിത്രം പതിയെ OTTയിലൊക്കെ വന്നപ്പോ ജനങ്ങളുടെ ശ്രദ്ധ നേടി. ഒരുപാട് ആരാധകർ ഈ ചിത്രത്തിനുണ്ട്. ഈ ചിത്രത്തിന്റെ പാട്ടും കഥ പറച്ചിൽ രീതിയും എല്ലാം വ്യത്യസ്തമായിരുന്നു. ചിത്രം ഏതാണ് എന്നല്ലേ, ടോവിനോ തോമസ് നായകനായി എത്തിയ ഗപ്പി എന്ന മൂവിയെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. ആദ്യം കാണുമ്പോ എന്തൊക്കെയോ ഈ ചിത്രം നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് പോലെ തോന്നാറുണ്ട്. പിന്നീട് ഒരിക്കൽ കൂടി കാണുമ്പോ നമ്മൾ കാണാൻ മറന്നുപോയ എന്തോ ഒന്ന് ഈ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത്രയ്ക്ക് മനോഹരമായ ഒരു മൂവിയായിരുന്നു ഗപ്പി. ഈ ഗപ്പിയിലെ എല്ലാ പാട്ടുകളും തന്നെ സൂപ്പർ ഹിറ്റുകളുമായിരുന്നു കേട്ടോ. ചിത്രത്തിലെ ഇന്നും നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു പാട്ടുണ്ട്, തനിയെ എന്ന് തുടങ്ങുന്ന പാട്ട്. ഈ ഒരു പാട്ട് തന്നെയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. വരികൾ എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാറാണ് കേട്ടോ. ഇത്ര മനോഹരമായ ഈ ഒരു പാട്ട് ഇന്ന് നമ്മളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നുണ്ടെങ്കിൽ ആ വരികളുടെയും ആ

ഈ മനോഹരമായ ഗാനമാണ് നമ്മളിനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ഈ ഒരു ഗാനത്തോടു കൂടി ഇന്നത്തെ ഗ്രാമഫോണിന്റെ എപ്പിസോഡും ദാ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം ഗ്രാമഫോണിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മെക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ട.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്ന് കണ്ട് വേഗം മടങ്ങാം.
1: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
2: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡിടോക്കിൽ കൂടെയുള്ളത് ദീപ. ഇന്ന് മെഡിടോക്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദത്തെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് നമുക്കറിയാമെന്ന് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു രോഗം തന്നെയാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. ഈ ഒരു രോഗത്തെക്കുറിച്ചും അതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മളോട് സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ഹോമിയോപ്പതി ക്ലിനിക്കിലെ ഡോക്ടർ ഹരിപ്രിയ. ഡോക്ടറിനെ ആദ്യം തന്നെ നമുക്ക് മെഡിടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ആദ്യം തന്നെ ഈ സ്തനാർബുദം എന്നൊരവസ്ഥയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
2: ബ്രസ്റ്റിലെ കോശങ്ങൾ അസാധാരണവും ക്രമാതീതവുമായി വളർന്ന് ട്യൂമറായി മാറുന്ന അവസ്ഥ, ഇതിനെയാണ് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം എന്ന് പറയുന്നത്. സ്ത്രീകളിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്.
1: ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അതായത് ഇപ്പം എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഈ ഒരു രോഗത്തിന് വരുന്നത്?
2: ബ്രസ്റ്റിൽ അല്ലെങ്കിൽ കക്ഷങ്ങളിൽ പുതിയ തടുപ്പുകൾ കാണപ്പെടുക, ബ്രസ്റ്റിൽ കട്ടിപ്പ് അല്ലെങ്കിൽ സ്വെല്ലിംഗ് കാണപ്പെടുക, ബ്രസ്റ്റിൽ ഓറഞ്ചിന്റെ തൊലി പോലെ ചെറിയ കുഴിവുകൾ കാണപ്പെടുക, നിപ്പിളിൽ നിന്ന് ഡിസ്ചാർജ് വരിക, ചിലരിൽ രക്തം വരിക, ബ്രസ്റ്റിന്റെ വലുപ്പത്തിൽ ഷേപ്പിൽ മാറ്റം വരിക, ബ്രസ്റ്റിൽ നിറവ്യത്യാസം കാണപ്പെടുക, ഈ പറഞ്ഞതൊക്കെ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ലക്ഷണങ്ങളാവാം. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉള്ള എല്ലാവരും ക്യാൻസർ രോഗികൾ ആവണം എന്നില്ല. ഇത്തരം ലക്ഷണങ്ങൾ മറ്റു പല അസുഖങ്ങളുടെയും ഭാഗമാകാം. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കണ്ട് രോഗനിർണയം നടത്തണം.
1: ഓക്കെ ഡോക്ടർ, ഇപ്പോ സാധാരണ ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഇന്ന പ്രായം, അങ്ങനെ ഏത് പ്രായക്കാരിലായിരിക്കും ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്?
2: സാധാരണയായി 40 അതിനു മുകളിൽ പ്രായമുള്ളവരിലാണ് സ്തനാർബുദം കൂടുതലായി കണ്ടുവരുന്നത്. എന്നാൽ ഇപ്പോൾ 30 മുകളിലുള്ളവരിലും കണ്ടുവരാറുണ്ട്.
1: എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഡോക്ടർ ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസറിലേക്ക് നയിക്കുന്നത്?
2: ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെ എന്ന് വെച്ചാൽ, വയസ്സ്, സാധാരണയായി 40 അതിനു മുകളിൽ പ്രായമുള്ളവരിലാണ് കൂടുതലായി കാണാറുള്ളത്. എന്നാൽ ഇപ്പോൾ 30 മുകളിലുള്ളവരിലും കണ്ടുവരാറുണ്ട്. അമിതവണ്ണം, അമിതവണ്ണം എന്നതും ക്യാൻസർ വരാനുള്ള സാധ്യത കൂട്ടുന്നു. മദ്യപാനം, പുകവലി, മദ്യപാനം പുകവലി എന്നതും ക്യാൻസർ വരാനുള്ള സാധ്യത കൂട്ടുന്നു. കുടുംബ പാരമ്പര്യം, കുടുംബ പാരമ്പര്യം ഉള്ള ആളുകളിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ആയതിനാൽ അങ്ങനെയുള്ളവർ 30 മുതൽ സ്വയം ശരീര പരിശോധനയും ആവശ്യമെങ്കിൽ മാമോഗ്രാമും ചെയ്യേണ്ടതാണ്. സ്ത്രീകളിൽ ഉള്ള ഹോർമോണുകളുടെ വ്യതിയാനം, സ്ത്രീ ഹോർമോണുകളായ ഈസ്ട്രജൻ, പ്രൊജസ്ട്രജൻ എന്നീ ഹോർമോണുകളിൽ ഉള്ള വ്യതിയാനം ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ ആർത്തവം ആരംഭിക്കുക, അതുപോലെ വൈകിയുള്ള ആർത്തവ വിരാമം, കുട്ടികൾ ഇല്ലാത്ത സ്ത്രീകൾ, ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾ, മൂലയൂട്ടാത്ത അമ്മമാർ, ആർത്തവ വിരാമത്തിന് ശേഷം ഹോർമോൺ ചികിത്സ സ്വീകരിക്കുന്ന സ്ത്രീകൾ എന്നിവരിലും ക്യാൻസർ സാധ്യത കൂടുതലാണ്. ഈ പറഞ്ഞ സാഹചര്യങ്ങളിൽ എല്ലാം തന്നെ ഈസ്ട്രജൻ എന്ന ഹോർമോണിന്റെ അളവ് കൂടുതലാണ്. അതുപോലെ ജനിതകപരമായും സ്തനാർബുദം കാണാറുണ്ട്.
1: അതുപോലെ ഡോക്ടർ, ഇതിന്റെ രോഗനിർണയം നമുക്ക് എങ്ങനെ നടത്താനായിട്ട് സാധിക്കും?
2: സാധാരണഗതിയിൽ രോഗനിർണയം നടത്തുന്നത് വൈദ്യ പരിശോധനയിലൂടെയും അതുപോലെ തന്നെ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയും മാമോഗ്രാമിലൂടെയും, അതിനുശേഷം FNIC അഥവാ കുത്തി പരിശോധിക്കുക, അതുപോലെ തന്നെ ബയോപ്സി എന്നീ ടെസ്റ്റുകളിൽ കൂടിയാണ്.
1: ഇപ്പൊ ഏതൊരു രോഗമാണെന്നുണ്ടെങ്കിലും നമുക്ക് പ്രതിരോധിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. നമുക്ക് ഈ ഒരു സ്തനാർബുദത്തെ ഏതൊക്കെ രീതിയിൽ പ്രതിരോധിക്കാൻ സാധിക്കും ഡോക്ടർ?
2: ആരോഗ്യപരമായ ഭക്ഷണ രീതികളും ഭക്ഷണശീലങ്ങളും ജീവിതത്തിന്റെ ഭാഗമാക്കുക, മദ്യപാനം, പുകവലി എന്നീ ശീലങ്ങൾ പാടെ ഉപേക്ഷിക്കുക, സ്വയം ബ്രസ്റ്റ് പരിശോധിക്കുക, അതുപോലെ പരിശോധനയിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടുക, അതുപോലെ 40 മുകളിലുള്ള സ്ത്രീകൾ വർഷത്തിൽ ഒരിക്കൽ എന്ന രീതിയിൽ മാമോഗ്രാം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ കുടുംബ പാരമ്പര്യം ഉള്ളവരാണെങ്കിൽ 30 ശേഷവും മാമോഗ്രാം ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ ഒരു പരിധിവരെ സ്തനാർബുദം വരുന്നത് നമുക്ക് തടയാൻ സാധിക്കും.
1: ഈ ഹോമിയോപ്പതിയിൽ സ്തനാർബുദം എന്ന കണ്ടീഷനല്ല നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും?
2: ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. കൂടുതലും ക്യാൻസർ വന്ന ആളുകളിൽ റെക്കറൻസ് തടയാൻ, അതായത് വീണ്ടും വരാനുള്ള സാധ്യത കുറയ്ക്കാനായി ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. അതുപോലെ തന്നെ കീമോതെറാപ്പി, റേഡിയോതെറാപ്പി മുതലായവയുടെ പാർശ്വഫലങ്ങൾക്കും ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. ചികിത്സകൾ സർക്കാർ ഹോമിയോ ആശുപത്രികളിലും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്ലിനിക്കുകളിലും ലഭ്യമാണ്. ചികിത്സകൾക്കായി രജിസ്റ്റേർഡ് ഹോമിയോപ്പതി ഡോക്ടേഴ്സിനെ സമീപിക്കാവുന്നതാണ്.
1: ഓക്കെ ഡോക്ടർ, അപ്പൊ എന്തായാലും കുറെ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചു. അപ്പൊ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നേരം ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം എന്നൊരു അവസ്ഥയെ കുറിച്ച് നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ ഹരിപ്രിയ. വീണ്ടും നമുക്ക് മെഡിടോക്കിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ദീപയാണ്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: കയ്യൊപ്പ് സിൽക്സ് 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

കഥകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: എട്ട് മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: Ready MacFast 90.4 Time Sync
3: 3 o'clock.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994491. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സ്ത്രീശക്തി, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ സ്ത്രീശക്തിയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു പോരാട്ടത്തിന്റെ കഥയാണ്. ഏതൊരു പോരാട്ടത്തിന്റെ പിന്നിലും ഒരു കഥയുണ്ടാവും അല്ലേ. 10 വർഷം ശുചീകരണ ജീവനക്കാരിയായി അതേ ആശുപത്രിയിലെ ഡോക്ടറായി മാറിയ ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെയാണ് എന്നൊരു പ്രയോഗമുണ്ട്. അത്തരത്തിൽ കഷ്ടപ്പാടിലൂടെ ജീവിതത്തിൽ വിജയം നേടിയ പെൺകുട്ടിയാണ് USA കണക്ടിക്കറ്റ് സ്വദേശി ഷേ ടൈലർ അലൻ. ഈ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, പല സ്ഥലത്തും പോരാട്ടം അല്ലെങ്കിൽ പല ലൈഫിലെ ഓരോ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന പല ആൾക്കാരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരാള് പോരാടി നേടിയ കഥ അത് നമ്മളുടെ നാട്ടിലെ തന്നെ ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്നുള്ളതാണ് സത്യം. പ്രതിസന്ധികളിൽ തളരാതെ ഓരോരുത്തരും അവരവരുടെ ജീവിതം പടുത്തുയർത്തുന്ന ഒരുപാട് കഥകൾ നമുക്കുണ്ടാവും. അതുപോലെ തന്നെ ഒരു കഥയാണ് ഇവിടെ അലനും പറയാനുള്ളത്. അതിൽ പ്രതീക്ഷയുടെ, ആത്മവിശ്വാസത്തിന്റെ, സ്നേഹത്തിന്റെ ഒക്കെ കയ്യൊപ്പും പതിഞ്ഞിട്ടുണ്ട്. 18ാം വയസ്സിൽ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മൂലം ബില്ലുകൾ അടയ്ക്കാൻ പോലും വഴിയില്ലാതെ വന്നപ്പോഴാണ് ഷേ ടൈലർ അലൻ ജോലി തേടിയിറങ്ങിയത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ അന്ന് പൂർത്തിയായിട്ടുണ്ടായിരുന്നുള്ളൂ. അടിസ്ഥാന ജോലികൾ തന്നെയായിരുന്നു ആശ്രയം. കാരണം ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ അതിനനുസരിച്ചിട്ടുള്ള ജോലി നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒടുവില് കണക്ടിക്കറ്റിലെ യേൽ ആശുപത്രിയിൽ ശുചീകരണ തൊഴിലാളിയായി ജോലിയും ലഭിച്ചു. ഒന്നും രണ്ടും ഒന്നും അല്ല കേട്ടോ, 10 വർഷക്കാലമാണ് നമ്മുടെ ഷേ അവിടെ ജോലിയിൽ തുടർന്നത്. എന്നാൽ ഇന്ന് കഥയാകെ മാറി മറിഞ്ഞു എന്നുള്ളതാണ്. ലൈഫില് ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും. നമ്മൾ വരുന്ന ഒരു സ്റ്റോറി ഉണ്ടല്ലോ, നമ്മൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഒരു സ്റ്റോറി ആയിരിക്കില്ല അത് എൻഡ് ചെയ്യുമ്പോൾ. അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കും അല്ലേ. ക്ലൈമാക്സിലോട്ട് എത്തുമ്പോഴേക്കും നമ്മൾ പോലും വിചാരിക്കാത്ത ഒരു ട്വിസ്റ്റൊക്കെ സംഭവിക്കായിരിക്കും. ശരിക്കും ഒരു സിനിമ പോലെ തന്നെയാണ് പലരുടെയും ലൈഫിലുണ്ടാവുന്ന സ്റ്റോറീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അതേ ആശുപത്രിയിൽ ഞാൻ ഈ പറഞ്ഞ ഷേ ഡോക്ടറായി ജോലി ചെയ്യാൻ ഒരുങ്ങാണ്. ഇപ്പോൾ 32 വയസ്സാണ് പ്രായം. അവസാന വർഷ മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ്. ഒരിക്കലും ഒരു ഡോക്ടറായി മാറുമെന്നത് ഷെയുടെ വിദൂര സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. എന്തിന് ഒരു ഡിഗ്രി പോലും നേടുമെന്ന് ചിന്തിച്ചിരുന്നില്ല എന്ന് പറയാം. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം കോളേജിൽ ചേർന്ന് വിദ്യാഭ്യാസം തുടരാൻ വഴിയൊരുങ്ങി. അതോടെ അവളുടെ ജീവിതം പുതിയ മേഖലയിലേക്ക് കടക്കുകയും ചെയ്തു. ഡോക്ടറാകാൻ ഷേ തീരുമാനിച്ചതിന് പിന്നിൽ വ്യക്തമായ മറ്റൊരു കാരണവും കൂടിയുണ്ട്. അതായത് കോളേജ് വിദ്യാഭ്യാസം തുടരുന്നതിനിടെ ഷെയുടെ അമ്മയ്ക്ക് അസുഖങ്ങൾ ബാധിച്ചു. എപ്പോഴും ചികിത്സ തേടേണ്ട അവസ്ഥയായിരുന്നു. പണം കണ്ടെത്തുന്നതിനായിട്ടാണ് പഠനത്തിനൊപ്പം തന്നെ ഹോസ്പിറ്റലിലെ ക്ലീനിങ് ജോലിയും തുടർന്നത്. അപ്പൊ അമ്മയുടെ അസുഖം എന്താണെന്ന് ഡോക്ടർമാർക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. മാനസിക രോഗമാണ് എന്നായിരുന്നു അവരുടെ നിഗമനം. എന്നാൽ പലതവണ അഡ്മിറ്റ് ആയിട്ടും അമ്മയുടെ അവസ്ഥയിൽ മാറ്റം വരാതിരുന്നതോടെ എന്തോ കാര്യമായ പ്രശ്നം അമ്മയ്ക്കുണ്ടെന്ന് മകൾ ഷേ കരുതി. മുൻപ് ഒരു തീപിടുത്ത സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടായ പൊള്ളലാവാം അമ്മയ്ക്ക് നിരന്തരം ശ്വാസതടസ്സം ഉണ്ടാവുന്നതിനുള്ള കാരണം എന്നാണ് ഷേ ചിന്തിച്ചത്. അങ്ങനെ ഷേ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് അമ്മ ചികിത്സ തേടിയിരുന്നതും. അപ്പൊ യഥാർത്ഥ രോഗകാരണം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് ഷേ ആശുപത്രിയുടെ മേധാവിക്ക് ഇമെയിൽ അയച്ചു. തന്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നേരിട്ട് തന്നെ അവരെ ധരിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇതോടെ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമായി അല്ലെങ്കിൽ വിശദമായിട്ട് തന്നെ അവർ പരിശോധനകൾ നടത്തുകയും ഷേയുടെ അമ്മയുടെ വോക്കൽ കോഡിന് തകരാർ സംഭവിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. അപ്പൊ ഈ അനുഭവത്തോടെയാണ് ആശങ്കയിൽ കഴിയുന്ന രോഗികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനം ഷേ എടുക്കുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലാണ് നമ്മൾ പല കാര്യങ്ങളും മാറി ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആവണം, അല്ലെങ്കിൽ ഇതൊന്ന് മാറി കിട്ടാനായിട്ട് ഞാൻ ഈ ഒരു രീതിയിലേക്ക് പോയേ പറ്റൂ. അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടാവുന്ന ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ പോയിന്റ് ഒന്ന് മാറ്റി പിടിക്കുന്നത്. അങ്ങനെ ഡോക്ടർ ആവാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു തുടങ്ങി. അതിനായി പരിശ്രമങ്ങൾ ആരംഭിച്ചതിന്റെ ഫലമായി 2021 ഹോവാർഡ് യൂണിവേഴ്സിറ്റി മെഡിക്കൽ സ്കൂളിൽ പ്രവേശനവും ലഭിച്ചു. ജോലി ഉപേക്ഷിച്ച് പഠനം തുടരാനായിരുന്നു തീരുമാനം. വിരമിക്കുന്നതിന് തൊട്ടു മുൻപ് ഹോസ്പിറ്റൽ മേധാവിയെ കണ്ട് കാര്യം പറയുമ്പോൾ ഇതേ ആശുപത്രിയിൽ ഡോക്ടറായി മടങ്ങി വരുമെന്ന് ഒരു പ്രവചനം പോലെ അവർ പറയുകയും ചെയ്തു. ഇത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ 20 March യേൽ ഹോസ്പിറ്റലിൽ തന്നെ അനസ്തേഷ്യോളജി റെസിഡൻസിയിൽ ജോലി ലഭിച്ചതായിട്ട് അറിയിപ്പ് ലഭിച്ചത്. അപ്പോൾ ഒരു കാലത്ത് അവിടെ ക്ലീനിംഗ് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന അതേ വരാന്തകളിലൂടെ ഡോക്ടർ വേഷം അണിഞ്ഞ് നടക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ഷേ. ഷേയുടെ കഥ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞതോടെ മനസ്സ് നിറഞ്ഞ് പ്രശംസിച്ചുകൊണ്ടാണ് ആളുകൾ പ്രതികരണം അറിയിക്കുന്നത്. കാരണം അവിശ്വസനീയമായിട്ടുള്ള ഒരു നേട്ടമാണല്ലേ. ഒന്ന് മനസ്സ് വെക്കുകയും അതിനായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്താൽ ഏതൊരു വ്യക്തിയുടെയും ലൈഫ് സ്വപ്നതുല്യമായി മാറിമറിയും എന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഷേ. അതിനുള്ള കമന്റ്സ് ആണ് ഷേയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലൂടെ നമ്മളുടെ ലൈഫ് മാറിമറിയുമ്പോഴേക്കും അത് നല്ലതും ആവാം ചീത്തയും ആവാം. ഒരുപാട് നല്ല സ്വപ്നങ്ങൾ കണ്ട് നമ്മൾ നല്ല രീതിയിൽ വരുന്ന ഒരാൾക്ക് പെട്ടെന്നായിരിക്കാം തകർച്ച ഉണ്ടാവുന്നത്. മറിച്ച് തകർച്ചയുടെ വക്കിൽ നിന്ന് പെട്ടെന്നായിരിക്കും ലൈഫിൽ ഒരാൾക്ക് ഒരു കയറ്റം ഉണ്ടാവുന്നത്. അത് മാറി മറിഞ്ഞു ഇരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള ട്വിസ്റ്റുകളിലൂടെയാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. നമ്മളൊരു സിനിമ കാണുമ്പോൾ 2-2.5 hours അതിൽ എന്തൊക്കെയാണോ അത് നമ്മൾ എത്രയോ വർഷം ജീവിച്ച് തീരുമ്പോഴാണ് എന്താണ് നമ്മുടെയൊക്കെ ക്ലൈമാക്സ് എന്ന് നമ്മൾ അറിയാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു കുട്ടി അവിടെ ക്ലീനിങ് ജോലി ചെയ്യുന്നു, അതേ ഹോസ്പിറ്റലിൽ ഡോക്ടർ ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കഷ്ടപ്പാടൊന്നും അല്ല അവർ നേരിട്ടത് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അപ്പോഴും സ്വപ്നമായിട്ട് മാത്രം, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യം യാഥാർത്ഥ്യമായി. ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന അതേ ഹോസ്പിറ്റലിൽ ഡോക്ടർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവത്തിൽ അപൂർവം ചിലർക്ക് കിട്ടുന്ന ഭാഗ്യം മാത്രമാണല്ലേ. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളും അല്ലെങ്കിൽ നമ്മൾ ലൈഫിന്റെ ചില ടേണിംഗ് പോയിന്റിൽ എടുക്കുന്ന തീരുമാനങ്ങളും ഒക്കെ ആയിരിക്കും നമ്മളുടെ ഫ്യൂച്ചറിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളും. അപ്പം അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് വ്യക്തമായും നല്ല രീതിയിലും ആലോചിച്ച് തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. ആ തീരുമാനത്തിൽ നമുക്കൊരു സക്സസ് ഉണ്ടാവണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സക്സസ് എല്ലാവർക്കും ഉണ്ടാവും. നമ്മളുടെ കഴിവുകളും നമ്മുടെ സ്വപ്നങ്ങളും തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി മാക്സിമം പോരാടുക എന്നുള്ളതാണ്. അപ്പം എന്തായാലും ഇന്നത്തെ സ്ത്രീശക്തിയിൽ നമ്മൾ ഇത്രയും നേരം കേട്ടത് ഷേ ടൈലർ അലൻ എന്ന പെൺകരുത്തിനെ കുറിച്ചാണ്. ഇതോടെ ഇന്നത്തെ സ്ത്രീശക്തി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു പെൺകരുത്തുമായി നമുക്ക് കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്.

0: ഏറ്റുമാനൂർ.
1: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: തിരുവല്ലയിലെ പ്രശസ്ത സ്വയംഭരണ സ്ഥാപനമായ മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് മാക്ഫാസ്റ്റ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള എം എസ് സി ബയോ ഇൻഫോർമാറ്റിക്സ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ജീനോമിക്സ്, പ്രോട്ടിയോമിക്സ്, ഡാറ്റ അനാലിസിസ്, ബയോ ഇൻഫോർമാറ്റിക്സ് ടൂളുകൾ, കമ്പ്യൂട്ടേഷണൽ ബയോളജി തുടങ്ങിയ നവീന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും ഗവേഷണ അവസരങ്ങളും ലഭ്യമാകും. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം, പരിമിത സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി മാക്ഫാസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
1: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെൻ 4 o'clock.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: യൂറിക്കാസ്റ്റ് കൂടിയ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ?
3: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: സീറോ ഡെലിവറി
7: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
6: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
7: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
6: ഫോൺ 7012586661.
7: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: ರೇಡಿಯೋ ಕಫೆ. ದಿಸ್ ಈಸ್ ರೇಡಿಯೋ ಕಫೆ. ರೇಡಿಯೋ ಕಫೆ.
1: ഹായ്, ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഞാൻ ഇങ്ങനെ ചായയൊക്കെ കുടിക്കാനുള്ള സമയമായിട്ടുണ്ടല്ലേ. സമയം 4 മണിയായിട്ടുണ്ട്. 4 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആകുമ്പോൾ ദാ ഇവിടെ ഞാൻ എത്തിയിട്ടുണ്ട്. ഇന്ന് റേഡിയോ കഫേയിൽ കൂടെ ഉള്ളത് ഞാൻ ആർ ജെ അപർണയാണ് കേട്ടോ. ഇനിയുള്ള 1 മണിക്കൂർ സമയം നമ്മളങ്ങോട് ആഘോഷിക്കാൻ പോവുകയാണ്. രസകരമായിട്ടുള്ള മത്സരങ്ങളുണ്ട്, ചായ വിശേഷങ്ങളുണ്ട്, അതിനപ്പുറം കുറച്ച് കുറച്ച് അധികം കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ഇതെല്ലാം ചേർന്ന് ദാ ഇങ്ങനെ റേഡിയോ കഫേ യാത്ര തുടരുകയാണ്. അപ്പം നമ്മുടെ കൂടെ കുറേ പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. എൽ സി ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. ഹായ് അപ്പൂസ്കുട്ടി, ഗുഡ് ഈവനിങ് പറഞ്ഞ അനിൽ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സനിൽ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വന്ന എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഈവനിങ് ഞാൻ അങ്ങോട്ട് തരുകയാണ് കേട്ടോ. ചായയൊക്കെ കുടിച്ചായിരുന്നോ? കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു കപ്പ് കാപ്പിയൊക്കെ ആയിട്ട് അടുത്ത് വെച്ചിരുന്നോളൂ. ഒരുപാട് മത്സരങ്ങൾ, രസകരമായിട്ടുള്ള ഗെയിംസിലൂടെയാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ഷീജ ചേച്ചിയും എത്തിയിരിക്കുകയാണ് കേട്ടോ. കുറച്ചധികം പേര് വരാനുണ്ട്, കാരണം അവർക്ക് പാട്ട് വേണം. പാട്ട് കേട്ട് ആഘോഷത്തോടെ വരാൻ ഇഷ്ടമുള്ള കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കുള്ള പാട്ടും ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സൽമിത ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗുഡ് ഈവനിങ് ഇതാ. അപ്പോൾ എന്തായാലും നമ്മൾ എന്താ പറയുക, ചായ വിശേഷങ്ങളും രസകരമായ മത്സരങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ, ഇതൊക്കെ തുടങ്ങണ്ടേ. നമ്മൾ 3 സെഗ്മെൻറ്റാണ് റേഡിയോ കഫേയിലുള്ളത്. ഫസ്റ്റ് സെഗ്മെൻറ്റ് വരുന്നത് സിനിമാ സ്കോപ്പാണ്. സിനിമയുമായി ബന്ധപ്പെട്ട കുട്ടി കുട്ടി ചോദ്യങ്ങളാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ദാ ഇങ്ങനെ കാത്ത് കാത്തിരിക്കുന്നത്. അതും കഴിഞ്ഞ് നമ്മൾ 2-ാമത്തെ സെഗ്മെൻറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് കാര്യമായിട്ടുള്ള കളികളാണ്. അവിടെ ജി കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ചളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങനെ അങ്ങനെ എല്ലാം ഉണ്ട്. അത് ഹൈഡ് െന്ന് പറയും. അതും കഴിഞ്ഞ് നമ്മൾ 3-ാമത്തെ സെഗ്മെന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എന്റെ കയ്യിൽ വലിയ റോളൊന്നും ഇല്ല. അത് നമ്മുടെ കലാകാരന്മാരുടെ അല്ലേ, നമ്മുടെ കൂടെ ഒരുപാട് കലാകാരന്മാരുണ്ട്, അവർക്കുള്ള ഒരു അവസരമാണ് ടാലന്റ് ഓഫ് ദി ഡേ എന്ന് പറയും. അപ്പം ഈ 3 സെഗ്മെന്റുകളായിട്ടാണ് നമ്മൾ റേഡിയോ കഫെ മുന്നോട്ട് പോകുന്നത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ, ആദ്യത്തെ പാട്ടിലേക്ക് പോവുകയാണ്. കുറച്ച് പേര് എത്താനുണ്ട്, അപ്പോൾ അവരൊക്കെ ഇങ്ങനെ എത്തിക്കോട്ടെ. അതിന് വേണ്ടിയിട്ടുള്ളൊരു പാട്ടാണ്. കുറച്ച് മുമ്പ് ഒരു അല്ലു അർജുൻ മൂവിയിലെ ഒരു പാട്ട് കേട്ടില്ലേ, അപ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ വേറൊരു പാട്ടോടി വന്നു. ആ ഒരു പാട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി റേഡിയോ കഫേ.

സെഗ്മെന്റ് ഓൾറെഡി എല്ലാത്തിനെയും കുറിച്ച് ഞാനൊന്ന് ഒരു ഔട്ട്ലൈൻ തന്നിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും നമ്മൾ പോവുകയാണ് സിനിമാ സ്കോപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ ഒരു ടൈറ്റിൽ താ വരാണ്, അതാ നമ്മുടെ ടൈറ്റിൽ. സിനിമാ സ്കോപ്പ്.

0: യെസ്, അങ്ങനെ സിനിമാ സ്കോപ്പിന്റെ ടൈറ്റിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പൊ വേറൊന്നുമില്ല, സാധാരണ ചോദിക്കുന്ന ഒരേ പാറ്റേൺ തന്നെയാണ് ഇന്ന് ഞാൻ പിടിച്ചിട്ടുള്ളത്. എന്റെ കയ്യിൽ ഒരു മൂവി ക്ലിപ്പുണ്ട്, അതായത് ഒരു ഡയലോഗ് ഉണ്ട്, അത് ഞാൻ അങ്ങോട്ട് തരും. അതേത് മൂവിയിലേതാണ് എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. സിമ്പിൾ, നിസ്സാരം അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങിയാലോ, ഫസ്റ്റ് ഓഡിയോ ക്ലിപ്പിലേക്ക് പോവാണ്. ഇതേത് മൂവിയിലേതാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇതാ വരുന്നു നമ്മുടെ ഓഡിയോ ക്ലിപ്പ്, ഇത് ശ്രദ്ധിച്ച് കേട്ടോ.
1: പക്ഷെ അത്രയും നേരത്തെ എത്തിച്ച് എല്ലാം കേടായി പോയാലോ?
2: 10 ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്ന സാധനമാ, ഇനി വേണേലും ഇരിക്കും ഇതുപോലെ ഒരാഴ്ച. കേരളത്തിൽ ഒരു പച്ചക്കറിയും കേടാവില്ല സിസ്റ്ററേ.
3: ഒറ്റ കാര്യമുള്ളു ബെന്നിച്ച, ഇത് നമുക്കിടയിൽ തന്നെ നിക്കണം. മരുന്നടിക്കാത്ത പച്ചക്കറി വേണോന്നാ അവര് പറഞ്ഞിരിക്കുന്നത്.
2: അതിന് നമുക്ക് കുറച്ച് മണ്ണും ചെളിയും പൊടിയൊക്കെ തേച്ചങ്ങ് കൊടുത്താ പോരെ, ജൈവമാണെന്നേ തോന്നത്തുള്ളൂ. പിന്നെ ഈച്ച വന്നിരിക്കാനുള്ള മരുന്നും അടിച്ചേക്കാം, അപ്പൊ പിന്നെ ഫ്രഷ് ആണെന്നുള്ളതിനെ പറ്റി സംശയം ഉണ്ടാവില്ലല്ലോ.
1: അല്ല, ഫ്രഷ് സാധനം തന്നെ വേണം.
2: ഈ കാണുന്ന പോലെ പഴുത്തു തുടുത്തു വരണമെങ്കിൽ അത്യാവശ്യം ചില വേലകളൊക്കെ കാണിക്കേണ്ടി വരും സിസ്റ്ററേ.
0: യെസ്, അപ്പൊ ഇതാണ് നമ്മുടെ ഓഡിയോ ക്ലിപ്പ്. ഏത് മൂവിയിലെ ഇതാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. കണ്ടുപിടിച്ചിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറായ 9495730333 ഇതിലേക്കാണ് കേട്ടോ അയക്കേണ്ടത്. നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം, 9495730333. എനിക്കിവിടെ ശരി ഉത്തരങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ശരി ഉത്തരം അയച്ചിട്ടുള്ളത് നമ്മുടെ ലക്ഷ്മി പ്രിയ ചേച്ചി, ഇതാ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. സൽമ, ഇതാ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. ഫെബിൻ വെൺപാല, ശരി ഉത്തരമാണ് കേട്ടോ അയച്ചിട്ടുള്ളത്. ആകാശ് മോൻ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. രാജപ്പൻചാട്ടൻ ശരി ഉത്തരമാണ് അയച്ചിട്ടുള്ളത്. ഷീജ ചീച്ചി ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. ഷൈജ ചേച്ചി, അവർ രണ്ടുപേരും ശരി ഉത്തരമാണ് അയച്ചിട്ടുള്ളത്. ശില്പ ചീച്ചി ഒറ്റപ്പാലം ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി ആരെങ്കിലും ശരി ഉത്തരം പറയാനുണ്ടോ? ഇപ്പൊ കേട്ട ഓഡിയോ ക്ലിപ്പ് ഏത് മൂവിയിലേതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. സിമ്പിൾ. അറിയില്ല സിറാജേട്ടൻ, ഞാൻ ഇപ്പം ഉത്തരം പറയാം, അപ്പം മനസ്സിലാകും കേട്ടോ. സിറാജേട്ടൻ ഈ ഒരു സീനൊക്കെ കണ്ടിട്ടുള്ളതാണ്, പക്ഷെ അങ്ങോട്ട് മറന്നുപോയതാ, സാരില്ല. രാജേഷേട്ടൻ പച്ചാളം ശരി ഉത്തരം, ശരി ഉത്തരം. അങ്ങനെയൊക്കെ പറയാമോ? ഗീത ചീച്ചി ചുമത്ര ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. നമസ്കാരം അപർണ, ഞാനിതാ എത്തിക്കഴിഞ്ഞു. എത്തിക്കഴിഞ്ഞെങ്കിൽ വേഗം ഉത്തരവ് ഇങ്ങോട്ട് പോന്നോട്ടെ ജയങ്കരേട്ടൻ. രാജേഷേട്ടൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. അനിത ചീച്ചി ശരി ഉത്തരം, രാജേഷേട്ടൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. അനിത ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. നുണ പറയരുത്, ഒരിക്കലും പറയത്തില്ല, ഞാൻ നല്ല കൊച്ച. അനിൽ ചേട്ടൻ ശരി ഉത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. യെസ്, അപ്പോ അങ്ങനെ നമ്മുടെ ജയങ്കരേട്ടനും ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും ശരി ഉത്തരം പറയാനുണ്ടോ? ആരെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടോ? യെസ്, നമ്മുടെ ശിവചീച്ചി കുമരകം ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ശരി ഉത്തരത്തിലേക്ക് ഞാൻ അങ്ങോട്ട് കടക്കുകയാണ് കേട്ടോ. ഇത്രയും സമയം മതിയല്ലോ, അങ്ങോട്ട് പോവാണ്. ശരി ഉത്തരം എന്ന് പറയുന്നത് ഹൗ ഓൾഡ് ആർ യു എന്നതാണ് കേട്ടോ. ഹൗ ഓൾഡ് ആർ യു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു അടിപൊളി കൈയിലുണ്ട്. ഇപ്പൊ തരത്തില്ല, അവസാനേ തരത്തുള്ളൂ കേട്ടോ. എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്തതും ഒരു മൂവി ഓഡിയോ ക്ലിപ്പാണ്. ഏതാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് സിനിമാ സ്കോപ്പിലുള്ളത്. ഇതാ വരുന്നു അടുത്ത ചോദ്യം.
4: ബിരിയാണി നമ്മൾ തിന്നിട്ട് എല്ലും കഷ്ണം നായ്ക്കിട്ട് കൊടുത്തിട്ട് അതിന്റെ മുഖത്ത് നോക്കി നിന്റെ ടൈം എന്ന് പറയുന്ന എച്ചിത്തര ഇപ്പൊ ഈ പറഞ്ഞത്. 85 കോടി രൂപയ്ക്ക് പാപ്പഞ്ചേട്ടന്റെ കയ്യിൽ നിന്ന് കച്ചവടമാക്കിയ ഷോപ്പിംഗ് മാള് വാങ്ങാൻ തയ്യാറാണെന്നും പറഞ്ഞ് സാറുമാര് ഞങ്ങളുടെ അടുത്തേക്കാ വന്നത്. അല്ലാണ്ട് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഈ നിൽക്കുന്ന ഒരുത്തന്റെ മുന്നിലും ഞങ്ങൾ വന്നിട്ടില്ല. ഇനിയിപ്പോ 85 വാങ്ങിയത് 85 തന്നെ വിൽക്കേണ്ടി വന്നാലും രാൻക അത് അന്തസ്സായിട്ട് തന്നെ ചെയ്യും. എന്നിട്ട് അരച്ചായക്ക് കാശില്ലാണ്ട് ഞങ്ങള് വീണ്ടും ഈ അങ്ങാടിയിൽ തെണ്ടിത്തിരിയായിരിക്കും. പക്ഷെ അന്നും നിങ്ങൾ ഇപ്പൊ ഇട്ട് തന്ന എല്ലും കഷ്ണം നഷ്ടമായല്ലോ എന്നോർത്ത് കുറ്റബോധം ഉണ്ടാവില്ല. വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ല ഭായി, കോർപ്പറേറ്റ് ലോയും ബിസിനസ് അഡ്മിനിസ്ട്രേഷനും ഒന്നും പഠിച്ചിട്ടും ഇല്ല. എന്നാലും 10 വാങ്ങിയത് 20 വിൽക്കാൻ ശ്രമിക്കണോ എന്ന ചന്ത നിയമം അറിയാം.

0: ഈ സിറ്റിങ്ങോടുകൂടി ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യമായി, നമ്മുടെ കയ്യിലുള്ള മുതലിന് ആവശ്യക്കാരുണ്ട് ഒരുപാട്.
1: അപ്പൊ ഇതാണ് നമ്മുടെ ചോദ്യം, ഏത് മൂവിയാണ് എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ. അപ്പൊ എനിക്കിവിടെ ശരി ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നത് ആരാണ് എന്ന് നോക്കുകയാണെങ്കിൽ, ഫെബിൻ വെൺപാല ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. സിറാജേട്ടൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശ് മോൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഷൈജി ചീച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഗീത ചീച്ചി ചുമത്ര ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. സൽമയത്ത് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷീജി ചീച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബാക്കി ഉത്തരങ്ങൾ പോന്നോട്ടെ. രാജേഷ് ചേട്ടൻ ഒരു ഗസ് ശരിയാണ് ശരിയാണ് കേട്ടോ. ലക്ഷ്മി പ്രിയ ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. രാജപ്പൻ ചേട്ടൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ആരാണ് ശരി ഉത്തരം പറയാനുള്ളത്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. സലിൽ ചേട്ടൻ എന്തോ കാര്യമായിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്, വേഗം പോന്നോട്ടെ. ഷീബ ചേച്ചി കുമരകം ശരി ഉത്തരവുമാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, അങ്ങനെ ശരി ഉത്തരവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനിത ചേച്ചി ശരി ഉത്തരമാണ് കേട്ടോ. എല്ലാവരും ശരി ഉത്തരം കേട്ടോ പറഞ്ഞോണ്ടിരിക്കണം. ആർക്കും മുട്ട കൊടുക്കാനില്ല കേട്ടോ, ഇന്ന് മുട്ട മൊത്തം കമ്പനിക്ക് എന്നാ തോന്നുന്നത്. യെസ്, അനിൽ ചേട്ടൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. സിനിമ കണ്ടിട്ടുണ്ട്, പേര് ഓർമ്മ വരുന്നില്ല, ഒന്നുകൂടി ആലോചിച്ചാൽ ചിലപ്പോൾ കിട്ടും. ആശ ചേച്ചി തുടപുഴ ശരി ഉത്തരമാണ് കേട്ടോ. ഇത്രയും സമയം മതി എന്ന് വിചാരിക്കുന്നു, ശരി ഉത്തരത്തിലേക്ക് ഞാൻ അങ്ങ് കടക്കുകയാണ് കേട്ടോ. ജയങ്കരേട്ടൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ശരി ഉത്തരം എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പി ആണ് കേട്ടോ. ഇന്ത്യൻ റുപ്പി എന്നാണ് ശരി ഉത്തരം. അപ്പൊ നമ്മുടെ പൃഥ്വിരാജ് ഏട്ടന്റെ ഇന്ത്യൻ റുപ്പി എന്ന മൂവിയിലെ ആ ഒരു ഓഡിയോ ക്ലിപ്പായിരുന്നു നമ്മളിപ്പോ കേട്ടത്. അപ്പൊ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരടിപൊളി കൈയടി ഞാൻ തരുന്നതാണ്. പക്ഷേ ഒരു ചോദ്യം കൂടി കയ്യിലുണ്ട്, മൂന്നാമത്തെ ചോദ്യമാണ്. ഈ സെഗ്മെന്റിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ദാ വരുന്നു ഓഡിയോ ക്ലിപ്പ്, ഏത് മൂവിയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ദാ വരുന്നു മൂന്നാമത്തെ ചോദ്യം.
2: എല്ലാ കോഴികൾക്കും നല്ല കുടവേറുണ്ടല്ലേ, ഡോ അതിനിട്ട് ഇങ്ങനെ പിച്ചല്ലേ. അപ്പൊ ഈ ഫ്രഞ്ച് പഠിപ്പിക്കാൻ എന്നോട്ടാ പോണേ? ഒരു ഓറിയന്റേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. എന്നിട്ട് രാവിലെ ഉച്ചയ്ക്കും ഓരോ ബാച്ച്. ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോവാ,
3: അപ്പോഴേക്കും വാങ്ങിയോ. നല്ല കളർ, നൈസ്.
2: ആക്ച്വലി എന്നെ കൊണ്ട് എന്തിനാ സാൻസ്ക്രിറ്റ് സെക്കൻഡ് ലാംഗ്വേജ് പഠിപ്പിച്ച? ഫ്രഞ്ച് ആയിരുന്നെങ്കിൽ മാട്രിമോണി പ്രൊഫൈൽ ഉണ്ടായിരുന്നു, കുറച്ചുകൂടി കൂളായനെ.
4: ഞാൻ വിചാരിച്ചു സംസ്കൃത ഇയാൾ എന്നെ പഠിപ്പിക്കുന്നു.
2: ഓ, എനിക്കിതിൽ ആകെ അറിയുന്നത് ഓം ക്രീം കൂട്ടിച്ചാത്താണ്.
4: ഓ പൂവേ എപ്രോത്ര നമ്പോർത്ത് കല്ലോം സീ ഹൂ സെ പാസിയോനെ ഓ സീ സത്തെ നെസസ്തെ.
2: ഏ, ഇതൊക്കെയുള്ള സ്ഥിതിക്ക് പപ്പടം മറക്കേണ്ട ആവശ്യം.
1: എന്താണ്, എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഏതാണ് മൂവി എന്നതിനെ? സിമ്പിളായിട്ടുള്ള ചോദ്യമായിരുന്നു, പക്ഷെ ഇവിടെ ആരും ഉത്തരം പറയുന്നില്ല, എന്തു പറ്റി. യെസ്, അനിത ചീച്ചി ശരി ഉത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അതെ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടും. നമ്മുടെ ശോഭന മാമിൻ്റെ വോക്കൽ അല്ലേ. ശോഭന മാം ഉണ്ട്, കല്യാണി പ്രിയദർശൻ ഉണ്ട്, അച്ഛുവിൻ്റമ്മ തെറ്റുത്തരാണ്. ഇന്നത്തെ ചിന്താ വിഷയം തെറ്റുത്തരാണ്. കുറച്ച് മുമ്പല്ല ഞാൻ പറഞ്ഞ മുട്ട മൊത്തം കമ്പനിക്കാണെന്ന്, അത് ഞാൻ തിരിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. മുട്ടയൊക്കെ ഞാനിവിടെ കൈമാറുകയാണ്. സൽമയത്തേക്ക് ഒരു മുട്ട ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. സലിൽ ചേട്ടനൊരു മുട്ട ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കേട്ട ഓഡിയോ ക്ലിപ്പ് ഏത് മൂവിയിൽ ഇതാണ് എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇതാ ഇവിടെ അടുത്ത ശരി ഉത്തരം വന്നിട്ടുണ്ട്. ഫെബിൻ വെൺപാല ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. സിറാജേട്ടൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കള്ള ചിരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. സൽമയിത്ത എനിക്ക് മുട്ട വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ശരി ഉത്തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ബാക്കി ആരുമില്ലേ ശരി ഉത്തരം പറയാനായിട്ട്? യെസ്, അങ്ങ് കടൽ കടന്ന് നമുക്കൊരു ശരി ഉത്തരം വന്നിട്ടുണ്ട്. ലക്ഷ്മി പ്രിയ ചേച്ചിയാണ് ശരി ഉത്തരം അയച്ചിട്ടുള്ളത്. അനിൽ ചേട്ടൻ തുടരുമല്ല കേട്ടോ. ഒരു മുട്ട ഞാൻ അങ്ങോട്ട് തന്നേക്കുകയാണ് അത് പറഞ്ഞ സ്ഥിതിക്ക്. ശിവചേച്ചി കുമരകം ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആശ ചേച്ചി തൊടുപുഴ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സത്യൻ അന്തിക്കാട് ചിത്രമാണോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതിന് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാലേ അത് ഒരു വലിയ ക്ലൂ ആയി പോകും, എങ്കിലും പറഞ്ഞേക്കാം. സത്യൻ അന്തിക്കാടിൻ്റെ മകൻ ആണതിൻ്റെ മെയിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, എന്ന് വേണമെങ്കിലല്ല അങ്ങനെയാണ്. പത്തിരന്തിക്കാടിന്റെ മകനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ഈ ഒരു മൂവി. ഏതാണ് ആ മൂവി എന്നാണ് അറിയേണ്ടത്. യെസ്, രാജേഷ് ഏട്ടൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഗീത ചീച്ചി ചുമത്ര ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശ് മോൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷീജ ചീച്ചി ശരി ഉത്തരമാണ്. അനിൽ ചേട്ടൻ ശരി ഉത്തരമാണ്. ആശ ചീച്ചി തൊടുപുഴ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. രാജേഷ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. ശിവചീച്ചി കുമരകം ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി പ്രിയ ചീച്ചി, അനന്ത ചീച്ചി, സൽമിത്ത ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഫെബിൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയും പേരാണ് കേട്ടോ ശരി ഉത്തരം പറഞ്ഞിട്ടുള്ളത്. അപ്പം ശരി ഉത്തരം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, വരനെ ആവശ്യമുണ്ട് ഇതാണ് ശരി ഉത്തരം. അപ്പം വരനെ ആവശ്യമുണ്ട് എന്നതാണ് ചിത്രം. അപ്പോൾ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കയ്യടിയുണ്ട്. ഈ ഒരു ചോദ്യത്തിന് മാത്രമല്ല, ഇതിനു മുമ്പ് രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു, അതിനും കൂടി ശരി ഉത്തരം പറഞ്ഞവർക്കുള്ള കയ്യടിയാണ് കേട്ടോ വരുന്നത്. ദാ വരുന്നു കയ്യടി. യെസ്, അങ്ങനെ കയ്യടിയൊക്കെ തന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു പാട്ട് കേൾക്കാനുള്ള സമയമാണ് കേട്ടോ. ദാ വരുന്നു പാട്ട്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: കൊച്ചി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
4: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: ರೇಡಿಯೋ ಕಫೆ. ದಿಸ್ ಈಸ್ ರೇಡಿಯೋ ಕಫೆ.
1: രസകരമായ മത്സരങ്ങളും ചായ വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് റേഡിയോ കഫേയാണ്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. സമയം 4 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിട്ടുണ്ട്. പലരും ചായയൊക്കെ കുടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും. എന്നാൽ മറ്റു ചിലർ ചായ കുടിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനം ഇപ്പോഴും എടുത്തിട്ടുണ്ടാവില്ല. എങ്കിലും നമ്മൾ നമ്മുടെ രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് കടക്കാനുള്ള സമയം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ടൈറ്റിൽ ഇതാ വരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ടൈറ്റിൽ വന്നതിന് ശേഷം സംസാരിക്കാം.

യെസ്, ഹൈഡ് ആൻഡ് സീക്ക് ആണ്. ഹൈഡ് ആൻഡ് സീക്കിൽ രസകരമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ജി കെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇന്ന് കുറച്ച് ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കടന്നു പോകാം. അതായത് ഇന്ത്യയെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് എന്നതാണ് എൻ്റെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്, അതിൻ്റെ പേരെന്താണ് എന്നതാണ് കേട്ടോ ചോദ്യം. അപ്പോൾ ഇതിന് ഉത്തരം അറിയാവുന്നവർ വേഗം ഫോൺ എടുക്കുക, 9495730333. ഇതാണ് നമ്മുടെ നമ്പർ, ഇതിലേക്കാണ് നിങ്ങളുടെ ഉത്തരങ്ങൾ അയക്കേണ്ടത്. ചോദ്യം കേട്ടിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി പറയാം, ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ പോലെ അല്ലായിരുന്നു, അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ്, നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമായിരുന്നു ആ ഒരു കമ്പ്യൂട്ടർ. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് അല്ലെങ്കിൽ അതിൻ്റെ പേരെന്താണ് എന്നതാണ് ചോദ്യം. ദാ ഇവിടെ ശില്പ ചേച്ചി ഫസ്റ്റ് ാണ് കേട്ടോ ശരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ശില്പ ചേച്ചി ഒറ്റപ്പാലം, ദാ തൊട്ടു പുറകെ ആകാശ് മോൻ ഉണ്ട് ശരി ഉത്തരം, സൽമയിത്ത അതാ ശരി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ മൂന്ന് സ്ഥാനം ഇവർ കരസ്ഥമാക്കിയിരിക്കുകയാണ്. തൊട്ടു പുറകെ ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആശി ചേച്ചി തൊടുപുഴ ശരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്. എൽസി ചേച്ചി ശരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് എന്നതാണ് കേട്ടോ എന്റെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഷൈജ ചേച്ചി ശരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഗീത ചേച്ചി ചുമത്ര ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അനിത ചേച്ചി ശരി ഉത്തരാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? അനിൽ ചേട്ടൻ അതിന്റെ റേഷ്യോ മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ, എന്നാലും ഷീജ ചേച്ചി ശരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് എന്നതാണ് എന്റെ ചോദ്യം.

ലിസി ചീച്ചി ശരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്. അനിൽ ചേട്ടൻ ശരി ഉത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ശരി ഉത്തരത്തിലേക്ക് അങ്ങ് കടക്കുകയാണ് കേട്ടോ. പരം എന്നതാണ് കേട്ടോ ശരി ഉത്തരം. പരം 8000 അല്ലെങ്കിൽ 8000 എന്നതാണ് കറക്റ്റ്. അതിൽ എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് എനിക്കറിയത്തില്ല. പരം എന്നതാണ് ശരി ഉത്തരം. പരം 8000 അതാണ് ശരി ഉത്തരം കേട്ടോ. 1991 ഇത് വരുന്നത്. അപ്പോൾ പരം എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കയ്യടിയുണ്ട്. ഞാൻ ഉത്തരം പറഞ്ഞവർക്കൊക്കെ അവസാനം കയ്യടി തരുന്നതായിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നമ്മൾ എന്നും രാവിലെ എണീറ്റ് പത്രം വായിക്കാറുണ്ടല്ലേ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ ഏതാണ്, ആദ്യ ന്യൂസ് പേപ്പർ ാണ് എന്നതാണ് എന്റെ ചോദ്യം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ ഏതാണ്.

എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഐഡിയ ഉണ്ടാകും, പക്ഷെ മറന്നു പോയിട്ടില്ലെങ്കിൽ വേഗം ഉത്തരങ്ങൾ അയക്കാം ടു ദ നമ്പർ 9495730333. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ ഏതാണ് എന്നതാണ് എന്റെ ചോദ്യം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അനിത ചീചി ഇതാ ശരി ഉത്തരവുമായി എത്തിയിട്ടുണ്ട്. ഓക്കെ, ബാക്കി ആ ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ്. ഇതാ എനിക്കിവിടെ ശരി ഉത്തരം വന്നിട്ടുണ്ട്. ഫെബിൻ ചാട്ടൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ശില്പ ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശ് മോൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ് എന്നതാണ് എന്റെ ചോദ്യം. സിമ്പിൾ. സലിൽ ചാട്ടൻ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. സൽമിത ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഗീത ചേച്ചി ചുമത്ര, ആശ ചേച്ചി തൊടുപുഴ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എൽസ് ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ലക്ഷ്മി ചേച്ചി അത് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ. ലക്ഷ്മി മതിൽ ഭാഗം ഒരു മുട്ട അങ്ങോട്ട് തരുവാണ്, തെറ്റുത്തരാണ്. ലിസി ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ് എന്നതാണ് ചോദ്യം. രാജപ്പൻ ചേട്ടൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷീജ ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത്രയും സമയം മതി എന്ന് വിചാരിക്കുന്നു അല്ലെ, ഇത്രയും സമയം പോരെ. അപ്പൊ എന്തായാലും ശരി ഉത്തരത്തിലേക്ക് പോവാണ് കേട്ടോ. ഞാൻ ബംഗാൾ ഗസറ്റ് ആണ് ശരി ഉത്തരം. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം എന്ന് പറയുന്നത് ബംഗാൾ ഗസറ്റ് ആണ്, മറന്നുപോയോ? അപ്പൊ ബംഗാൾ ഗസറ്റ് എന്ന് പറഞ്ഞ എല്ലാവർക്കും സൂപ്പർ കൈയ്യടി ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ, ഇതിന്റെ പേര് എന്താണ് എന്നതാണ് കേട്ടോ എൻ്റെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ ഏതാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ ഏതാണ് എന്നതാണ് എൻ്റെ ചോദ്യം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, ഇന്ത്യയെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ ഏതാണ്, ഒരു പേരുണ്ടതിന്, ആ പേരാണ് കേട്ടോ ചോദിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ ഏതാണ്, സ്ഥിതി ചെയ്യുന്ന സ്ഥലമല്ല, പേരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ ഏതാണ് എന്നതാണ് എന്റെ ചോദ്യം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. സൽമിത ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. എൽസി ചീച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷംസുദ്ദീനൊക്കെ ഞാനും എത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. ശില്പ ചീച്ചി ശരി ഉത്തരമാണ്. ലിസ് ചീച്ചി ശരി ഉത്തരമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ ഏതാണ് എന്നതാണ് എന്റെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ ഏതാണ് എന്ന ചോദ്യത്തിന് നമ്മുടെ ലിസ് ചീച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആശി ചീച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. രാജപ്പൻ ചേട്ടൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ ഏതാണ്, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ആകാശ് മോൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ആശ ചേച്ചി എന്തോ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, എന്താണത്? ഷൈജ ചേച്ചി ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. അനിൽ ചേട്ടൻ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഒരു ഇമോജിയൊക്കെ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ, ഒരു സ്റ്റിക്കറൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഗീത ചേച്ചി ചുമത്ര ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ജയങ്കറേട്ടൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ, അതിന്റെ പേര് എന്താണ്? നെറ്റ് സ്ലോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സാരില്ല കേട്ടോ. അപ്പൊ എന്തായാലും ശരി ഉത്തരത്തിലേക്ക് ഞാൻ അങ്ങ് കടക്കുകയാണ്. ശരി ഉത്തരം എന്ന് പറയുന്നത് അപ്സരയാണ് കേട്ടോ. അപ്സര, അപ്സര എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കൈയടിയുണ്ട്, നമ്മുടെ ഷീജ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്സരയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ ഏതാണ് എന്ന് ചോദിച്ചാൽ അപ്സരയാണ് കേട്ടോ. അപ്സര എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കൈയടിയുണ്ട്. അപ്സര എന്ന് പറഞ്ഞവർക്ക് മാത്രമല്ല, ഇതിനു മുമ്പ് രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു, അതിനും ശരി ഉത്തരം പറഞ്ഞവർക്കുള്ള കൈയടിയാണ്. ഇതാ വരുന്നു കൈയടി. യെസ്, അങ്ങനെ കയ്യടിയൊക്കെ തന്നു കഴിയുമ്പോൾ
പതിയെ നമുക്ക് ഇവിടുന്ന് ഒരു ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ടല്ലോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെഗ്മെന്റ് ആണ് ടാലന്റ് ഓഫ് ദി ഡേ ആണ്. പാട്ടൊക്കെ പാടാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. അപ്പൊ പാട്ടൊക്കെ പാടുമ്പോൾ ഒരുപാട് ലെങ്ത്തിൽ പാടാതെ ഒരു എല്ലാവരെയും പാട്ട് പ്ലേ ചെയ്യാനുള്ള ഒരു ടൈം കണക്കാക്കി പാട്ട് പാടുക. അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ പാട്ട് പാടി നേരത്തെ അയച്ചവരാണെങ്കിൽ ആ മെസ്സേജ് ഒന്ന് ടാഗ് ചെയ്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചേക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ഒരുപാട് ഡീലായി പോകും. അപ്പൊ പാട്ടൊക്കെ പാടി ടാലന്റ് ഓഫ് ദി ഡേ ആകാനായിട്ട് എല്ലാവർക്കും ഒരു ആശംസ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു പാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ പാട്ടൊക്കെ പാടിയിടണം. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
1: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
2: ഇനി പേടി വേണ്ട, ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഫിറ്റ്നസ് നേടാം. അതെ, കേരളത്തിൽ ആദ്യമായി ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് വിഭാഗം ഉദ്ഘാടനം 2:30 സിനിമാ താരം ശ്രീ നരേൻ നിർവഹിക്കുന്നു.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994491.
0: റേഡിയോ കഫേ. This is Radio Cafe.
2: രസകരമായിട്ടുള്ള മത്സരങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് റേഡിയോ കഫേയാണ് കേട്ടോ. കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ്. അങ്ങനെ നമ്മള് നമ്മുടെ കലാകാരന്മാരുടെ ആ ഒരു എന്താ പറയാ അവസരത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. ടാലന്റ് ഓഫ് ദ ഡേ ആണ് നമ്മുടെ ലാസ്റ്റ് സെഗ്മെന്റ്. അതിലേക്ക് കടക്കുകയാണ്. പാട്ടൊക്കെ പാടി കുറെ പേര് അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഓക്കെ ഓരോന്നോരോന്നായിട്ട് കേൾക്കാം കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്ന ആശാ ബാബുരാജ് തൊടുപുഴ, നമ്മുടെ സൽമ ഇത്തയാണ് കേട്ടോ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് ഒന്ന് കേട്ട് നോക്കാം. എന്താണ് ആശ ചേച്ചി നമുക്ക് വേണ്ടി ഇന്ന് പാടി തന്നിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം.

സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു പാട്ട്. ഇനി നമ്മള് അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് നമ്മുടെ അനിൽ ചേട്ടൻ ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട്, അതിലേക്കാണ് കേട്ടോ. നമുക്കതൊന്ന് കേട്ടു നോക്കാം.

0: സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ ഷംസുദ്ദീനിക്ക ഒരു ഓഡിയോ അയച്ചു തന്നിട്ടുണ്ട്, അതിലേക്കാണ്.
1: പതിനേഴിന്റെ പൂങ്കരളെ പാടത്ത് പൂവിട്ടതെന്താണ്, മറയാതെന്റെ പൂങ്കനവിൽ മാറത്ത് നീ തൊട്ട മറുകാണ്. പറയൂ പറയൂ നീ നല്ലഴകെ, മനി നീ ചെടിയോ ആൺമുല്ലകളോ, പ്രേമം പണ്ടേ വരച്ചിട്ട് പാടത്തൂടെ നടന്നിട്ട് നീ തന്നെ ചൊല്ലേ. പതിനേഴിന്റെ പൂങ്കരളെ പാടത്ത് പൂവിട്ടതെന്താണ്.

0: ஊருள்ளவன் தேவா உந்தில் மொழி பாட்டம் பாடான்வா மனசில தோட்டம் காணான்வா ஆஹஹா ஓஹோ ஆஹஹா
1: സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അടുത്തൊരു ഓഡിയോ ക്ലിപ്പിലേക്ക് കൂടി പോവുകയാണ് കേട്ടോ. അടുത്തത് നമ്മുടെ എൽസി ചേച്ചിയാണ് അയച്ചിട്ടുള്ളത്, അതൊന്ന് കേട്ടു നോക്കാം.

സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് പാട്ട് പാടി എല്ലാവരെയും ഞാൻ ടാലന്റ് ഓഫ് ദി ഡേ ആയിട്ട് പ്രഖ്യാപിക്കുകയാണ്. നല്ലൊരു കയ്യടിയും കൂടി അങ്ങോട്ട് തരുകയാണ് കേട്ടോ. യെസ്, അപ്പൊ ഇന്ന് പാട്ടുപാടി എല്ലാവരും അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് കയ്യടിയൊക്കെ കൊടുത്തുകൊണ്ട് പതിയെ ഞാൻ ഇവിടുന്ന് ടാറ്റ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും നേരം റേഡിയോ കഫേയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയായിരുന്നു. പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, മെസ്സേജ് എല്ലാവർക്കും, പങ്കെടുത്ത എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മൈ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഫ്രം റേഡിയോ കഫേ. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെൻ
1: 5 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കാട്ടിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷം

0: സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ, അമിത ഐ കെയർ, കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. നമസ്കാരം. ചെറുകഥകളുടെ ലോകമായ കഥാസരിസാഗരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ആർജി അമൃത കാർത്തിക. ഇന്ന് ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്ന കഥ തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജ് കുമാർ ടി എൻ എഴുതിയ കുഞ്ഞൂഞ്ഞ്. കുഞ്ഞൂഞ്ഞറിയാത്ത ഒരു മീൻ ജീവിതവും ഞങ്ങളുടെ നാട്ടിലില്ലായിരുന്നു. പാടത്തായാലും വരമ്പത്തായാലും കുളത്തിലായാലും കിണറ്റിലായാലും പമ്പയാറിന്റെ ഉത്ഭവമായ ത്രിവേണിയിലായാലും അന്ത്യമാകുന്ന തോട്ടപ്പള്ളിയിലായാലും ഇടവപ്പാതിയായാലും തുലാവർഷമായാലും വെള്ളമുണ്ടോ മീനുമുണ്ട് എന്ന തത്വശാസ്ത്രത്തിൽ ഒരു കൈകൊണ്ട് മുറുകെ പിടിച്ച് മറുകൈ തോൽബെൽറ്റിട്ട് കേട്ടിയ ചതുരക്കളം കൈലിയിൽ കൂട്ടിപ്പിടിച്ച് കൈകൾ ഫ്രീ അല്ലാത്ത കാരണം ചുണ്ടിൽ നിർഭയം നിരന്തരം പുകയുന്ന സാധു ബീഡിയുടെ പുകക്കുഴലിൽ നിന്നും സദാ പുകയൂതി ഊതി കുഞ്ഞൂഞ്ഞു നടന്നു. ഒട്ടിയ കവിളിൽ കിളിർത്ത വെളുത്ത താടി, കുട്ടി രോമങ്ങൾ അനുസരണയില്ലാതെ വളർന്നു നിൽക്കുന്നു. കൈയില്ലാത്ത ബനിയനിലെ ഒരു കൈ തോളിൽ വെച്ച് കൂട്ടിക്കെട്ടി സെറ്റാക്കിയിരിക്കുന്നു. ഒരുമാതിരി സഞ്ചിയുടെ പിടിവള്ളി പോലെ അങ്ങനെയാകുന്നു. അങ്ങനെയാകാം പെറ്റിക്കോട്ട് സഞ്ചി എന്ന പേര് വന്നത്. കുഞ്ഞും നാളിലെ സന്നിപാത ജ്വരം വന്ന കാരണം ചുണ്ടുകൾ ഒരു വശം കോടിപ്പോയി. വായിൽ പല്ലുകൾ അപൂർവം. പാമ്പിനെ കടിച്ചു പിടിച്ചതാണ് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ക്ലിനിക്കൽ ഫോറൻസിക് എവിഡൻസ് ഒന്നുമില്ല. തോളിലെ ഈരയുടെ തോർത്ത്,

കൈലി പറിച്ച് വെള്ളത്തിൽ ചാടുമ്പോൾ ലൈഫ് ജാക്കറ്റ് പോലെ പൊങ്ങിക്കിടക്കും. അലക്കി വെളുപ്പിക്കൽ പോലെ വെള്ളവുമായി ബന്ധമൊന്നുമില്ലാത്തത് കാരണം തോർത്തിന് വെള്ളം അലർജി അത്രേ. അതുകൊണ്ട് വെള്ളം പിടിക്കില്ല. കുഞ്ഞുഞ്ഞ് ആറടി പൊക്കം, കൈകാലുകൾ കടഞ്ഞ ഈട്ടിമര ഉരുപ്പടി പോലെ, മുടി പാമോയിലിൽ മുക്കിയെടുത്ത പോലെ. പിള്ളച്ചേട്ടന്റെ കടയിലെ വടയുടെ മണം മുടിയിൽ നിന്നും കിട്ടും. മീൻപിടുത്തമില്ലെങ്കിൽ ചേട്ടന്റെ കടയിലെ വെള്ളം കോരിയായി ജോലി. കട്ടപ്പന, മുണ്ടക്കയം, പീരുമേട്, വണ്ടൻമേട് തുടങ്ങി ഹൈറേഞ്ചിലെ മഞ്ഞുമൂടിയ താഴ്വാരങ്ങളിലൂടെ ഒരു കാലത്ത് നെല്ലിക്കയും നാരങ്ങയും കഞ്ചാവും എന്നുവേണ്ട ഒരു കുടുംബത്തിന് വേണ്ടുന്നതെല്ലാം കൊണ്ടുവന്നിരുന്ന മലയപ്പെരുമാൾ, ആജാനുബാഹു, ആഞ്ജനേയന്റെ കരുത്ത്, മസിലുകളുടെ പുറത്തെ വയറിങ്ങുകൾ ഹൈടെൻഷൻ കേബിളുകളെ ഓർമ്മിപ്പിക്കും. പുളിയൻകുടിയിൽ അത്യാവശ്യം മേൽപ്പറഞ്ഞ മായം തിരുപ്പുമായി കഴിയവേ ഒരു നാൾ തമിഴക പോലീസിന്റെ കാവൽത്തുറയുടെ വലയിലകപ്പെട്ടു. രാജഭരണം അവിടെയും തകർത്താടുന്ന സമയം. പിടിവീണതും അടികലശൻ, ഇടിമുറകൾ, പാവം മതിലുകൾക്കുള്ളിലായി. ആരും തിരഞ്ഞങ്ങ് ചെന്നതുമില്ല. നാളേറെ കഴിഞ്ഞു. പാവം നനഞ്ഞ കോഴിയെപ്പോലെ നടന്ന് നടന്ന് ഞങ്ങളുടെ വല്യകുളം പറ്റി. അങ്ങനെ സ്വന്തം ഊരിലെ തിരുമ്പി വന്താൻ തമ്പിയായി. കാവൽത്തുറയുടെ തലോടൽ കൂടിയോ ആവോ, ശകലം നൊസ്സുമായിട്ടാണ് തിരുമ്പി വന്നതും. ചുമ്മാ ചിരി, പിരുപിരിപ്പ്, ബീഡിപ്പുകയിൽ അലിഞ്ഞലിഞ്ഞു പോകുന്ന പഴം കഥകൾ, ജയിൽ കുറിപ്പുകൾ. നിത്യവൃത്തിക്ക് പണ്ടേ വശമായിരുന്ന ഊത്ത മീൻപിടുത്തം ഇമ്മിണി വലിയ പിടുത്തമാക്കി. കരയിൽ വരുമ്പോൾ പിള്ളച്ചേട്ടന്റെ കയ്യാളുമായി. കൈത്തോടുകളിൽ ഉദയത്തോടെ ഇറങ്ങിയാൽ കയറുന്നത് ഉച്ചയൂണിന് ഒരു ചെറു പൂണിക്കയ്പും പരലും പള്ളത്തിയുമായാണ്. ആർക്ക് വേണമെങ്കിലും കൊടുക്കും. ഊണിനുള്ള വക കൊടുത്താൽ സന്തോഷം. കൈത്തോടിന്റെ അള്ളകളിൽ ഉറക്കം നടിച്ചു കിടക്കുന്ന പുളുവന്മാരുമായി സല്ലപിക്കുന്നത് തോട്ടിൻകര നിന്ന് ഞങ്ങൾ വള്ളിനിക്കറുകാർ കേൾക്കാൻ പോകും. ചിലപ്പോൾ കൂട്ടായ്മയുടെ ഒരു സന്തോഷത്തിന് പുളുവനും പൂണിയിൽ ചാടും. അവനെ നോവിക്കാതെ പിടിച്ച് ശ്വാസിച്ച് വീണ്ടും വെള്ളത്തിലേക്ക്, അല്ലെങ്കിൽ ദേഷ്യത്തോടെ വലിച്ചു കറക്കി ഒരേറും അട്ടഹാസവും, സിക്സർ. ഒരിക്കൽ സ്ഥിരമായി ഉറങ്ങുന്ന പീടികത്തിണ്ണയിൽ അത്താഴം കഴിഞ്ഞ് കൊച്ചു ബീഡിയും പുകച്ചു കിടന്ന കുഞ്ഞുഞ്ഞിനെ പ്രകൃതിയുടെ മുടിഞ്ഞ വിളി വന്നു വിളിച്ചു. ഉച്ചയ്ക്ക് കഴിച്ച ആറ്റുവൈമ്പിന്റെ തോരൻ വളിച്ചതോ വിളിച്ചതോ? ഹാ, എന്തായാലും വയറിനകത്തെ സുനാമി തിരയുടെ ഹുങ്കാരം പുറത്തും ഡോൾബി 5.1 ആയി. രാത്രി കണ്ണിൽ കുത്തിയാൽ അറിയാത്ത ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് സ്ഥിരമാക്കിയ ഒഴിവിൽ ഒരിടത്തിരുന്ന് ബീഡി കത്തിച്ചു വലിക്കുമ്പോൾ ഹാ, ഒരു മഞ്ഞുരുക്കത്തിന്റെ സുഖം. പക്ഷേ തലയിൽ തണുത്ത കൈകൊണ്ട് ആരുടെയോ തലോടൻ, സ്നേഹത്തിന്റെ നനുനനുത്ത സ്പർശം. ഹോ, മാലാഖമാരും ദേവകളും, ഒരു നിമിഷം ഈ നീലരാവിൽ. വൈകുന്നേരം നാട്ടുമാവിൻ ചുവട്ടിൽ തളച്ച രഘുവാനയുടെ തലോടലായിരുന്നു അതെന്ന് കുഞ്ഞുഞ്ഞ് പെട്ടെന്നറിഞ്ഞതും വയറ് നന്നായി ഒഴിഞ്ഞതും ആന പിണ്ടമിട്ട് പ്രോത്സാഹിപ്പിച്ചതും. ആകെയുണ്ടായിരുന്ന വരയൻ നിക്കർ, അല്ലെങ്കിൽ ന്യൂജൻ ബർമുഡ, ആനയ്ക്ക് കൊടുത്തിട്ട് ഓടിയ വഴിയിൽ ഇന്നും പുല്ല് വച്ച് പിടിപ്പിക്കാൻ ഒരു ലാൻഡ്സ്കേപ്പിനും കഴിഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾക്കിപ്പോഴും തോന്നും വിധം അന്ന് ഒരു അലറിച്ചിരിയോടെ കുഞ്ഞുഞ്ഞു പറഞ്ഞപ്പോഴും, വെളിയിടങ്ങളിൽ ഒറ്റയ്ക്ക് പോകരുത്, അവിടെ ആനയുണ്ടാകുമെന്ന് ആരോ പറയുന്ന പോലെ തോന്നി. ഇല്ലെങ്കിൽ തെരുവനായ വരയൻ നിക്കറും കടന്നുപോകും ശിവനെ. ഞങ്ങളുടെ ഈ വല്യകുളത്തിന്റെ ഒരു കാര്യമേ. റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 കഥാസരിത് സാഗരത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ട കഥ തിരുവല്ല മാക് ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജ് കുമാർ ടി എൻ എഴുതിയ കുഞ്ഞുഞ്ഞ്. ഈ കഥ നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് കഥാസരിത് സാഗരത്തിൽ നിന്ന് ഇവിടെ പറയുന്നു ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. Mar Athanasios College for Advanced Studies, Autonomous College, Tiruvalla. MacFast College-ile vivitha course-ukalilekkulla admission aarambichirikkunnu. Malangara Suryani Katholika Sabha, Tiruvalla Adirupada Management-inu keezhilulla sthapanam. NAC A+, UGC 2F, DSIR Accreditation, AICTE angeekarathodeyum, migacha placement-odu koodiyum, Mahatma Gandhi Sarvakalashalayude keezhil NIRF rank-odu pravarthikkunna Keralathile പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. MacFast, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.

0: കൊച്ചി
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ ആണല്ലോ. ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: വാക്കുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: എട്ട് മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം ചെക്ക്.
3: 6 o'clock. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
1: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
3: MagFast, Mar Athanasios College for Advanced Studies, Autonomous College, Thiruvalla. MagFast College ile vivitha courses-ilekkulla admission aarambichirikkunnu. Malangara Suryani Catholic Sabha, Thiruvalla Adirupada Managementine keezhilulla sthapanam. NAC A+, UGC 2F, DSIR Accreditation, AICTE angikarathodeyum, mikacha placement-odu koodiyum, Mahatma Gandhi Sarvakalashalayude keezhil NIRF rank-odu പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.magfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. MagFast, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.

0: കൊച്ചി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: റേഡിയോ മാക്ഫാസ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ഇനി മുതൽ ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിലെത്തി. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹത്തെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, യുകെ പ്രധാനമന്ത്രി കിയ സ്റ്റാമർ, യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായേദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സുപ്രധാന വിഷയങ്ങൾ നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ശ്രീ മോദി നാളെ കൂടിക്കാഴ്ച നടത്തും. സ്ലോവാക്യ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഫ്രാൻസിലെത്തിയത്. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി വി ഡി സതീശനും സെൽഫ് എന്യൂമറേഷൻ നിർവഹിച്ചതോടെയാണ് നടപടികൾക്ക് ഔദ്യോഗികമായി തുടക്കമായത്. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് ഗവർണർ അഭ്യർത്ഥിച്ചു. നാടിന്റെ വികസനത്തിന് ആവശ്യമായ നിർണായക പദ്ധതികൾ തീരുമാനിക്കുന്നത് സെൻസസിലൂടെയാണെന്നും എല്ലാവരും സെൻസസിൽ സജീവ പങ്കാളികളാകണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. സംസ്ഥാനത്തെ നിപ ഷെഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാലപൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗല്ല ബാധിച്ചു മരിച്ചതായും മന്ത്രി പറഞ്ഞു.
1: ഈ മാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് 70. ജാനുവരി മുതൽ ജൂൺ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൊത്തം കേസുകൾ 146. മരണം 5. മരണം നടന്നിട്ടുള്ളത് മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂര്. കോഴിക്കോടുള്ള ഒരു കുട്ടിയുടെ നില ഗുരുതരം. നിപയുടെ കേസുകളിൽ ഇതുവരെ 38 ടെസ്റ്റുകൾ നടത്തി. 38-ൽ 37 കേസുകളും നെഗറ്റീവാണ്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം വിലമതിക്കുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് ആസ്ഥാനത്ത് IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കടന്നാണ് കേരളത്തിലേക്ക് ലഹരി മരുന്ന് എത്തുന്നതെന്നും ലഹരി വിൽപ്പനയുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുകയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. കാരവനുകളിലും DJ പാർട്ടികളിലും 5-സ്റ്റാർ ഹോട്ടലുകളിലുമടക്കം പരിശോധന നടത്തും. മയക്കുമരുന്നിനെതിരെ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കാൻ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്നദ്ധത അറിയിച്ചതായും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു.
2: സൌത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗമായിരുന്നു. ഏത് കാരവാനാണെങ്കിലും ഇതിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അവിടെ പോലീസ് പരിശോധിക്കും. ഏത് ഹോട്ടലാണെങ്കിലും ഇതുകൊണ്ട് പരിശോധിക്കും. DJ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കും. 5-സ്റ്റാർ ഹോട്ടലുകളിൽ സെല് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നുണ്ട് അവിടെ പരിശോധിക്കും. ഇത് എവിടെ നിന്ന് വരുന്നു, ആര് കൊണ്ടിരുന്നു, ഏതെല്ലാം രീതിയിലാണ് വരുന്നത്. 4 എയർപോർട്ടുകളിലും ഇത്തരം മീറ്റിംഗ് ഉണ്ടാകും. സീപോർട്ടുകളിൽ ഈ മീറ്റിംഗ് ഉണ്ടാകും. സമൂഹത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ തൂഫാൻ വാരിയേഴ്സ് ആക്കുകയാണ്.
0: കഴിഞ്ഞ 12 വർഷം രാജ്യത്ത് സമാനതകളില്ലാത്ത വികസനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കാഴ്ചവച്ചതെന്ന് രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന മന്ത്രം സമൂഹത്തിലെ ഓരോ വ്യക്തിയിലേക്കും എത്തിക്കാൻ സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 25 കോടി ജനങ്ങളെ സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ ഇനി മുതൽ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ചെറുഗ്രാമങ്ങളിൽ കഫ് സിറപ്പ് വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കഫ് സിറപ്പുകൾ ഡോക്ടറുടെ കുറിപ്പടിയോടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും അനാവശ്യ മരുന്നുപയോഗം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ നടപടി സ്വീകരിച്ചതെന്നും IMM റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: ഒരു കോഫ് സിറപ്പ് എന്നാൽ അതിനകത്ത് ഒന്നിലധികം തരം മരുന്നുകളുടെ അംശം ഉണ്ടാകാനിടയുണ്ട്. കോഫ് സിറപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ മരുന്നുകളുടെ ആവശ്യം ഉണ്ടാകണമെന്നില്ല. ഈ മരുന്നുകൾ ഇതിനകത്തുണ്ടെന്നോ ഈ മരുന്നുകളുടെ ആവശ്യം പേഷ്യന്റ് ഉണ്ടോ എന്നോ അറിയാതെ ആയിരിക്കാം പലപ്പോഴും വാങ്ങിക്കുന്നത്. ഡോക്ടർമാരുടെ കുറിപ്പടി അനുസരിച്ച് വേണം അത് ഉപയോഗിക്കാനായി. കോഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ ഏതൊക്കെയാണോ അത് മനസ്സിൽ കണ്ടിട്ടാകും പ്രിസ്ക്രൈബ് ചെയ്യുക. അനാവശ്യമായിട്ടുള്ള മരുന്ന് പ്രയോഗങ്ങൾ ഒഴിവാക്കുക. ആ ദിശയിൽ വേണം ഹെൽത്ത് കെയർ നീങ്ങാനായിട്ട്. അതിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട നടപടിയായിട്ടാണ് ഇതിനെ കാണുന്നത്.
0: കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കോടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീലയും നിറത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമെന്ന് KSRTC. ഓർഡിനറി വിഭാഗത്തിൽ മുൻപുണ്ടായിരുന്ന എല്ലാ സർവീസുകളും തുടർന്നും ഓർഡിനറി സർവീസായി തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്നും തമ്മിൽ മാറിപ്പോകാതിരിക്കാനാണ് സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ പതിച്ചതെന്നും KSRTC അറിയിച്ചു. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്നതായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. KSRTC എന്ന പോലെ സൌജന്യ യാത്ര സ്വകാര്യ ബസ്സുകളിലും നടപ്പാക്കി ആ തുക സർക്കാർ സബ്സിഡിയായി നൽകണം എന്ന ആവശ്യം സംഘടന മുന്നോട്ട് വച്ചു. ഉപാധികൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരമാർഗ്ഗങ്ങൾ സ്വീകരിക്കുമെന്നും ബസ് ഉടമകൾ പറഞ്ഞു. കൊച്ചി സിറ്റി പോലീസ് പരിധിയിലെ ബാർ ഹോട്ടലുകളിലും മറ്റും നടത്തിവരുന്ന DJ പാർട്ടികൾക്കും ഉയർന്ന ഡെസിബൽ സംഗീത പരിപാടികൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം 15 ദിവസത്തേക്ക് കൂടി നീട്ടി. രാത്രി 11 മണിക്ക് ശേഷം ഇവ നടത്താൻ പാടില്ല എന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ ഉത്തരവാണ് ദീർഘിപ്പിച്ചത്. ഈ മാസം 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിനോടനുബന്ധിച്ചുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. രാത്രി 7 മണിക്ക് ന്യൂസിലൻഡ് ശ്രീലങ്കയെയും 11 മണിക്ക് ഇംഗ്ലണ്ട് അയർലൻഡിനെയും നേരിടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808. നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,11,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗെല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
5: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗം ഉണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൽ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
1: 7 o'clock. ജിയോ ഏജൻസി തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

ഹലോ, ഹായ്, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ദാ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ആർ ജെ അമൃത കാർത്തിക. അപ്പൊ എന്തൊക്കെയുണ്ട്? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണല്ലോ അല്ലെ? രണ്ട് ദിവസം അങ്ങോട്ട് മഴ അങ്ങോട്ട് ഇല്ലാഞ്ഞത് കൊണ്ട് ചൂടും അതിഭീകരമായിട്ട് വന്നിട്ടുണ്ട് അല്ലെ? അങ്ങനെയല്ലേ? ഓ, പകലൊരു രക്ഷയില്ലാത്ത ചൂടാണ് കേട്ടോ. എന്തായാലും എല്ലായിടത്തും അങ്ങനെ തന്നെയാണോ? മഴയൊക്കെ ലഭിക്കുന്നുണ്ടോ അതോ ഇവിടെ മാത്രമേ ഉള്ളോ ഇങ്ങനെ? ഓക്കെ, അപ്പോ മഴയൊക്കെ ഇനി ഏതെങ്കിലുമൊക്കെ ജില്ലകളിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള ആ ഒരു പാട്ട് മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇഷ്ടമുള്ള ഒരു പാട്ടൊക്കെ സെലക്ട് ചെയ്തിരിക്കുന്നവരുണ്ടാവാം. ഇനി മഴയില്ലാത്തവർ, അത് അവർക്ക് ഏതും ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഏത് പാട്ടാണോ വരുന്നത് ആ ഒരു ഗാനത്തിനായിട്ടും നിങ്ങൾക്ക് വിളിക്കാം നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. ചില സമയങ്ങളിലെ ചില പാട്ടുകളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നും അല്ലേ? ചിലപ്പോൾ നല്ല അടിച്ചുപൊളി പാട്ട് കേൾക്കാനായിരിക്കും ഇഷ്ടം, അതല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഫീൽ ഗുഡ് അല്ലെങ്കിൽ എന്തെങ്കിലും മെലഡി ആയിട്ടുള്ള പാട്ട് കേൾക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ ചില സിറ്റുവേഷൻസൊക്കെ അനുസരിച്ചായിരിക്കും നമ്മൾ പാട്ടുകളെ ഇഷ്ടപ്പെടുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുന്ന ഏത് ഗാനമാണോ ആ ഗാനത്തിനായിട്ട് വിളിക്കാം. സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് വിളിക്കുന്ന നമ്പർ 0469273033 0469273333. ഓക്കെ, അപ്പോ പാട്ടൊക്കെ പ്ലേ ചെയ്ത് തരാനായിട്ട് ഞാനിവിടെയുണ്ട്. ഞാൻ ആർ ജെ അമൃത കാർത്തിക. നല്ല നല്ല ഗാനങ്ങളൊക്കെ കേട്ടുകൊണ്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് സോങ്സ് ഓൺ ഡിമാൻഡിലൂടെ നമുക്ക് ഇതാ ഈ ഒരു യാത്ര ആരംഭിക്കാം. എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് വരികയാണ് കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷം കേൾക്കുകയാണ് ഈ ഒരു ഗാനം. ഇഷ്ടമുള്ള ഒരുപാട് പാട്ടുണ്ട്, പക്ഷെ എപ്പോഴും നമുക്ക് ഇങ്ങനെ മനസ്സിലേക്ക് വരത്തില്ലല്ലോ. ചില പാട്ടുകളെ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഓർത്തോ അയ്യോ ഇങ്ങനൊരു ഗാനമുണ്ടല്ലോ, അത് കേട്ടിട്ട് കുറേ ആയല്ലോ എന്ന്. അങ്ങനെ ഒരു ഗാനമാണ് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലെ ഒരു കുഞ്ഞുപൂവിൻ്റെ പാട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. അതിലെ അമ്പാടിപ്പയ്യുകൾ മേയും കാടാ തീരത്ത്, അത് പാടിഷ്ടല്ലേ? അപ്പൊ ആ ഗാനം കേൾക്കാം. സോങ്സ് ഓൺ ഡിമാൻഡിലൂടെ കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ് 90.4. നാട്ടുകാർക്ക് ക്യൂട്ടായി.

0: അങ്ങനെ ഫസ്റ്റ് സോങ് നമ്മൾ ആസ്വദിച്ചു അല്ലേ. നമുക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഗാനങ്ങളിൽ ഒന്നാണ് എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ, എല്ലാവർക്കും ഇഷ്ടമല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിലെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. അതാരാണ്, ഏത് പാട്ടാണ് ചോദിക്കുന്നത് എന്നുള്ളത് ചോദിച്ചു തന്നെ നമുക്കറിയാം. ഗുഡ് ഈവനിങ്, നമസ്കാരം. ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: ഗുഡ് ഈവനിങ്, നമസ്കാരം.
0: രാജേട്ടാ, എന്തോ പറയൂ, ഏത് പാട്ടാ വേണ്ടേ? എനിക്ക് വയ്യ ഓ പ്രിയ അല്ലേ, ഇങ്ങനെ അങ്ങ് പോവാ. ആ ശരി, ഈ പാട്ട് ഒരുപാട് ഇഷ്ടമാണ്.
1: പിന്നെ
0: ഓ, അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ? ആർക്കാണ്? അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ഓ പ്രിയ എന്ന ഗാനം കേൾക്കാം. ഓക്കെ
1: ഓക്കെ,
0: അതാരാണ് അവിടെ ഓ പ്രിയ പാടിയേ? അയ്യോ ശരി ചേട്ടാ. ഓക്കെ, അപ്പൊ നമ്മുടെ രാജൻ ചേട്ടനാണ് കേട്ടോ മുത്തൂറിൽ നിന്ന് വിളിച്ചത്. 2020 എന്ന ചിത്രത്തിലെ ഓ പ്രിയ എന്ന ഗാനമാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ റേഡിയോയിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാ വരുന്നു സോങ് കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: മുടി കൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടി കൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.

0: മുത്തൂറ്റ് തിരുവല്ല.
1: ഓക്കേ, അപ്പതാ നമ്മൾ നല്ല നല്ല പാട്ടുകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് സോങ്സ് ഓൺ ഡിമാൻഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ഗാനം ചോദിക്കാനായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്, അത് ആരാണെന്നുള്ളത് അറിയാം. ഗുഡ് ഈവനിങ്.
2: ഗുഡ് ഈവനിങ്.
1: കടവന്ത്രയിൽ നിന്ന്
2: ആന്റണി
1: ചേട്ടാ, സാധാരണ ആന്റണി ചേട്ടനെ മനസ്സിലാക്കുന്നതേ ഹലോ ഒരു ചിരി ഉണ്ട് ആദ്യം, അപ്പൊ മനസ്സിലാകും ആ ഇത് ആന്റണി ചേട്ടനാന്ന്. ആന്റണിയാണ് എന്ന് പറയുമ്പോ ഓക്കെ.
2: എന്നോട് സുഹൃത്തുക്കളൊക്കെ ചോദിക്കും, ഞാൻ എപ്പോഴും പാട്ട് കേട്ടിട്ട് നടക്കും, എപ്പോഴും ഞാൻ ബ്ലൂടൂത്ത് വെച്ച് പാട്ട് കേട്ടു. അപ്പൊ പലരും ചോദിക്കും എപ്പോഴും പാട്ട് കേൾക്കും. ഞാൻ പറയും നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറ്റാനാണ് പാട്ട് കേൾക്കുമ്പോ അതൊക്കെ നമ്മൾ പറയും. അപ്പൊ ചോദിച്ചു ചേട്ടന്റെ സങ്കടമോ, ഞാനൊരിക്കലും ചേട്ടനെ സങ്കടത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയും. അപ്പൊ ഞാൻ പറയും ആർക്കും സങ്കടമില്ലാത്ത സങ്കടമൊക്കെ കൊച്ചു കൊച്ചു സങ്കടങ്ങളൊക്കെ ഉണ്ടാവണം, അതിനെയൊക്കെ കവർ ചെയ്യുമ്പോഴാണല്ലോ നമ്മള് നമ്മുടെ ജീവിതത്തിന് അർത്ഥപൂർണമാണ് അപ്പോഴാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സമയം കളയുന്നില്ല. തൊട്ടാവാടി എന്ന് പറയുന്ന ഒരു സിനിമയിലെ ഭാവഗായകൻ പാടിയ ഒരു പാട്ടുണ്ട്, ഉപാസന ഉപാസന ഇതു ധന്യമാം ഒരുപാസന. അത് കേൾക്കാന്നോ?
1: ഓക്കെ ചേട്ടാ, പാട്ട് ഇവിടെ റെഡിയാണ്. ഡെഡിക്കേഷൻ ഉണ്ടോ?
2: ഡെഡിക്കേഷൻ എല്ലാവർക്കും, ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്.
1: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ
2: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ ചേട്ടാ, നമ്മുടെ ആന്റണി ചേട്ടനാണ് കേട്ടോ കടമന്ത്രയിൽ നിന്നും വിളിച്ചത്, പാട്ട് ചോദിച്ചത്. ഉപാസന ഉപാസന എന്ന് തുടങ്ങുന്ന ഗാനമാണ്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് വരുന്നു, സോങ് കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മാക്ഫാസ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: അങ്ങനെതാ നമ്മൾ ആന്റണി ചേട്ടൻ ചോദിച്ച ഒരു ഗാനമാണ് ഇപ്പോൾ ആസ്വദിച്ചത്. ഇനി അടുത്ത ഗാനം ചോദിക്കാനായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്, അത് ആരാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്. നമസ്കാരം,
0: ഗുഡ് ഈവനിങ്. നമസ്കാരം, ഞാൻ രാജപ്പൻ പാലപ്പുര. രാജപ്പൻ ചേട്ടാ പറയൂ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഞാൻ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് വേണുഗോപാൽ പാടിയ ചന്ദനം.
0: ഓക്കെ, ചന്ദന മണിവാതിൽ പാതിചാരേ. ഓക്കെ, പാട്ട് റെഡിയാണ്. ശരി ചേട്ടാ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മുടെ രാജപ്പൻ ചേട്ടനാണ് വിളിച്ചത്, പാട്ട് ചോദിച്ചിരിക്കുന്നത്. ചന്ദന മണിവാതിൽ പാതിചാരി എന്ന ഗാനമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. ഇതുപോലെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ്ങിനായിട്ട് വിളിച്ചോളൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. വിളിക്കേണ്ട നമ്പർ 04 6927303333.

0: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം.

0: ഓക്കെ, അപ്പതാ സമയം ഇപ്പോൾ ഏഴര കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അര മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഏഴ് മണി കഴിഞ്ഞ് 32:59 ആയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കൂടെ അടുത്ത കോളറും എത്തിയിരിക്കുകയാണ്. അത് ആരാണെന്നുള്ളത് നോക്കാം. ഗുഡ് ഈവനിങ്, നമസ്കാരം.
1: നമസ്കാരം കേട്ടോ.
0: നമസ്കാരം, ഇതാരാണ്?
1: ഇത് എൽസിയാണ്.
0: എൽസി ചേച്ചി, പറയൂ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? ഹലോ,
1: വിഷം എന്നുള്ള പാട്ടല്ലേ?
0: നിമിഷം, സുവർണ നിമിഷം. ആ ഓക്കെ. ഡെഡിക്കേഷൻ ഉണ്ടോ? ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന്, മറ്റത് അവൈലബിൾ അല്ലാത്ത കാരണം കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞ പാട്ടാണല്ലോ. അപ്പൊ പിന്നെ അതിന് ഡെഡിക്കേഷൻ ഇല്ല. അത് ഇത് കേട്ടോണ്ടിരിക്കുന്ന ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന ഏവർക്കും, എസ്പെഷ്യലി എനിക്ക്.
0: ഓക്കെ ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം
1: കേട്ടോ. ആ പിന്നെ ഒരു കാര്യം.
0: ഹലോ,
1: അമറുനു വേണ്ടിട്ടാ.
0: ശരി ചേച്ചി, താങ്ക് യു സോ മച്ച്.
1: മറന്നുപോയി. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു കേട്ടോ.
0: ഓക്കെ ചേച്ചി, ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മുടെ എൽസി ചേച്ചിയാണ് കേട്ടോ വിളിച്ചത്, പാട്ട് ചോദിച്ചത്. നിമിഷം, സുവർണ നിമിഷം എന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ള ഒരു പാട്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഗാനമാണ്. അപ്പോൾ ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ചേച്ചി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇരിക്കും. താങ്ക് യു, ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അപ്പോൾ അതാ വരുന്നു സോങ്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: എന്ത് രസമല്ലേ ഒരു പാട്ട് കേൾക്കാനായിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഗാനമാണത്. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. ആ പാട്ട് ആരാണ് ചോദിക്കുന്നത് എന്നുള്ളത് ദാ ഇപ്പം നമുക്കറിയാം കേട്ടോ. ഗുഡ് ഈവനിങ്. അങ്കമാലിക്കാരനാണ് ജോഷി അങ്കമാലി എന്ന് പറയുന്ന ആളാണോ? ഇവിടെ ഒരു അങ്കമാലിക്കാരനാണ് ജോഷി അങ്കമാലി എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നത്. ജോഷി ചേട്ടനാണോ? ജോഷി ചേട്ടൻ, ഓക്കെ പറയൂ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? പിന്നല്ല പറഞ്ഞു, ഏത് പാട്ടാണ്?
1: വിജയ് സാറിന്റെ ബില്ല് എന്ന് പറഞ്ഞ.
0: ഓക്കെ ചേട്ടാ, ഹേ രാമ രാമ രാമ കിട്ട, അതല്ലേ ആ പാട്ടല്ലേ? ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എല്ലാ ശ്രോതാക്കൾക്കും, അമൃത, ദീപ, എല്ലാവർക്കും.
0: ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. ഓക്കെ
1: ഓക്കെ, താങ്ക് യു.
0: ഇപ്പൊ നമ്മുടെ ജോഷി ചേട്ടൻ പറഞ്ഞതുപോലെ ഇപ്പം നല്ല മെലോഡി ആയിട്ടുള്ള നല്ല പാട്ടുകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോവുകയായിരുന്നു അല്ലേ. അപ്പൊ അതിലേക്ക് വരികയാണ് ഒരു അടിപൊളി തമിഴ് സോങ് നമ്മുടെ വില്ല് എന്ന ചിത്രത്തിലെ ഗാനാണ് കേട്ടോ. ഇതാവുന്നു ജോഷി ചേട്ടനാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്, എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th class പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള 10th ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 9994491.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: ഓക്കെ, അപ്പൊ നല്ല അടിപൊളി ഒരു പാട്ട് കേട്ടു അല്ലേ. നമ്മുടെ ജോഷിച്ചേട്ടനായിരുന്നു ആ ഗാനം ചോദിച്ചത്. ഇനി അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ആരാണ് ആ ഗാനം ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഗുഡ് ഈവനിങ്.
2: ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്. ഇതാരാണ്? ഗീത ചേച്ചി. പറയൂ ഗീത ചേച്ചി, എന്താണ് ശബ്ദമൊക്കെ ഒരു മാറ്റം ഉണ്ടല്ലോ?
2: ആണോ? ഞാൻ ഇല്ലായിരുന്നു, ഇവിടെ ചേട്ടന്റെ വീട്ടിൽ പോയിക്കായിരുന്നു
1: മണിപ്പുഴ.
2: പോയിട്ട് കുറച്ച് മുമ്പ് വന്നതേ.
1: അലർജി
2: ആയിട്ട് തുമ്മലുണ്ട്.
1: അതാണ് കണ്ടോ, ഞാൻ കണ്ടുപിടിച്ചില്ലേ, അതാണ്.
2: ഓക്കെ
1: ചേച്ചി, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
2: ഇന്നലെ സത്യൻ സാറിന്റെ ഓർമ്മ ദിവസമായിരുന്നല്ലോ. അപ്പം അന്നേരം ലാസ്റ്റ് അഭിനയിച്ച അനുഭവങ്ങൾ പാളിച്ച് എന്ന സിനിമയിലെ പ്രകാശകന്മാര് എന്ന പാട്ട് വേണം. അത് ഒരാൾക്ക് വേണ്ടി ഡെഡിക്കേഷൻ ആണ്. നമ്മുടെ ചുമത്രയിലുള്ള പ്രസന്നൻ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുമായിരിക്കും. ഇന്നലെ എനിക്ക് 7 മണി ആയപ്പോ ഇട്ട മെസ്സേജ് ഞാൻ 8 മണി കഴിഞ്ഞാ കണ്ടത്, നോക്കി. അപ്പൊ എന്നോട് ചോദിച്ചു, ഗീത ഈ പാട്ടൊന്ന് ചോദിക്കുമോ എങ്കിലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്നാണ്, ഞാൻ നാളെ ചോദിക്കാമോ.
1: അപ്പൊ
2: അത് കിട്ടി, ഭാഗ്യമുണ്ട്.
1: അപ്പൊ
2: പ്രസന്നത്തിന് വേണ്ടി ഡെഡിക്കേഷൻ ചെയ്യുന്നു. പിന്നെ നമ്മുടെ അമൃതമോൾക്കും ചക്കരക്കുട്ടി അമൃതമോൾക്കും റേഡിയോ കേട്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി പിന്നെ നല്ലൊരു ശുഭരാത്രി.
1: ഓക്കെ ഗീത ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പോ ചേച്ചി പറഞ്ഞതുപോലെ പ്രസന്നൻ ചേട്ടൻ അല്ലേ? ശരി ശരി. അപ്പോ
2: നമുക്ക്
1: ശരി ശരി, എന്തായാലും നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം കേട്ടോ, ചോദിച്ചതുപോലെ.
2: ഓക്കെ
1: ശരി, ഗുഡ് നൈറ്റ്. നമ്മുടെ ഗീത ചേച്ചിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ റേഡിയോ സ്ഥിരമായി കേൾക്കുന്ന പ്രസന്നൻ ചേട്ടൻ ചോദിച്ച ആ ഒരു ഗാനമാണ് ഇന്ന് ഗീത ചേച്ചി വഴി ദാ ഇവിടെ എത്തിയിരിക്കുന്നത്. പ്രവാചകന്മാരെ പറയൂ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ദാ വരുന്ന സോങ്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ഓക്കെ, അപ്പൊ നമ്മള് ആ ഗാനവും ആസ്വദിച്ചു. ഇനി അടുത്ത കോളറിലേക്ക് പോവാണ് കേട്ടോ. ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ് മോളെ.
0: ഗുഡ് ഈവനിങ്. ഇതാരാണ്?
1: അമ്പിളി ചേച്ചിയാ മോളെ.
0: അമ്പിളി ചേച്ചി പറയൂ. അമ്പിളി ചേച്ചി, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ?
1: എനിക്ക് യാത്ര എന്ന സിനിമയിലെ തന്നെ അതിന്റെ ഇടയ്ക്കത്തെ ഒരു വരി പാടിക്കോട്ടെ?
0: പാടിക്കോ.

പക്ഷെ ഭയങ്കര ഒരു ഭയങ്കര ഒരു ഒരു സങ്കടമല്ലേ ആ ഒരു വരി കേൾക്കുമ്പോ ഇങ്ങനെ ആ ഒരു ഓക്കെ ചേച്ചി ഡെഡിക്കേഷൻ ഉണ്ടോ പാട്ടിന്? ഓക്കെ ബർത്ത്ഡേ ചേട്ടന്റെ അല്ലേ? ഓക്കെ ശരി ശരി, അപ്പോ എന്റെ ബർത്ത്ഡേ ആശംസകൾ അറിയിക്കുന്നു. ഓക്കെ ശരി ചേച്ചി, അപ്പോ നമുക്ക് പാട്ട് കേൾക്കാമേ. അമ്പിളി ചേച്ചിയാണ് വിളിച്ചത്, പാട്ട് ചോദിച്ചിരിക്കുന്നത് യാത്ര എന്ന ചിത്രത്തിലെ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സിനിമയാണ് കേട്ടോ യാത്ര. ഒരു ഒരു സങ്കടമാണ് ഓർക്കുന്നതും എപ്പോഴും എല്ലാവർക്കും സങ്കടമാണോന്ന്. പക്ഷെ ഉണ്ടല്ലോ ചില സിനിമകൾ ചില പാട്ടുകൾ. അപ്പോൾ ആ ഒരു ചിത്രത്തിലെ തന്നെന്നും താനെന്നും എന്ന ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഒരുപാട് മക്കളെ പോറ്റാൻ ഒരച്ഛനും അമ്മയ്ക്കും കഴിയും, എന്നാൽ ഒരച്ഛനെ അമ്മയും പോറ്റാൻ ഒരുപാട് മക്കളുണ്ടായിട്ടും കഴിയില്ല എന്നത് ഇന്നത്തെ വലിയൊരു സത്യമാണ്. ബാബു നട്ടാശ്ശേരി ബാബുചേട്ടനാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണല്ലേ, ചില ഇടങ്ങളിൽ. അപ്പോൾ ബാബുചേട്ടന് ശുഭരാത്രി നേരുന്നു. അനിൽ ചേട്ടൻ്റെ മെസ്സേജ് ഉണ്ട്, ഗുഡ് നൈറ്റ്. ഇന്ന് ശരീരത്തിന് ജീവനുണ്ട്, പക്ഷേ മുഖത്ത് ഒന്ന് നോക്കാൻ ആർക്കും സമയമില്ല. എന്നാൽ ശരീരത്തിൽ നിന്ന് ജീവൻ പോയാൽ ആ മുഖം കാണാൻ തിരക്ക് കൂട്ടുന്നവരാണ് മനുഷ്യർ. ഹായ് അമൃത കർത്തിക്കുട്ടി, ഗുഡ് ഈവനിങ് ദീപുകുട്ടി, അപ്പൂസ്കുട്ടി, റേഡിയോ ഫാമിലി എല്ലാവർക്കും ഗുഡ് നൈറ്റ് നേരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അനിൽ ചേട്ടനും ശുഭരാത്രി നേരുകയാണ്. ഗുഡ് നൈറ്റ്. ഓർക്കാനും ഓർത്തു വയ്ക്കാനും ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച് ഒരു ദിവസം കൂടി വിട പറയുമ്പോൾ നേരുന്നു ശാന്തമായ ശുഭരാത്രി. എല്ലാവർക്കും സുഖ നിദ്ര നേരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. നാരായണൻ ചേട്ടനാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. നാരായണൻ ചേട്ടനും ശുഭരാത്രി നേരുന്നു. ഷീബ ചേച്ചിയുടെ മെസ്സേജ് ഉണ്ട്, അമൃതകുട്ടിക്കും കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ്. ഷീബ കുമരകം. ഓ എനിക്ക് വയ്യ, ഒരു പിക്ചർ മെസ്സേജ് ഒക്കെ ഉണ്ട് കേട്ടോ, ഒരു ഹാർട്ടിനകത്ത് ഇങ്ങനെ ഷീബ എന്നുള്ള പേരും ഒരു ബട്ടർഫ്ലൈയും ഒക്കെ ആയിട്ടുള്ളത്. ശിവചേച്ചി, ശിവചേച്ചിക്ക് ശിവരാത്രി നേരുകയാണ്. അടുത്തത് നമ്മുടെ അമ്പിളി ചേച്ചി. അമ്പിളി ചേച്ചി ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് സോങ് ചോദിച്ചത്, ലാസ്റ്റ് ലക്കി കോളർ അമ്പിളി ചേച്ചി ആയിരുന്നു. ഹായ് റേഡിയോ മാക് ഫാസ്റ്റ്, മോളിസേ ഗുഡ് ഈവനിങ്. മോളെ ഇന്ന് എൻ്റെ ഇച്ഛായന് വേണ്ടി ബർത്ത്ഡേ വിഷസ് പറഞ്ഞ എല്ലാവർക്കും സ്നേഹത്തോടെ റൊമ്പ താങ്ക്സ്. ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാം കേട്ടപ്പോൾ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഓക്കെ മോളെ കേൾക്കുമ്പോൾ ചിരി വന്നു. പിന്നെ മോളെ നോളിൻ മോൾക്കും മറ്റു ബർത്ത്ഡേക്കാർക്കും എൻ്റെ ആശംസകൾ കൊടുക്കാമോ? റേഡിയോ ഫാമിലിക്കും അപ്പൂസിനും അമ്രൂസിനും ദീപൂസിനും ശുഭരാത്രി. ഓക്കെ മോളെ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മെസ്സേജിലൂടെ. അപ്പോൾ നോളിനും ആശംസകൾ നേരുകയാണ്, അതുപോലെ അമ്പിളി ചേച്ചിയുടെ ഹസ്ബൻഡ് അദ്ദേഹത്തിനും ആശംസകൾ നേരുകയാണ് കേട്ടോ ഒരിക്കൽ കൂടി. അമ്പിളി ചേച്ചി ഓക്കെ ഗുഡ് നൈറ്റ്. അടുത്തത് ആന്റണി ചേട്ടൻ്റെ മെസ്സേജാണ്, നമ്മുടെ മടങ്ങിവരവ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരുടെയും നമ്മളെ മറന്നു പോയവരുടെയും മുന്നിലായിരിക്കും സ്നേഹത്തിൻ്റെ ലോക്കും ക്ഷമയുടെ താക്കോലും. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത്. ശുഭരാത്രി നേരുന്നതോടൊപ്പം ഇഷ്ടഗാനം കേൾപ്പിച്ചതിന് നന്ദിയും രേഖപ്പെടുത്തുന്നു, സ്നേഹപൂർവ്വം ആന്റണി കടവന്ത്ര. ഓക്കെ ആന്റണി ചേട്ടാ, ആന്റണി ചേട്ടനും ശുഭരാത്രി നേരുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണിത്, അതെനിക്ക് വേണ്ടി വെച്ചു തന്ന മാക് ഫാസ്റ്റിനും എസ്പെഷ്യലി മൈ ഡിയർ അമ്മുവിനും താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എൽ സി ചേച്ചി. ഞാൻ ഈ പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഇത് പഠിക്കാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്, എന്നിട്ടും ശ്രമ വിഫലം. എനിവേ ഈ പാട്ടിപ്പോൾ കേട്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു അനുഭൂതി എൻ്റെ മാക് ഫാസ്റ്റിന് സാധിച്ചു തന്നു. കാര്യം നമുക്ക് യൂട്യൂബിലുണ്ടെങ്കിലും മാക് ഫാസ്റ്റിനോട് ചോദിച്ച് വാങ്ങുമ്പോൾ അതിനൊരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇത് സുഖിപ്പിക്കുന്നതൊന്നും അല്ല കേട്ടോ, പരമമായ സത്യം പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എൽ സി ചേച്ചി. താങ്ക് യു സോ മച്ച്. അപ്പോൾ എൽ സി ചേച്ചിക്കും ശുഭരാത്രി നേരുകയാണ്. അമൃതമോളെ ശുഭരാത്രി, പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നദീർത്ത. നദീർത്തയ്ക്കും ശുഭരാത്രി നേരുന്നു. നമസ്കാരം അമൃത കാർത്തിക, പാട്ടുകൾ കേട്ടുകൂടെയുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭരാത്രി നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഷൈബി ചേട്ടൻ. ഷൈബി ചേട്ടനും ശുഭരാത്രി. ഒപ്പം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും, റേഡിയോ മാക് ഫാസ്റ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഞാനും ശുഭരാത്രി നേരുകയാണ്. ഇനി നമ്മുടെ അമ്പിളി ചേച്ചി ചോദിച്ചതുപോലെ യാത്ര എന്ന ചിത്രത്തിലെ തന്നെന്നും താനെന്നം എന്ന് തുടങ്ങുന്ന സോങ് വരികയാണ്. ഈ ഒരു ഗാനം ഞാനും എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനി മറ്റൊരു പ്രോഗ്രാമിലൂടെ വീണ്ടും നമുക്ക് ഒത്തുചേരാം. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: ரேடியோ மேக்வாஸ் 90.4 டைம் சென்
1: 8 o'clock. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC Road, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
2: തിരുവല്ല ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 സ്റ്റുഡന്റ്സ് കോർണർ. ഇന്ന് സ്റ്റുഡന്റ്സ് കോർണറിൽ ഡിജിറ്റൽ പേയ്മെന്റും യു പി ഐ സുരക്ഷയും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ബി സി എ സ്റ്റുഡന്റ്സ് ധനുസ് എസ്, ബിജുവും ആരോൺ മാത്യു.
5: ഹൈ, ഐ എം ആരോൺ ഫ്രം ബി സി എ തേർഡ് ഇയർ കോളേജ് മാക്ഫാസ്റ്റ്.
6: ഹൈ, ഐ എം ധനുസ് ഫ്രം ബി സി എ തേർഡ് ഇയർ മാക്ഫാസ്റ്റ് കോളേജ്.
5: ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഡിജിറ്റൽ പേയ്മെന്റ് ആൻഡ് യു പി ഐ സേഫ്റ്റി ആണ്.
6: യു പി ഐ എന്നത് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ആണ്. ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിൽ തൽക്ഷണം പണം കൈമാറാൻ ഇത് സഹായിക്കുന്നു.
5: ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം തുടങ്ങിയ ആപ്പുകൾ ഇതിനെ ഉപയോഗിക്കുന്നു.
6: ഡിജിറ്റൽ പേയ്മെന്റ്സിന്റെ റെലവൻസ് എന്തുമാത്രമാണെന്ന് ആരോടും പറയേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ കാലത്ത് എവിടെ പോയാലും കയ്യിൽ പേഴ്സ് എടുക്കണ്ട, ബിക്കോസ് നമ്മൾ ഇപ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്നത് യു പി ഐ ആപ്സ് പേയ്മെന്റ് അഥവാ ക്യു ആർ കോഡ് സ്കാനിംഗ് ആണ്.
5: ചെറിയ പച്ചക്കറി കടകൾ തൊട്ട് വലിയ സ്റ്റോറുകൾ ഇപ്പോൾ യു പി ഐ പേയ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് അത് ക്വിക്ക് ആണ്, സിമ്പിൾ ആണ്, ക്യാഷ് കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ യു പി ഐ പേയ്മെന്റ് സേഫ് ആണോ? വരൂ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
6: നമ്പർ വൺ, നെവർ എവർ ഷെയർ യുവർ യു പി ഐ പിൻ നമ്പർ. ഒരിക്കലും നിങ്ങളുടെ പിൻ നമ്പർ ഷെയർ ചെയ്യരുത്. ഇപ്പോൾ ആരെങ്കിലും നിങ്ങളോട് പിൻ ഷെയർ ചെയ്ത് ക്യാഷ് ബാക്ക് തരാം എന്ന് പറഞ്ഞാൽ ഡോണ്ട് ഡു ഇറ്റ്, ബിക്കോസ് ഇറ്റ്സ് എ സ്കാം.
5: നമ്പർ ടു, ഓൾവേസ് ഡബിൾ ചെക്ക് ദ റിസീവേഴ്സ് നെയിം. നിങ്ങൾ പേയ്മെന്റ് നടത്തുന്ന ആളുടെ നെയിം റീചെക്ക് ചെയ്യുക. ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം നിങ്ങളുടെ പൈസ വേറൊരാൾക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്.
6: നമ്പർ ത്രീ, ശരിയായ യു പി ഐ ആപ്സിൽ നിന്ന് ട്രാൻസാക്ഷൻസ് നടത്തുക. ട്രസ്റ്റഡ് സോഴ്സിൽ നിന്ന് മാത്രമുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. തേർഡ് പാർട്ടി അഥവാ സസ്പിഷ്യസ് ആപ്സ് അവോയ്ഡ് ചെയ്യുക.
5: നമ്പർ ഫോർ, ഓൾവേസ് ലോക്ക് യുവർ യു പി ഐ ആപ്പ്. നിങ്ങളുടെ യു പി ഐ ആപ്സ് ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ പിൻ ലോക്ക് ചെയ്യുക. സോ ദാറ്റ് ഇറ്റ് വിൽ ബി സേഫ് ഫ്രം സ്ട്രേഞ്ചേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് അത് സേഫ് ആയിരിക്കും.
6: നമ്പർ ഫൈവ്, ബി അവെയർ ഓഫ് ലിങ്ക്സ് ആൻഡ് ക്യു ആർ കോഡ് സെൻഡ് ബൈ സ്ട്രേഞ്ചേഴ്സ്. അജ്ഞാതർ അയക്കുന്ന ലിങ്കുകൾ അഥവാ ക്യു ആർ കോഡുകൾ ഓപ്പൺ ആക്കാതെ ഇരിക്കുക. മേ ബി അതൊരു സ്കാം ആകാം.
5: നമ്പർ സിക്സ്, നിങ്ങളുടെ ഫോണിൽ വരുന്ന ബാങ്ക് റിലേറ്റഡ് ഒ ടി പി നമ്പറുകൾ ഷെയർ ചെയ്യാതിരിക്കുക.
6: ഇത്രയും ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സേഫായി ഡിജിറ്റൽ പേയ്മെന്റ് നടത്തുക. സ്റ്റേ സേഫ്, സ്റ്റേ ഡിജിറ്റൽ.
5: ദിസ് ഇസ് മീ ആരോൺ മാത്യു ഫിലിപ്പ്.
6: ദിസ് ഇസ് ധനുസ് എസ് ബിജു
5: സൈനിങ് ഔട്ട്.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡന്റ്സ് കോർണർ. ഡിജിറ്റൽ പേയ്മെന്റും യു പി ഐ സുരക്ഷയും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് സ്റ്റുഡന്റ്സ് കോർണറിൽ നമ്മളോട് സംസാരിച്ചത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ബി സി എ സ്റ്റുഡന്റ്സ് ധനുസ് എസ്, ബിജുവും ആരോൺ മാത്യു. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ബയോസയൻസ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ബയോസ്പെക്ട്രം 2K26 ഭാഗമായി പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പ് June 16, 12 ആരംഭിക്കുന്നു. പ്രമുഖ ശാസ്ത്രജ്ഞനും മാക്ജിനോം ടെക്നോളജി, വെൽജിനോ പ്രൈവറ്റ് ലിമിറ്റഡ്, മെഡ്സ്കേ ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ സഹസ്ഥാപകനും CEOയുമായ ഡോക്ടർ CN രാംചന്ദ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. റിസർച്ച് ഗ്രാൻഡ് സക്സസ് ഫോർ എമർജിംഗ് സ്കോളർ, സൗത്ത് ആഫ്രിക്കൻ പെർസ്പെക്ടീവ് ആൻഡ് ബിയോണ്ട് എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓക്യുപേഷണൽ ഹെൽത്തിലെ സീനിയർ മെഡിക്കൽ സയന്റിസ്റ്റ് ഡോക്ടർ ജിറ്റ്സി ജോസഫ് സംസാരിക്കുന്നു. ബയോളജിക്കൽ സയൻസ് ടു സ്റ്റാർട്ടപ്പ് എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ബിസിനസ് ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മിസ് ഗൗതമിയെ ക്ലാസ് നയിക്കുന്നു. ബയോളജിക്കൽ സയൻസിലെ ഗവേഷണ സാധ്യതകൾ, ബയോ സ്റ്റാർട്ടപ്പ് എന്നിവ പരിചയപ്പെടുത്തുന്ന ഈ പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം.

0: സീസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി, എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
2: പ്രീമിയം ബ്രേക്ക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടിൽ ഞാൻ പറയാൻ പോകുന്നത് ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അതായത് ഈ ചക്കക്കുരു നമ്മൾ ആരും കളയില്ല, ചക്കക്കുരു മെഴുക്കുരട്ടി ഉണ്ടാക്കും. പക്ഷെ പായസം ഉണ്ടാക്കാനായിട്ടും ബെസ്റ്റ് ആണെന്ന് എത്ര പേർക്ക് അറിയാം? കുറെ പേർക്ക് അറിയാമായിരിക്കും. കാണാൻ കുഞ്ഞനാണെങ്കിലും ആള് ചില്ലറക്കാരനല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പൊ എന്തായാലും മനസ്സിലായല്ലോ, നമ്മുടെ വീടുകളിലുള്ള ചക്കക്കുരു ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പലരും പറഞ്ഞിട്ട് ഈ ചക്കക്കുരു ഉപയോഗിക്കാറില്ല. എന്നാൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ ചക്കക്കുരുവിനെ നമ്മൾ മാറ്റി നിർത്തണോ? വേണ്ടേ വേണ്ട. ചക്കക്കുരു കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം. അതിൽ രുചികരമായ ഒന്നാണ് ചക്കക്കുരു പായസം. ഇനി ചക്കക്കുരു കിട്ടുമ്പോൾ ഇപ്പൊ എന്തായാലും എല്ലാവരുടെയും വീട്ടിലുണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ 250 ഗ്രാം ചക്കക്കുരു എടുത്താൽ മതി. 250 ഗ്രാം എടുക്കുമ്പോൾ നമ്മൾ ശർക്കര എടുക്കേണ്ടത് 750 ഗ്രാം ആണ്. 2 തേങ്ങ, നെയ്യ്, ഉപ്പ്, കാഷ്യനട്സ്, കിസ്മിസ്, എള്ള്, ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ ചക്കക്കുരു പായസത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ 250 ഗ്രാം ചക്കക്കുരു, 750 ഗ്രാം ശർക്കര, 2 തേങ്ങ, നെയ്യ്, ഉപ്പ്, അണ്ടിപ്പരപ്പ്, കിസ്മിസ്, എള്ള്. ആദ്യം നമ്മൾ ചക്കക്കുരു ഒക്കെ കഴുകി വൃത്തിയാക്കി പുറത്തെ തൊലി മാത്രം കളഞ്ഞ് വേവിച്ചിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. പുറത്തെ തൊലി മാത്രം കളഞ്ഞാൽ മതി കേട്ടോ. ശരിക്കും ചക്കക്കുരുവിന്റെ അകത്തെ നമ്മൾ ആ ഒരു കറുത്തത് ചരണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ക്യാൻസർ പോലെയുള്ള അസുഖത്തിന് വരെ നല്ലതാണെന്നാണ് പറയുന്നത്. അതിന്റെ ഉള്ളിലുള്ളത് ആ വൈറ്റ് കളയണം. അത് കളഞ്ഞിട്ട് നന്നായിട്ട് വേവിച്ച് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം 750 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് ഒരു ഉരുളിയിലേക്ക് നമ്മളൊന്ന് ഒഴിച്ചു വെക്കണം. എന്നിട്ട് ഇതിലേക്ക് 2 തേങ്ങയുടെ 1/2 പാലും, വേവിച്ചു വെച്ച ചക്കക്കുരുവും, 2 സ്പൂൺ നെയ്യും, 250 ഗ്രാം ചോറ് അരച്ചതും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടെ.

ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ബാക്കി തേങ്ങാപ്പാലും കൂടി ചേർത്ത് തിളച്ചു കഴിയുമ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് വാങ്ങിവെക്കുക. പിന്നെ ഇതിലേക്ക് കാഷ്യനട്സും കിസ്മിസും പിന്നെ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും എല്ലാം കൂടി നെയ്യിൽ വരട്ടി ബാക്കി വന്ന നെയ്യിൽ കുറച്ച് എള്ളും കൂടി വറുത്ത് നമ്മുടെ പായസത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ അട്ടിപൊളി ചക്കക്കുരു പായസം റെഡിയായി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ചക്കക്കുരു കഴുകി വൃത്തിയാക്കി പുറത്തെ തൊലി മാത്രം കളഞ്ഞ് വേവിച്ച് മിക്സിയിൽ അരച്ചെടുക്കുക. ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് ഉരുളിയിലേക്ക് ഒഴിച്ചു വെക്കുക. ഇതിലേക്ക് രണ്ട് തേങ്ങയാണല്ലോ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ രണ്ട് തേങ്ങയുടെ ഒന്നാം പാലും ഈ വേവിച്ചു വെച്ച ചക്കക്കുരു രണ്ട് സ്പൂൺ നെയ്യും 250 ഗ്രാം ചോറ് അരച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മളൊന്ന് വരട്ടിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബാക്കി പാലുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് തിളച്ചു കഴിയുമ്പോഴേക്കും ഒരു നുള്ളുപ്പും ചേർത്തത് വാങ്ങി വെക്കുക. പിന്നെ ഇതിലേക്ക് കാഷ്യനട്ടും കിസ്മിസും തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും ഇതെല്ലാം കൂടി നെയ്യിൽ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് ബാക്കി വന്ന നെയ്യിൽ കുറച്ച് എള്ളും കൂടി വറുത്ത് പായസത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ ചക്കക്കുരു പായസം റെഡിയാണ്. ചക്കക്കുരു പായസമാണെന്ന് ആരും ആർക്കും പറഞ്ഞു കൊടുക്കാണ്ടിരുന്നാൽ മതി കേട്ടോ. ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാവരും കുടിച്ചോളും. എന്ത് പായസമാണെന്ന് പറയരുത്, നമ്മളിത് ഉണ്ടാക്കിയിട്ട് എന്ത് പായസമാണെന്ന് ചോദിച്ചു നോക്കണം. അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
4: ജിയോ ഏജൻസീസ് തിരുവല്ല. ക്രോംപ്ടൺ ഗ്രേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
5: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
6: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ കെ എം സി ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ഹായ് ഹലോ, സ്കിന്നില് അവിടെ ഇവിടെ ആയിട്ട് ചെറിയ കറുത്ത പാടുകളൊക്കെ കാണുന്നുണ്ടോ? എങ്കിലേ അത് മാറ്റാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ചാമയം വിത്ത് മീ ആർ ജെ അപർണ. നമ്മുടെ ചർമ്മത്തില് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കറുത്ത പാടുകളൊക്കെ കാണുന്നത്, നമ്മുടെ ഓപ്പൺ പോൾസിന്റെ ഇടയിൽ അഴുക്കുകൾ കയറുന്നത്, പിന്നെ അവിടെ ഇരുന്നത് ചെറിയ കുരുക്കളായി മാറുന്നത് അതൊക്കെ കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കറുത്ത പാടുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കറുത്ത കുരുക്കളെ നീക്കം ചെയ്യാനായിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഐറ്റാണ് പഞ്ചസാര അല്ലെ. നമ്മള് പഞ്ചസാര അങ്ങനെ മധുര പലഹാരങ്ങൾ ഉണ്ടാക്കാൻ മാത്രമല്ല കേട്ടോ, ഇങ്ങനെ കുറച്ച് ഉപകാരങ്ങൾ കൂടി ഉണ്ട്, അത് ആണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ പഞ്ചസാര ഉപയോഗിച്ച് എങ്ങനെയാണ് ഇങ്ങനെയുള്ള പാടുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുരുക്കൾ മാറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ പഞ്ചസാരയ്ക്ക് നമ്മുടെ ചർമ്മത്തിലുള്ള സുഷിരങ്ങളിൽ ആഴ്ന്നിറങ്ങി അവയെ മിനുസപ്പെടുത്താനുള്ള ഒരു കഴിവുണ്ട് കേട്ടോ, അതാണ് നമ്മൾ ഇന്നിവിടെ ഉപയോഗപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ആവശ്യമുള്ള അളവിൽ പഞ്ചസാര എടുക്കുക. പഞ്ചസാര പൊടിച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്, അല്ലെങ്കിൽ ഇതൊന്ന് അലിയിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പൊ പഞ്ചസാരയാണ് വേണ്ടത്, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. ഓട്സ് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. ഓട്സ്, പഞ്ചസാര ഇത് രണ്ടും വേണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തൈരാണ്, നല്ല കട്ടി തൈര് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആഴ്ചയിൽ ഒന്നിടവിട്ട ദിവസങ്ങൾ ഇത് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റോളം അങ്ങനെ വെക്കുക. ഈ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫേസിൽ ഒരുപാട് ഇങ്ങനെ എക്സ്പ്രഷൻ ഒക്കെ കൊണ്ടുവരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഈ പാക്ക് എന്നല്ല, ഏത് പാക്ക് ഇട്ടാലും ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് അനങ്ങാതെ വെക്കുകയാണ് വേണ്ടത് കേട്ടോ. കാരണം നമ്മൾ ഈ പാക്ക് ഡ്രൈ ആകുന്നതനുസരിച്ച് നമ്മളിങ്ങനെ ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഫേസിൽ ഇങ്ങനെ എക്സ്പ്രഷൻ കൊണ്ടുവരുന്നതനുസരിച്ച് നമ്മുടെ ഫേസിൽ ആ ചുളുക്കുപാട് അങ്ങനെ വരും. അതങ്ങനെ പിന്നെയും അങ്ങനെ നമ്മുടെ ഫേസിൽ തന്നെ നിൽക്കും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് എക്സ്പ്രഷൻ ഒന്നും ഇടാതെ മര്യാദയ്ക്ക് ഇരിക്കാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു 20 മിനിറ്റ് വെച്ച ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഓപ്പൺ ബോൾസിന്റെ ഉള്ളിലുള്ള അഴുക്കുകളെയൊക്കെ നീക്കം ചെയ്ത് ഒന്ന് ചർമ്മം ഗ്ലോ നൽകാനായിട്ട് സഹായിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് പറഞ്ഞത്. ഒന്നുകൂടി പറഞ്ഞുതരാം, നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. ഓട്സ് നന്നായിട്ട് പൊടിച്ചെടുക്കുക, അതുപോലെ തന്നെ പൊടിച്ച പഞ്ചസാര, ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് തൈരും കൂടി ആഡ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവാക്കുക. ശേഷം ഈ പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി നമ്മുടെ സ്കിന്ന് ഒന്ന് ഗ്ലോ ആകുന്നത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് മുഖത്തുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങൾ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കറുത്ത പാടുകളെയൊക്കെ നീക്കം ചെയ്യാനുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ശമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് പതിയെ ടാറ്റ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം ശമയത്തിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടുനന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ

സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം.

ഹലോ, ഹായ്, നമസ്കാരം. ശുഭയാത്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. നമ്മളെല്ലാവരും യാത്രയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണല്ലേ. ഒരു യാത്ര പോകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ മനസ്സിലൊരു തോന്നലുണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു കൺഫ്യൂഷനാണ് എവിടെ പോകണം എന്നുള്ളത്. നമ്മുടെ ആലപ്പുഴയിൽ തന്നെ എത്ര സ്ഥലങ്ങളുണ്ട് കാണാൻ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്ത് മറ്റൊരിടത്തും കണ്ടെത്താൻ കഴിയാത്ത തരത്തിലുള്ള അനുഭവം പ്രദാനം ചെയ്യുന്നതിനാൽ തന്നെ കേരളത്തിൽ സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിൽ ആലപ്പുഴ ഒന്നാം സ്ഥാനത്താണ്. ബ്രിട്ടീഷുകാർ ഈ സ്ഥലത്തെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചിരുന്നു. മനോഹരമായ ഹൗസ് ബോട്ടുകളിൽ ഒന്നിൽ കയറി നിങ്ങളുടെ ചുറ്റുമുള്ള സമൃദ്ധമായ പ്രകൃതി ദൃശ്യങ്ങൾ കാണണം. വിശാലമായ നെൽവയലുകളുടെയും മനോഹരമായ ചാപ്പലുകളുടെയും മീൻപിടുത്ത വലകളുമായി തിരക്കുള്ള മത്സ്യത്തൊഴിലാളികളുടെയും വെള്ളത്തിൽ കളിക്കുന്ന താറാവുകളുടെയും ഭംഗി ആസ്വദിക്കണം. ഈ യാത്ര നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോകുന്ന ഓർമ്മകൾ എന്നെന്നും നിലനിൽക്കുന്ന ഒന്നാണ്. പിന്നെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയം സെപ്റ്റംബർ മുതൽ മെയ് വരെയാണ് കേട്ടോ. ഇനി ആലപ്പുഴ കഴിഞ്ഞാൽ മറ്റൊന്ന് മൂന്നാറാണ്. മൂന്നാറിലെ കുന്നുകൾ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ കുന്നിൻ പ്രദേശം. 80,000-ലധികം മൈലുകൾ വ്യാപിച്ചു കിടക്കുന്ന മലനിരകൾ, തേയിലത്തോട്ടങ്ങളാൽ പച്ചപ്പ് നിറഞ്ഞ ചരിവുകൾ നിറഞ്ഞതാണ് ഈ കുന്നുകൾ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ചിത്രത്തിന് ഏറ്റവും അനുയോജ്യമായത് ചിത്രം എന്ന പദം തന്നെയാണെന്ന് നമുക്ക് തോന്നും. മേഘങ്ങൾ നമ്മളെ കടന്നുപോകും. വെള്ളച്ചാട്ടങ്ങളുള്ള മൂടൽ മഞ്ഞുള്ള താഴ്വരകൾ മൂന്നാറിൽ നമ്മളെ സ്വാഗതം ചെയ്യും. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് മൂന്നാറിന് ചുറ്റുമുള്ള ഹൈക്കിംഗ് പാതകളിൽ പോകാനും പറ്റും. ബംഗ്ലാവുകളും തേയില ഫാക്ടറികളും ഇവയെല്ലാം ചേർന്ന് ഈ പ്രദേശത്തിന് ഒരു പ്രത്യേക ഭംഗി തന്നെ നൽകുന്നുണ്ട്. അവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം വർഷത്തിലെ ഏത് സമയത്തും. ഇനി മറ്റൊന്ന് തേക്കടിയിലെ വന്യജീവികൾ. കേരളത്തിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയെന്ന് നമുക്ക് പറയാൻ പറ്റും. കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് പെരിയാർ വന്യജീവി സങ്കേതവും. പിന്നെ കടുവകളും ആനകളും കാട്ടുപോത്തുകളും ഒക്കെ ചേർന്ന ഏറ്റവും ഗംഭീരമായ ചില വന്യജീവികളെ സംരക്ഷിക്കുന്ന ഈ സങ്കേതം. ഈ വന്യജീവികളിൽ ഏറ്റവും വലിയ ആകർഷണം നമ്മുടെ സിംഹവാലൻ കുരങ്ങുകളാണ് കേട്ടോ. അവ വളരെ അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ഇനങ്ങളുമാണ്. പെരിയാർ തടാകത്തിന്റെ തീരത്താണ് ഈ സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. 360 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുമുണ്ട്. ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. ഇനി ഒട്ടും താമസിക്കാതെ തന്നെ നല്ലൊരു യാത്ര പോയിക്കൊള്ളൂ കേട്ടോ. ഇന്ന് ശുഭയാത്രയിലൂടെ ഈ സ്ഥലങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തിക്കൊണ്ട് ശുഭയാത്രയിൽ നിന്ന് വിട പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
0: റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസ്. ഇന്ന് കരിയർ കോമ്പസിൽ സാമ്പത്തിക ബോധവൽക്കരണം, എല്ലാവർക്കും പണം കൈകാര്യം ചെയ്യുന്നതിനുള്ള ലളിത പാഠങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണോമസ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഹെഡും ഫിനാൻസ് വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ കൂടിയായ ഡോക്ടർ ആശാലക്ഷ്മി ആർ കെ.
3: ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക ബോധവൽക്കരണം, പണം കൈകാര്യം ചെയ്യാനുള്ള ലളിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. സാമ്പത്തിക ബോധവൽക്കരണം എന്നത് ശരിയായി എങ്ങനെ പണം കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രോഗ്രാമാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പണം എങ്ങനെ ശരിയായി കൈകാര്യം ചെയ്യാം എന്നുള്ളത് ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. പണം ഉണ്ടാക്കുക മാത്രമല്ല, ഈ ഉണ്ടാക്കുന്ന പണം എങ്ങനെ സംരക്ഷിക്കാം, എങ്ങനെ ചെലവഴിക്കാം, എങ്ങനെ വളർത്താം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിക്കും പണം മാനേജ് ചെയ്യുന്നത് ഒരു സ്കില്ല് തന്നെയാണ്. ആ സ്കില്ല് നമ്മൾ വലിയൊരു എക്കണോമിക്സ് പഠിക്കുന്നത് പോണോ, ഒരു സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നതോണോ ഒന്നും വളരെ ഡീപ്പായിട്ട് കുറെ തിയറീസ് ഒക്കെ മനസ്സിലാക്കി ചെയ്യേണ്ടതല്ല. ഏറ്റവും ബേസിക് ആയിട്ട് എങ്ങനെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ബജറ്റ്, വരവ് ചിലവുകൾ ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം മാത്രമാണ്. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് വരുമാനം, ചെലവ്, സേവിങ്സ്, കടം, നിക്ഷേപം ഇത് മനസ്സിലാക്കി ഒരാളുടെ ജീവിതം, ഒരു വ്യക്തിയുടെ ജീവിതം, അതിൽ കൂടെ ഒരു കുടുംബത്തിന്റെ ബോധവൽക്കരണം സാമ്പത്തികത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ളതിനെയാണ് ഉദ്ദേശിക്കുന്നത്. പലരും നമ്മുടെ നാട്ടിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, പണം വരുന്നുണ്ട് പക്ഷേ എവിടെ പോകുന്നു എന്ന് അറിയില്ല. ഇത് തീർച്ചയായിട്ടും നമ്മുടെ ചെലവും വരവും തമ്മിൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ പണം എവിടെ പോകുന്നു എന്നറിയില്ല എന്ന് മിക്കവാറും പറയുന്നത്. ഇതിനുവേണ്ടി നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് നേരത്തെ തന്നെ പറഞ്ഞോണം, ഒരു ബജറ്റ് പ്ലാൻ, അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ എന്താണ് ഒരു ബജറ്റ് പ്ലാൻ? പെട്ടെന്ന് നമ്മൾ ഈ ബജറ്റ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേന് നമ്മൾ ഓർക്കുന്നത് പാർലമെന്റിൽ അല്ലെങ്കിൽ നിയമസഭയിൽ ധനമന്ത്രിമാർ കൊണ്ടുവരുന്ന ആ വലിയ തുകൽ പെട്ടിക്കകത്തുള്ള കുറെ ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ്, ഇങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ബജറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഓർക്കുന്നത്. ഇവിടെ നമ്മൾ പറയുന്ന ബജറ്റ് വളരെ ബേസിക് ആയിട്ട് വരുമാനവും ചെലവും എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് ഒരു കുടുംബത്തിന്റെ ധനം കൈകാര്യം ചെയ്യാം എന്ന് മാത്രമാണ്. എന്താണ് വരുമാനം? വരുമാനം എന്നത് ശമ്പളം മാത്രമല്ല, വാടക, ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം, ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ജോലി, ശമ്പളം കൂടാതെ എന്തെങ്കിലും ഫ്രീലാൻസ് ജോലി, ഇപ്പോൾ ഒരുപാട് ജോലികൾ ചെയ്യാൻ കഴിയുന്ന, ഓൺലൈനായിട്ടൊക്കെ ഒരുപാട് ജോലികൾ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം എല്ലാവർക്കും ഉണ്ട്, ഇങ്ങനെയുള്ള ജോലികൾ. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡെപ്പോസിറ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന പലിശ, അല്ലാതെ സൈഡ് ഇൻകം ആയിട്ട് എന്തെങ്കിലും വീട്ടിൽ തന്നെ ഇപ്പം കാട വളർത്തൽ, കോഴി വളർത്തൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കോട്ടേജ് ഇൻഡസ്ട്രി ആയിട്ടൊക്കെ ആളുകൾ നടത്തുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സ്റ്റിച്ചിങ്, ചെറിയ സ്റ്റിച്ചിങ് യൂണിറ്റുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെല്ലാം സൈഡ് ഇൻകം ആയിട്ടുള്ള വരുമാനത്തിന്റെ കൂട്ടത്തിൽ വരും. അപ്പോൾ ഇതെല്ലാം വരുമാനമാണ്. ഇതെല്ലാം നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കണം, എന്തൊക്കെയാണ് ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്കുള്ള വരുമാനങ്ങൾ. അതുപോലെ തന്നെ ചെലവുകൾ, എക്സ്പെൻസുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കണം. ചെലവുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ആവശ്യമുള്ള ചെലവ്. ആവശ്യമുള്ള ചെലവ് എന്ന് ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം, നീഡ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യമുള്ള ചെലവ്, നമുക്ക് ഈ ചെലവുകൾ കാര്യങ്ങളൊന്നും മാറ്റിവെക്കാനായിട്ട് സാധിക്കില്ല. ഇതിനകത്ത് നമുക്ക് ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ഭക്ഷണം, വീട്ടുവാടക, ചിലപ്പം നമ്മൾ ഹൗസിംഗ് ലോൺ എടുത്തായിരിക്കും വീട് പണിഞ്ഞേക്കുന്നത്, അതിൻ്റെ പലിശ കൊടുക്കണം, അതിൻ്റെ മുതല് തിരിച്ചടയ്ക്കണം, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, മെഡിക്കൽ എക്സ്പെൻസസ്, യാത്രാ ചെലവ്. ഇപ്പം നമുക്ക് ജോലിക്ക് പോകണമെങ്കിൽ യാത്ര ചെയ്യാതെ ജോലിക്ക് പോകാൻ പറ്റില്ല. അത് നമ്മൾ പൊതുഗതാഗതമാണെങ്കിലും പ്രൈവറ്റായിട്ടുള്ളൊരു വാഹനമാണെങ്കിലും നമുക്ക് അതിനകത്ത് ഇന്ധന ചെലവ് വരും. ഇതൊന്നും നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്നതല്ല. ഇതെല്ലാം അത്യാവശ്യങ്ങളാണ്, ഇതൊക്കെ നീഡ്സാണ്. ഈ ചെലവുകളെല്ലാം കൃത്യമായി തന്നെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനി കുറച്ച് ചെലവുകളെ നമുക്ക് ആഗ്രഹങ്ങൾ എന്നുള്ള കൂട്ടത്തിലേക്ക് പെടുത്താം. അത്യാവശ്യങ്ങളല്ല, ആവശ്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ വാണ്ട്സ് ആണ്. പക്ഷേ ഇതൊക്കെ നമ്മൾക്കുള്ള ആഗ്രഹങ്ങളാണ്, കുറച്ചും കൂടെ നമ്മുടെ ലൈഫ് ഒന്ന് അപ്ഗ്രേഡ് ആയി കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ആഗ്രഹങ്ങൾ. അതിനകത്ത് വരുന്ന ചെലവുകൾ നമുക്കൊരു ബ്രാൻഡഡ് ഷോപ്പിംഗ്, നമുക്ക് എല്ലാ ദിവസവും ബ്രാൻഡഡ് ഷോപ്പിംഗ് നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ വരുമാനം നോക്കാതെ, വരുമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നടക്കുന്ന കാര്യമല്ല. ബ്രാൻഡഡ് ഷോപ്പിംഗ്, അധികമായിട്ടുള്ള ഫുഡ് ഡെലിവറികൾ, ഓരോ മാസവും പുതിയ ഗാഡ്ജറ്റ്. നമ്മൾ ഗാഡ്ജറ്റ് വാങ്ങിക്കേണ്ടെന്നല്ല, പുതിയ ടെക്നോളജിക്ക് അനുസരിച്ചൊക്കെ വാങ്ങിക്കും. പക്ഷേ എല്ലാ മാസവും വാങ്ങിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്ന കാര്യമാണ്. വിനോദയാത്രകൾ, പ്ലാൻ ചെയ്യാതെ നടത്തുന്ന വിനോദയാത്രകൾ, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് ഇതൊക്കെ നമ്മൾ ഒരു വാൺസ് ആയിട്ട് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചെലവുകളാണ്. ഇതിനെയൊക്കെ നമുക്ക് ഒന്ന് ഒഴിവാക്കാൻ പറ്റുന്നതാണ് ശ്രമിച്ചാൽ. പക്ഷേ നീഡ്സിനെ നമുക്ക് ഈ അത്യാവശ്യ ചെലവുകളെ ഒന്നും ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് പലരും സാമ്പത്തിക പ്രശ്നത്തിലാകുന്നത് വരുമാനം കുറവായതുകൊണ്ടല്ല, പലപ്പോഴും വാണ്ട് ബേസ്ഡ് ആയിട്ടുള്ള സ്പെൻഡിങ് നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ആളുകൾ ധനകാര്യത്തിൽ പ്രശ്നമുണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പണം ചെലവായി പോയി കയ്യിലില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്നത്. ഇനി നമ്മൾക്ക് നോക്കേണ്ടത് നമ്മളൊരു ബഡ്ജറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, അതിനകത്ത് ചെലവുണ്ട് വരവുണ്ടെന്നൊക്കെ മനസ്സിലാക്കി, ഇനി നമ്മൾ അറിയേണ്ടത് ഈ ബഡ്ജറ്റ് ചെയ്യാൻ എന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ, അതോ കൃത്യമായിട്ട് കണക്കൊക്കെ കൂട്ടാൻ അറിയാവുന്നവർക്ക് മാത്രമേ ബഡ്ജറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ബഡ്ജറ്റ് ചെയ്യാനായിട്ട് എളുപ്പ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഒരു വലിയ ഒരു സ്ഥാപനത്തിന്റെ ബജറ്റോ ഒന്നുമല്ല ചെയ്യുന്നത്, നമ്മുടെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ളൊരു ബജറ്റാണ് ചെയ്യുന്നത്. ഇത് ചെയ്യാനായിട്ട് വലിയൊരു ഫോർമുലയൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു കുടുംബത്തിനോ ഒരു വ്യക്തിക്കോ ഒരു മാസത്തേക്ക് പണം എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന ഒരു പ്ലാൻ മാത്രമാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാൻ കഴിയുന്ന ഒരു ഏറ്റവും ലളിതമായ ഒരു റൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ 50:30:20. ഈ റൂളിനകത്ത് ഉദ്ദേശിക്കുന്നത് നമുക്ക് എത്ര വരുമാനം ഉണ്ടെങ്കിലും ആ വരുമാനത്തിന്റെ ഒരു 50% തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ അത്യാവശ്യങ്ങൾ, നീഡ്സ് എന്നതിലേക്ക് പോകും. ആ നീഡ്സിനകത്തുള്ളത് നമ്മുടെ വീട്ട് വാടകയായിരിക്കാം, അല്ലെങ്കിൽ ലോൺ എടുത്തു വെച്ച വീടായിരിക്കും എങ്കിൽ അതിന്റെ പേയ്മെന്റ് ആയിരിക്കാം, ഭക്ഷണ ചെലവായിരിക്കും, യാത്രാ ചെലവുകളായിരിക്കും, ബില്ലുകളായിരിക്കാം, മെഡിക്കൽ ബില്ലായിരിക്കാം, അല്ലെങ്കിൽ അനുബന്ധമായിട്ട് വരുന്ന മറ്റു ബില്ലുകളായിരിക്കും. അപ്പോൾ ഈ 50% തീർച്ചയായിട്ടും നമ്മുടെ വരുമാന ഈ അത്യാവശ്യ ചെലവുകളിലേക്ക് മാറ്റി വെച്ചേ പറ്റൂ. ഇനി നമ്മൾ പറഞ്ഞു 50:30:20 എന്നാണ് പറഞ്ഞത്. ഇനി എന്താണ് 30%? 30% ഞാൻ നേരത്തെ പറഞ്ഞ വാണ്ട്സ്, നമ്മുടെ ആഗ്രഹങ്ങൾ. ആഗ്രഹങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ, ഒരു സംതൃപ്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ 30% നമ്മൾ വാണ്ട്സിന് വേണ്ടി, നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അത്രേ അത്യാവശ്യം ഇല്ലാത്തതിനും വേണ്ടി മാറ്റിവെക്കുക കിട്ടുന്ന വരുമാനത്തിൽ നിന്ന്. ആ അതിനകത്ത് വിനോദങ്ങൾ വരാം, ഷോപ്പിംഗ് വരാം, ഔട്ടിങ്ങിന് പോകുന്നവരാം, നമുക്ക് ഈ പറയുന്ന ഗാഡ്ജറ്റ്സ് ഒക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു തോന്നലുണ്ടായി, അതൊക്കെ അതിനകത്ത് വരാം. പക്ഷെ അത് 30% നിൽക്കണം. പിന്നെ നിർബന്ധമായിട്ടും ബാക്കി 20% നമ്മുടെ വരുമാനത്തിൽ നിന്ന് സേവിങ്സിലും ഇൻവെസ്റ്റ്മെന്റിലേക്കും മാറ്റിവെച്ചിരിക്കണം. അത് സേവിങ്സ് എന്ന് വെച്ചാൽ സേവിങ് അക്കൗണ്ടുകളിൽ ഇടുന്ന ഇൻവെസ്റ്റ്മെന്റ് ആകാം, ഇൻഷുറൻസ്. ഇപ്പം പല ഇൻഷുറൻസുകളും സേവിങ്സ് എന്നുള്ള ഒരു കാര്യവും കൂടെ നോക്കിയിട്ടാണ് പല ഇൻഷുറൻസുകളും നിൽക്കുന്നത്. മ്യൂച്വൽ ഫണ്ടിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളാകാം, എമർജൻസി ഫണ്ടുകളിൽ അങ്ങനെ മാറ്റിവെക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് കാറ്റഗറി ആകാം. അപ്പോൾ ഇതെല്ലാം രീതിയിൽ ഈ 20% നിർബന്ധമായിട്ടും മാറ്റിവെച്ചിരിക്കണം. ഇനി നമ്മൾ കറക്റ്റ് ഒരു ഉദാഹരണം, ഒരു വ്യക്തിയുടെ ശമ്പളം വെച്ച് നമ്മൾ പറയുവാണെങ്കിൽ, ഇപ്പം 30,000 രൂപ മാസ ശമ്പളം ഉള്ളൊരു വ്യക്തി ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ 50% നമ്മൾ നീഡ്സിലേക്ക് മാറ്റുന്നു, 15,000 രൂപ നീഡ്സിലേക്ക് മാറ്റിവെക്കുന്നു, 30% വാൺസിലേക്ക് മാറ്റുന്നു, അതായത് 9,000 രൂപ വാൺസിലേക്ക് മാറ്റുന്നു, 20% നമ്മൾ സേവിങ്സിലേക്ക് മാറ്റിവെക്കുന്നു, 6000 രൂപ സേവിങ്സിലേക്ക് മാറ്റിവെക്കണം. അപ്പൊ ഓരോരുത്തരെയും വരുമാനം നോക്കി ഈ 30:20 എന്നുള്ള റൂളിലേക്ക് നമ്മൾ കൃത്യമായിട്ട് വരണം. അങ്ങനെ തന്നെ ബജറ്റ് പ്ലാൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഈ 20% അവസാനം വരുന്ന 20% കാര്യം വരുമ്പോൾ അവസാനം ഉണ്ടെങ്കിൽ മാറ്റിവെക്കാം, മാസം അവസാനം നോക്കാം, അപ്പോഴും സേവ് ചെയ്യാം. പക്ഷെ അങ്ങനല്ല. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഗോൾഡൻ റൂൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ, പേ യുവർ സെൽഫ് ഫസ്റ്റ്. ആദ്യം നമ്മൾ ശമ്പളം കിട്ടിയാൽ ഉടനെ തന്നെ ഈ പറഞ്ഞ 20% സേവിങ്സിലേക്ക് മാറ്റിവെച്ചിട്ട് വേണം ബാക്കി 50%, 30% ഒക്കെ ആവശ്യമുള്ളവയും അത്യാവശ്യമായവയും ആഗ്രഹങ്ങളും ഒക്കെ മീറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് നോക്കേണ്ടത് സേവിങ്സിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ സേവിങ്സിന്റെ ഭാഗമായി എമർജൻസി ഫണ്ട് എന്നൊരു കാര്യം ഞാനിപ്പം പറഞ്ഞായിരുന്നു. സേവിങ്സില് മ്യൂച്വൽ ഫണ്ട് ആകാം, ഇൻഷുറൻസ് ആകാം, എമർജൻസി ഫണ്ട് ആകാം. എന്താണ് ഈ എമർജൻസി ഫണ്ട് എന്ന്? പെട്ടെന്ന് നമ്മൾ ഈ എമർജൻസി ഫണ്ട് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് എന്തോ എമർജൻസി, വളരെ അടിയന്തരമായിട്ട് എന്തോ കാര്യം എന്നുള്ളത് വരാം. അപ്പൊ ജീവിതം നമുക്ക് പലപ്പോഴും അൺസർട്ടനിറ്റി ഉണ്ട്, അനിശ്ചിതാവസ്ഥ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. നമുക്കത് പറയുമ്പോൾ നെഗറ്റീവ് തോട്ടായിട്ട് തോന്നാം, പക്ഷെ അങ്ങനല്ല. ഇപ്പൊ LIC പോലെയുള്ള ഒരു സ്ഥാപനത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, ആ സ്ഥാപനത്തിന്റെ വളർച്ച, ഈ അൺസർട്ടനിറ്റി നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ സ്ഥാപനം ഇത്രയേറെ വളർന്ന് രാജ്യത്ത് നമുക്ക് പറയപ്പോഴും അഭിമാനിക്കാവുന്ന രീതിയിൽ നേട്ടം ഉണ്ടാകുന്ന ഒരു സ്ഥാപനമായിട്ട് നിൽക്കുന്നത്. ആ അങ്ങനെയുള്ള ഒരു എമർജൻസി അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ഉണ്ടായാൽ എന്ത് ചെയ്യും? അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു കരുതലൊക്കെ ഉണ്ടായിരിക്കണം. ഇൻഷുറൻസ് ആണ് അതിന്റെ ഒരു കരുതൽ എന്ന് പറയുന്നത്. അതല്ലാതെ താൽക്കാലികമായിട്ട് ഇപ്പൊ ഉദാഹരണത്തിന് ജോലി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ പെട്ടെന്നൊരു അസുഖം വന്നു, നമ്മുടെ വാഹനം നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനം കേടായി, അല്ലെങ്കിൽ വീട്ടിൽ പെട്ടെന്നൊരു അടിയന്തരമായിട്ടൊരു ചിലവ് വന്നു, ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ യൂഷ്വലി എന്താണ് ചെയ്യുന്നത്? പെട്ടെന്നൊരു ലോൺ എടുക്കും, അല്ലെങ്കിൽ നമ്മുടെ കൈ ഗോൾഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുപോയി പ്ലെഡ്ജ് ചെയ്യും. ഇത് രണ്ടും ശരിക്കും ഈ പെട്ടെന്ന് പോയി എടുക്കുന്ന ലോണുകൾ അല്ലെങ്കിൽ ഈ പ്ലെഡ്ജ് ചെയ്യുന്നത് രണ്ടും വലിയ പ്രശ്നമാണ്. പിന്നെ അങ്ങോട്ട് നമ്മൾ നോക്കുമ്പം ഇതെല്ലാം വലിയ പ്രശ്നമാണ്. തന്നെയുമല്ല, ഇന്നത്തെ കാലത്ത് നമ്മൾ നേരത്തെ ലോൺ എടുത്ത ഒരു സാഹചര്യത്തിലൂടെ അല്ല ലോണുകൾ ഒന്നും എടുക്കുന്നത്. നമ്മളിപ്പം പലപ്പോഴും ന്യൂസിലൊക്കെ കേൾക്കുന്നതാണ് ലോൺ ആപ്പ് കാരണം സൈബർ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ലോണുകൾ ഇപ്പം കൊടുക്കുന്നത്. എന്താണോ ആരാണ് തരുന്നത് പോലും ഇല്ല, ഏത് വ്യക്തിയാണ്, ഇവർ രജിസ്റ്റേർഡ് ആണോ, ഇതൊന്നും നമ്മൾ കൃത്യമായിട്ട് ഗവൺമെന്റ് അതിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും പൊതുജനങ്ങൾക്ക് അതിനകത്ത് അബദ്ധം പറ്റുക സാധാരണമാണ്. അപ്പോൾ അവർ എവിടെ നിന്നാണ് ഈ ലോൺ കിട്ടുന്നതിന്റെ പലിശ എത്രയാണ്, ഇതിന്റെ തിരിച്ചടച്ചു കഴിഞ്ഞാൽ രേഖകളുണ്ടോ, ഇതൊന്നും നമുക്ക് കൃത്യമായ അറിവില്ലാതെ പെട്ടെന്ന് ചെന്നൊരു ലോൺ എടുക്കുന്നത് ചിലപ്പോൾ ഒരു കുടുംബത്തിന്റെ തന്നെ ജീവൻ എടുക്കാനായിട്ട് കാരണമാകും. അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിച്ച് ഇങ്ങനൊരു എമർജൻസി ഫണ്ട് വെക്കാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴും ഒരു കുടുംബത്തിന്റെ ആവശ്യങ്ങൾ, അടിയന്തരമായിട്ടുള്ള ചെലവുകൾ മീറ്റ് ചെയ്യാനായിട്ട് സഹായകമായിരിക്കും. ഇത് തന്നെ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ എത്ര വേണം എമർജൻസി ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജോലി നമുക്ക് നഷ്ടപ്പെട്ടാൽ 3 മാസം മുതൽ 6 മാസം വരെ നമ്മുടെ ജീവിത ചെലവിനുള്ള ക്യാഷ്, അതാണ് ഉദ്ദേശിക്കുന്നത് എമർജൻസി ഫണ്ട് എന്ന്. ഇപ്പൊ നമ്മുടെ 1 മാസത്തെ ഒരു വീട്ടിലെ ഒരു കുടുംബത്തിന്റെ ചെലവ് 25,000 രൂപയാണെന്നുണ്ടെങ്കിൽ അവരുടെ 3 മുതൽ 6 മാസം എന്നുള്ള ചെലവ് ഉദ്ദേശിക്കുന്നത് 75,000 രൂപ മുതൽ 150,000 രൂപ വരെ എമർജൻസി ഫണ്ടായിട്ട് ഒരു സേവിംഗ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പിൻവലിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്കോ സൂക്ഷിക്കണം. നേരത്തെ ഞാൻ ഈ ലോണിനെ കുറിച്ചും കടത്തിന്റെ കാര്യത്തിനെ കുറിച്ചും പറഞ്ഞുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത് നിയന്ത്രിക്കുന്നത്? കടം അല്ലെങ്കിൽ ബാധ്യതകൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ആർക്കും ഒഴിവാക്കാൻ പറ്റുന്നതല്ല, ബാധ്യതകൾ പലപ്പോഴും ഉണ്ടാവും ആവശ്യങ്ങൾക്കനുസരിച്ച്. പക്ഷേ ഇതൊന്ന് നിയന്ത്രിക്കാൻ പറ്റണം, ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിലും എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. കടം എടുക്കുന്നതൊന്നും ഒരു തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കടം നിയന്ത്രിക്കാതെ പോകുമ്പോഴാണ് നമ്മൾ ഡെറ്റ് ട്രാപ്ഡ് എന്നുള്ള സിറ്റുവേഷൻ സംഭവിക്കുന്നത്. അതിനുവേണ്ടി എന്താ ഓരോ വ്യക്തികളും ചെയ്യേണ്ടത്? എന്താണ് ഗുഡ് ഡെറ്റ് എന്നും എന്താണ് ബാഡ് ഡെറ്റ് എന്നും നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മൾ ഗുഡ് ഡെറ്റിനെ കാര്യം പറയുവാണെങ്കിൽ, വിദ്യാഭ്യാസ ലോൺ അതൊരിക്കലും ഒരു ബാഡ് ഡെറ്റ് അല്ല, അതൊരു ഗുഡ് ഡെറ്റ് തന്നെയാണ്. കാരണം അത് കരിയർ ഗ്രോത്തിന് വേണ്ടിയാണ്. എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നത് ഒരു കുട്ടി പഠിക്കാനും അതുവഴി ജോലി നേടാനും, അപ്പോൾ കരിയർ ഗ്രോത്ത് തന്നെയാണ് ഒരു എഡ്യൂക്കേഷൻ ലോൺ. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഡെറ്റ് അല്ല, അത് ആവശ്യമായതാണ് എപ്പോഴും. ദെൻ ഹൗസിംഗ് ലോൺ, അതും നമുക്ക് ആവശ്യമായ ഒരു ഗുഡ് ഡെറ്റ് എന്ന് കാറ്റഗറൈസ് ചെയ്യാവുന്നതാണ്. കാരണം അതൊരു അസറ്റ് ക്രിയേഷൻ ആണ്. ഒരു വീട് വെക്കുന്നത് അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങുന്നത്, ഇതെല്ലാം അസറ്റ് ക്രിയേഷന്റെ ആസ്തികൾ ഉണ്ടാവുന്നതാണ്, അത് നല്ല ഡെറ്റാണ്. ഇനി ബിസിനസ് ലോൺ, ഇപ്പോൾ ഒരു വ്യക്തി കുറച്ച് ലോൺ എടുത്തിട്ട് ഒരു ബിസിനസ് സംരംഭം തുടങ്ങും, അതിൽ നിന്ന് എന്താണ് വരുന്നത്? ഇൻകം ജനറേഷൻ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും. ആ ഇൻകം ജനറേഷൻ എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ട് കാണുന്ന ഒരു ഗുഡ് ഡെറ്റ് കാറ്റഗറിയിലേക്ക് നമുക്ക്

ാണ് ഇപ്പൊ ലോണുകൾ. ഇതിങ്ങനെയൊക്കെയുള്ളത് നമുക്ക് ബാഡ് ഡെറ്റ് ആയിട്ട് നമ്മൾ കരുതണം. അതിൽ ക്രെഡിറ്റ് കാർഡ് തന്നെ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ അവര് പല സ്ഥാപനങ്ങളും പറയുന്നത് പൂർണ്ണമായിട്ടും ഈ മാസത്തെ എടുത്ത ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്തതിന്റെ പേയ്മെന്റ് പൂർണ്ണമായും കൊടുക്കേണ്ട, പകരം നിങ്ങൾ മിനിമം അടച്ചിട്ട് ബാക്കി അവിടെ ഇട്ടേക്കുക, വീണ്ടും പർച്ചേസ് ചെയ്യുക, വീണ്ടും മിനിമം അടയ്ക്കുക. ഇങ്ങനെ വരുമ്പോൾ മാസാമാസം ഇത് ചേർന്ന് ഒരു വർഷത്തിനുള്ളിൽ വലിയൊരു കടം എന്നുള്ള രീതിയിലേക്ക് ചെല്ലും. അത് തന്നെയുമല്ല, ക്രെഡിറ്റ് കാർഡിന്റെ പലിശ എന്ന് വെച്ചാൽ 30%, അതിനു മുകളിലോട്ടാണ്. ഈ പലിശയും കൂടെയൊക്കെ ചേർന്ന് കഴിയുമ്പോൾ ഈ ഡെറ്റിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല, ഇത് വലിയ നഷ്ടമുണ്ടാക്കും. ക്രെഡിറ്റ് കാർഡ് പോലെയുള്ളത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലും ഫുൾ എമൗണ്ട് ഓരോ മാസവും അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. മിനിമം എമൗണ്ട് ട്രാപ്പിലേക്ക് നമ്മൾ ഒരു കാരണവശാലും പോകരുത്. ഇനി നമുക്ക് ഇൻഷുറൻസ്, ഈ കുറച്ചു മുമ്പേ ഇൻഷുറൻസ് എന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. എമർജൻസി ഫണ്ട് പറഞ്ഞപ്പോൾ ഇൻഷുറൻസ് എന്താണ്, ഇൻഷുറൻസ് എന്തൊക്കെയാണ്? മിക്കവാറും നമ്മളൊക്കെ കാണുന്നത് ഇൻഷുറൻസിനെ ഒരു സേവിങ് അങ്ങനെയാണ് പലരും, ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് പലരും ഇൻഷുറൻസിനെ കാണുന്നത്. ഇപ്പം മിക്കവാറും ഉള്ള ഇൻഷുറൻസ് പോളിസികളെല്ലാം ഇൻകം ജനറേഷനും സേവിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതുമാണ്. പക്ഷേ ഇൻഷുറൻസിന് അതിൻ്റെതായിട്ടുള്ളൊരു നിലനിൽപ്പുണ്ട്. ഇൻഷുറൻസ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് റിസ്ക് പ്രൊട്ടക്ഷനാണ്. ഒരു അപകടമോ അല്ലെങ്കിൽ ഒരു അസുഖമോ വന്നാൽ കുടുംബം സാമ്പത്തികമായി തകരാതിരിക്കുക എന്നുള്ളതാണ് ഇൻഷുറൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. രണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ രണ്ട് ഇൻഷുറൻസുകളാണ് ഒരു വ്യക്തി നിർബന്ധമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസ്, അതിന്റെ പേര് പോലെ തന്നെ അത് ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ചികിത്സാ ചെലവൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ടേം ലൈഫ് ഇൻഷുറൻസ് എപ്പോഴും ഏണിംഗ് മെമ്പറിന്, ഒരു കുടുംബത്തിലെ ഏണിംഗ് മെമ്പർ ആരാണോ, വരുമാന സ്രോതസ് ആരാണോ, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആ കുടുംബം പിന്നെ മുന്നോട്ട് പോകും, അതാണ് നമുക്ക് ടേം ലൈഫ് ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും, ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും ഒരേപോലെ തന്നെ പ്രയോജനമാണ്. അത് വ്യക്തികൾക്ക് ഒരു കുടുംബത്തിന് വേണ്ടി എടുക്കുന്നതും ഒക്കെ വളരെ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും പലർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും ഒന്നാണോ, തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ. സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളത് സേവിങ്സ് വളരെ സുരക്ഷിതമാണ്. നമ്മളൊരു സേവിങ് അക്കൗണ്ട്, ഒരു ബാങ്കിൽ ഒരു സേവിങ് അക്കൗണ്ട്, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ബാങ്കിൽ ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ്, FD, ഇതെല്ലാം നമുക്ക് സേവിങ്സിന്റെ കൂട്ടത്തിൽ കൊണ്ടുവരാവുന്നതാണ്. സേവിങ്സ് വളരെ സുരക്ഷിതവുമാണ്, പക്ഷെ ലാഭം കുറവാണ്. നമുക്കറിയാം FD ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, സേവിങ്സിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, RD ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് എന്നൊക്കെ. അതൊക്കെ കുറച്ചും കൂടെ ഏണിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ഏണിംഗ് ഇല്ല, പക്ഷെ അങ്ങേയറ്റം സുരക്ഷിതമാണ്. ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് റിസ്ക് കൂടുതലാണ്. അത് മ്യൂച്വൽ ഫണ്ട് ആയാലും യൂണിറ്റ് ലിങ്ക്ഡ്, അതായത് ഷെയറുകൾ പോലെയുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻഷുറൻസുകളാണെങ്കിൽ പോലും അതെല്ലാം റിസ്ക് കൂടിയതാണ്. അതേപോലെ തന്നെ ഇതെല്ലാം മാർക്കറ്റ് ലിങ്ക്ഡ് ആയതുകൊണ്ട് റിട്ടേണും കൂടുതലാണ്. അതുകൊണ്ട് ഏത് തരമാണ് നമ്മൾക്ക് വേണ്ടത്, സേവിങ്സ് ആണോ ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്നുള്ളത് ഓരോ വ്യക്തികളും നോക്കണം. സേവിങ്സ് ആണെങ്കിൽ നമുക്ക് കുറച്ച് മാത്രമേ അതിൽ നിന്നുള്ള വരുമാനം ലഭിക്കൂ, പക്ഷെ റിസ്ക് ഒന്നും തന്നെ ഇല്ല. ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ കോമ്പൗണ്ടിങ് എഫക്ട് കാരണം അതിനകത്ത് നിന്ന് വരുമാനം കൂടുതലായിട്ട്, റിട്ടേൺ കൂടുതലായിട്ട് ലഭിക്കും. പക്ഷേ മാർക്കറ്റിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടോ, ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഇൻസ്റ്റെബിലിറ്റി വന്നാൽ, അല്ലെങ്കിൽ വാർ പോലെയുള്ളൊരു കേസ് വന്നാൽ, ഒരു പാൻഡമിക് സ്പ്രെഡ് ചെയ്താൽ, ഇതെല്ലാം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള ടിപ്സ്, എങ്ങനെയാണ് കറക്റ്റായിട്ട് നമുക്ക് ഈ പറഞ്ഞ സേവിങ്സും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകളും വരുമാനവും എക്സ്പെൻസും ഒക്കെ എങ്ങനെ നമുക്ക് ഈ പണം എങ്ങനെ ഒന്ന് മാനേജ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു നിർത്താം. ഇതിനകത്തുള്ള കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സിനകത്ത് നമ്മൾ എല്ലാ വ്യക്തികളും, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരാള് എല്ലാ ചെലവും ഒരു നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്പിലോ നമ്മളത് കുറിച്ച് വെക്കുക തന്നെ വേണം. നമുക്ക് ഈ UPI വഴിയുള്ള സ്പെൻഡിങ്, അതായത് ഡിജിറ്റൽ പേയ്മെന്റ്സുകൾ കൂടിയ ഒരു കാലഘട്ടത്തിൽ, ഇപ്പോൾ അതിന്റെ കാലഘട്ടമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാഷ് പോകുന്ന വഴി നമ്മൾ അറിയാറില്ല. ക്യാഷ്ലെസ് സ്പെൻഡിങ് വന്നപ്പോൾ, ഡിജിറ്റൽ പേയ്മെന്റ് വന്നപ്പോഴത്തേന് പണം പോയാൽ ചിലപ്പോഴൊക്കെ ശ്രദ്ധിക്കാതെ പോകും. അപ്പോൾ ഇത് നമ്മൾ വളരെ സൂക്ഷിക്കണം. അക്കൗണ്ടിൽ നിന്നാണെങ്കിലും ക്യാഷ് തന്നെയാണ് പോയതെന്നുള്ളത് നമുക്കൊരു ഓർമ്മ ഉണ്ടായിരിക്കണം. ഇമ്പൾസ് ബൈ അത് ഒഴിവാക്കാൻ
മാക്സിമം നമ്മൾ ശ്രമിക്കണം. അതായത് ഒരു ഐറ്റം നമുക്കൊരു വില കൂടിയ ഒരു ഐറ്റം വാങ്ങണം എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ അത്രയ്ക്ക് അത്യാവശ്യം കാണില്ല ആ ഐറ്റം കൊണ്ട്, അതിനെക്കാട്ടിയും പ്രധാനപ്പെട്ട ഒരു കാര്യം വേറെ വാങ്ങിക്കാൻ കാണും. അതുകൊണ്ട് 24 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഇമ്പൾസ് ബൈയിങ് ചെയ്യാതെ വേണോ വേണ്ടേന്നൊക്കെ ഒന്ന് ആലോചിച്ച് അതൊരു വാണ്ടാണ്.

0: വളരെ ആവശ്യമില്ലാത്തതൊക്കെയാണ്, നമ്മുടെ ആഗ്രഹമാണ് മാറ്റിവെക്കാൻ കഴിയുന്നതാണെങ്കിൽ മാറ്റിവെച്ചാൽ ആ മാസത്തെ ബജറ്റ് കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കും. ഇനി എല്ലാ മാസവും ഒരു 15 മിനിറ്റ് എടുത്ത് ഫിനാൻഷ്യൽ റിവ്യൂ നടത്തണം. നമുക്ക് 10,000 രൂപ വരുമാനം ഉള്ളെങ്കിൽ പണം എവിടെ പോയി, എത്ര വന്നു, ഇതൊക്കെ ഒന്ന് പരിശോധിക്കാനായിട്ട് സാധിക്കണം. എല്ലാ ഒരു ഫാമിലിയിലെ ഫിനാൻഷ്യൽ ഡിസിഷൻ ഡെഫിനറ്റ്ലി ആ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സുമായിട്ടും ഡിസ്കസ് ചെയ്തിരിക്കണം. ഇപ്പം ചിലയിടത്ത് അച്ഛൻ മാത്രം അറിയും, അല്ലെങ്കിൽ അമ്മ മാത്രം അറിയും, കുട്ടികളുടെ അടുത്ത് ഇതൊന്നും പറയില്ല, കാരണം അവർ കുട്ടികളാണല്ലോ, അവർ ഇതൊന്നും അറിയണ്ട. അങ്ങനെയല്ല, പണത്തെക്കുറിച്ച് വീട്ടിൽ തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കണം. ഇപ്പം ഇത്രയാണ് ഇന്നത്തെ ലളിതമായി സാമ്പത്തിക കൈകാര്യം ചെയ്യാനുള്ള ഒരു പോയിന്റ്സ് ആയിട്ട് പറയാനുള്ളത്. നന്ദി.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കരിയർ കോമ്പസ്. സാമ്പത്തിക ബോധവൽക്കരണം എല്ലാവർക്കും, പണം കൈകാര്യം ചെയ്യുന്നതിനുള്ള ലളിത പാഠങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മളോട് സംസാരിച്ചത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണോമസ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഹെഡും ഫിനാൻസ് വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ കൂടിയായ ഡോക്ടർ ആശാലക്ഷ്മി ആർ കെ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മെറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447-9924-1.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ്സാണ്.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
1: 10 o'clock.
2: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി, എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൈ.
6: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
7: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

ഒതുക്കാനാകാത്ത നിത്യവസന്തം. ഹൃദയവല്ലരിയിൽ തളിരിട്ട് പൂക്കാലം തീർത്ത് യൗവനത്തിന് നിറം പകരുന്ന വിസ്മയം. പ്രണയത്തെക്കുറിച്ച് എങ്ങനെ വർണ്ണിച്ചാലാണല്ലേ മതിവരിക? എന്തിനോടാണ് അതിനെ ഉപമിക്കുക? പ്രണയിക്കാത്തവരും പ്രണയത്തെക്കുറിച്ച് വാചാലരാകാത്തവരുമായി ആരുണ്ട്? ആ സുഗന്ധം ആസ്വദിച്ചവർ അതിനെക്കുറിച്ച് എഴുതി. മറ്റു ചിലർ തീവ്രമായി ചിന്തിച്ചു. വേറെ ചിലർ അതിനെ വർണ്ണിച്ചു പാടി. ചിലർ പ്രണയത്തെക്കുറിച്ച് കാലത്തിന് വിസ്മരിക്കാനാകാത്ത ഈണങ്ങൾ നൽകി. അത്തരത്തിൽ പ്രണയഗാനങ്ങൾക്ക് സംഗീതം പകർന്ന് മധുരം വിളമ്പിയ സംഗീത സംവിധായകനാണ് എം ജയചന്ദ്രൻ. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾവിക്കാരുടെ ഹൃദയത്തിലേക്ക് പതിയെ ഒഴുകിയിറങ്ങുകയായിരുന്നില്ല, നിലയ്ക്കാതെ പ്രവഹിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് മധുരഗീതങ്ങളിലൂടെ എം ജയചന്ദ്രന്റെ മനോഹരമായ കുറച്ച് ഗാനങ്ങളിലൂടെയാണ് യാത്ര ആരംഭിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ആർ ജെ അമൃത കാർത്തികാ.

മെലഡികളിലൂടെ മാത്രമല്ല ജയചന്ദ്രൻ പ്രണയവർണ്ണങ്ങൾ പകർന്നത്. പ്രണയത്തിന്റെ എല്ലാ ഭാവങ്ങളെയും രചയിതാക്കൾ കടലാസിൽ കോറിയിട്ടപ്പോൾ ജയചന്ദ്രൻ അതിനു നൽകിയത് അനുശ്വരമാർന്ന സംഗീതമാണ്. കാലം എത്ര കഴിഞ്ഞിട്ടും ജയരാഗങ്ങൾക്ക് അതേ ശോഭ. അതൊരു മാന്ത്രികതയാണ്, എം ജയചന്ദ്രൻ എന്ന മാന്ത്രികന് മാത്രം സാധ്യമായ മായാജാലം. ജയചന്ദ്രൻ ഈണം കൊടുത്ത പ്രണയഗാനങ്ങളെ തരംതിരിക്കുക നമുക്ക് വളരെ പ്രയാസം.

അവരെ പ്രണയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഗാനമുണ്ട്. കണ്ണു നിറയാതെ കണ്ടിരിക്കുന്നവർ വിരളവുമാണ്. കമിതാക്കൾക്ക് ഇത്രയും ആഴമായി പരസ്പരം സ്നേഹിക്കാനാകുമോ എന്നതിന് വരികളിലൂടെയും സംഗീതത്തിലൂടെയും തെളിവ് നൽകിയൊരു ഗാനം. ജയചന്ദ്രന്റെ ഉള്ളുലയ്ക്കും ഈണത്തിൽ ശ്രേയ ഘോഷാൽ പാടിയത് കേട്ട് പ്രണയം എന്തെന്നറിയാത്തവരോട് പോലും നെഞ്ചു നുറങ്ങിയിട്ടുണ്ടാകും. ഏറെ കൊതിച്ചിട്ടും അടുക്കാൻ കഴിയാത്ത പ്രണയിതാക്കളുടെ നൊമ്പരത്തെ ഇതിലും മനോഹരമായി എങ്ങനെ അവതരിപ്പിക്കും? ആ ഗാനമാണ് എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ കാത്തിരുന്നു കാത്തിരുന്നു.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർ ജെ അമൃത കാർത്തിക. പ്രിയപ്പെട്ടവന്റെ വരവ് കാത്തിരിക്കുന്ന നാടൻ പെണ്ണിന്റെ പ്രണയം, അകന്നിരിക്കുമ്പോഴും മനസ്സിൽ ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന അവരുടെ പ്രണയം. കല്ലായി പുഴവക്കത്ത് ചുറ്റിത്തിരിയുകയാണ് ആ പ്രണയം. നൊമ്പരത്തിനൊപ്പം പ്രണയവും പെരുമഴയായി പെയ്തിറങ്ങി. നാണം ചോരും മിഴികളും പ്രണയം തുളുമ്പും പൂവിതൽ ചുണ്ടും ആസ്വാദക ഹൃദയങ്ങളിൽ ഒരുക്കിയത് പ്രണയപ്പെയ്ത്താണ്. പി ജയചന്ദ്രനും സുജാതാ മോഹനും പിന്നണിയിൽ സ്വരമായപ്പോൾ ആസ്വാദകർക്ക് അതിലും വലിയ സംഗീത വിരുന്നായി മറ്റെന്തു വേണം.

ഒന്നര പതിറ്റാണ്ടുകൾക്ക് മുൻപ് യുവഹൃദയങ്ങളിലേക്ക് പൊഴിഞ്ഞു വീണ പാട്ടാണെങ്കിലും ആ ഈണങ്ങൾ ഇന്നും കവിതാക്കളിൽ നിലയ്ക്കാതെ പെയ്യുകയാണ്. ഏതാണ് ആ ഗാനമെന്ന് ചിന്തിക്കുന്നുണ്ടാവുമില്ലേ? നോട്ടം എന്ന ചിത്രത്തിലെ പച്ചപ്പനന്തത്തെ എന്ന ഗാനം. ദശാബ്ദങ്ങൾക്കിപ്പുറവും ഈ പാട്ട് കേൾക്കുമ്പോഴും എങ്ങനെയാണ് അതേ ഫീൽ ഉണ്ടാവുന്നത് എന്ന് പലരും ചിന്തിച്ചിട്ടുമുണ്ടാവും. ഗാനരംഗങ്ങളിൽ പ്രണയിനിയെ പച്ചപ്പനന്തത്തെയുമായി ഉപമിച്ച് പൊൻകുന്നം ദാമോദരൻ വരികൾ കുറിച്ചപ്പോൾ ജയചന്ദ്രൻ നൽകിയത് എക്കാലവും നിലനിൽക്കുന്ന മാന്ത്രിക സംഗീതമായിരുന്നു. ദാസേട്ടനും സുജാതാ മോഹനും പാടിയ രണ്ടു പതിപ്പുകളിലും പ്രണയം തുളുമ്പി.

മനസ്സിൽ പ്രണയം തോന്നുമ്പോൾ ആ പ്രണയത്തിലൊരു പങ്ക് മഴയോടും തോന്നുമല്ലേ. ആ പ്രണയച്ചൂടിലും മഴയുടെ തണുപ്പും കുളിരും ആവോളം ആസ്വദിക്കാനും തോന്നും. എന്നാൽ ക്ഷണിക്കാതെ ചില നൊമ്പരങ്ങൾ നെഞ്ചു തുളയ്ക്കും ഓർമ്മകളായിട്ടെത്തിയാലോ? മിഴിനീർത്തുള്ളികൾ ഒഴുകിപ്പരന്ന് കവിളണകൾ നനഞ്ഞിട്ടു കണ്ണീർ കാണാതിരിക്കാൻ പലരും ആ സമയത്ത് മഴയത്ത് നടക്കാൻ കൊതിക്കും. ഇളം കാറ്റിന്റെ വശ്യതയും ചാറ്റൽ മഴയുടെ കുളിരും ഒപ്പം ജയചന്ദ്രന്റെ ഈണവും മനസ്സുകളിലേക്ക് ഒഴുകിയിറങ്ങിയപ്പോൾ പ്രണയം അവശേഷിപ്പിച്ച മുറിപ്പാടുകൾ വീണ്ടും തെളിയുന്ന പോലെ നമുക്ക് തോന്നും. സന്തോഷ് വർമ്മ പ്രണയവും നൊമ്പരവും വരികളിൽ നിറച്ചപ്പോൾ വിരഹ ദുഃഖം പേറിയ എത്രയോ പേരുടെ നെഞ്ച് പിടഞ്ഞിട്ടുണ്ടാവും.

ഭാരത്താൽ വിതുമ്പുന്നവരെ നോക്കി പ്രകൃതി പോലും കരഞ്ഞ ഒരു പാട്ടുണ്ട്. നോവ് കലർന്ന സംഗീതം അറിയാതെയെങ്കിലും നാവിൻ തുമ്പിൽ തുളുമ്പാത്തവരുമുണ്ടോ? ആസ്വാദകരിൽ ദുഃഖം പകർന്ന് നൊമ്പര കാഴ്ച സമ്മാനിച്ച പാട്ട് കേട്ട് എത്രയോ മനസ്സുകൾ വിങ്ങിയിട്ടുമുണ്ടോ? കണ്ണും മനസ്സും നിറച്ച് ജയചന്ദ്രന്റെ ഈണങ്ങൾ പെയ്തിറങ്ങിയപ്പോൾ ഓർമ്മകളുടെ ലഹരി ആസ്വദിക്കാത്തവർ ചുരുക്കമായി. അതെ, ഇത്രമേൽ എന്നെ നീ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന ഗാനം കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് ഓർമ്മകളും ഇപ്പോൾ ദാ ഈ പറഞ്ഞ ചില ഫീലിംഗ്സും ഒക്കെ ഉണ്ടാകാറുണ്ടല്ലേ. ആസ്വദിക്കാം ആ ഗാനം മധുരഗീതങ്ങളിലൂടെ.

എന്തിനാണെന്നോ എങ്ങനെയാണെന്നോ പോലും അറിയാതെ പരസ്പരം പ്രണയിച്ചവരുണ്ടല്ലേ. രാത്രിയുടെ യാമങ്ങളിലും പരസ്പരം കണ്ടുകൊണ്ട് ആ പ്രണയ സൗന്ദര്യത്തെ അവർ ആസ്വദിക്കുകയാണ്. ഉള്ളിലെ പ്രണയം പറയാതെ പറഞ്ഞ കാമുക ഹൃദയങ്ങളിൽ കയറിക്കൂടിയ ഈണം ഇന്നും പലരുടെയും ഹൃദയരാഗമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. എം ജയചന്ദ്രന്റെ ഈണത്തിനൊപ്പം പി ജയചന്ദ്രന്റെയും സുജാതയുടെയും മധുപൊഴിയും നാദങ്ങൾ കലർന്നപ്പോൾ പാട്ട് സംഗീതപ്രേമികളുടെ ഇഷ്ടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. ആ ഗാനമാണ് എന്തിനെന്നറിയില്ല എന്ന ഗാനം. ആസ്വദിക്കാം മധുരഗീതങ്ങളിലൂടെ ആ മനോഹരമായ ഗാനം.

ആർ ജി അമൃത കാർത്തികയോടൊപ്പം ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരഗീതങ്ങൾ. രാജലക്ഷ്മി എന്ന ഗായികയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഗാനങ്ങളിലൊന്നായിരുന്നു ജയചന്ദ്ര സംഗീതത്തിൽ പിറന്ന ജനകൻ എന്ന ചിത്രത്തിലെ ഗാനം ഒളിച്ചിരുന്നേ ഒന്നിച്ചൊളിച്ചിരുന്നേ എന്ന ആ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ കൂടി ചേർന്നതോടെ ചരിത്രം വീണ്ടും ആവർത്തിച്ചു. മികച്ച ഗായികയായി 2010 രാജലക്ഷ്മിയുടെ പേര് ചേർക്കപ്പെട്ടു. ഇതേ വർഷം പുറത്തിറങ്ങിയ കരയിലേക്ക് ഒരു കടൽ ദൂരം എന്ന ചിത്രത്തിലൂടെ എം ജയചന്ദ്രൻ വീണ്ടും മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരവും നേടി. ഇപ്പോൾ മധുരഗീതങ്ങളിലൂടെ ഒളിച്ചിരുന്ന എന്ന മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം.

ഇന്ത്യയുടെ ചരിത്രത്തിലൂടെ സഞ്ചരിച്ച സെല്ലുലോയിഡിലെ പാട്ടുകളെല്ലാം സിനിമ പോലെ തന്നെ ഹൃദയവും കീഴടക്കി. സിതാര കൃഷ്ണകുമാർ എന്ന ഗായികയ്ക്ക് പുതിയൊരു തുടക്കം കൂടിയായിരുന്നു ആ ഗാനം. ഏനിതൊന്നും അറിഞ്ഞതേയില്ല എന്ന ആ ഗാനം. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ രചിച്ച ഈ ഗാനത്തിലൂടെ സിതാര 2012 മികച്ച ഗായികയായി തിരഞ്ഞെടുത്തു. കാറ്റേ കാറ്റേ എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മി പ്രത്യേക പരാമർശവും നേടി. ഗാനങ്ങളുടെ സ്വീകാര്യത എം ജയചന്ദ്രനെയും സംസ്ഥാന പുരസ്കാരത്തിന് അർഹനാക്കി. അങ്ങനെ എം ജയചന്ദ്രൻ എന്ന അതുല്യ കലാകാരന്റെ സംഗീതയാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും ഒരുപാടൊരുപാട് ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട്, കേൾക്കാനും വരാനുമായി. എന്തായാലും ഇന്ന് മധുരഗീതങ്ങളിൽ ഇത്രയും ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് മധുരഗീതങ്ങളിൽ നിന്ന് വിട പറയുന്നു ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.